0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM വാതിലുകൾ ഇതാ ഇവിടെ തുറക്കുന്നു. ആദ്യത്തെ ഷോ നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? നമ്മൾ പാടി പതിഞ്ഞ ഒരു ചൊല്ലാണ് അത്തം പത്തിന് പൊന്നോണം. പക്ഷേ 2026 ആയപ്പോഴേക്കും ആ ചൊല്ലിനൊരു മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അത്തം പത്തിനല്ല പൊന്നോണം വരുന്നത്, തിരുവോണം വരുന്നത് അത്തം പതിനൊന്നിനാണ്. അതെന്താണെന്നറിയില്ല. മാത്രമല്ല, ഇപ്രാവശ്യം അത്തം വന്നത് ചിങ്ങപ്പുലരിയിലല്ല, അത്തം വന്നത് കർക്കിടക മാസത്തിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ചുപേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നും. കാലത്തിന്റെ പ്രതിഭാസമായിട്ട് നമുക്കിതിനെ കരുതാം. എന്തായാലും ആ കലണ്ടറിൽ ചെറിയൊരു പിശക് വന്നിട്ടുണ്ട്. എങ്ങനെയോ വന്നുപോയി, വന്നു ഭവിച്ചു അത്തം കർക്കിടകത്തിലും. ബാക്കി വന്ന 10 നാളുകളിൽ തിരുവോണം വരുന്നതാണ്. ടോട്ടൽ നോക്കുമ്പോൾ 11 days ആണ്. അത്തം 11 പൊന്നോണം. ഇതാണ് കുഴപ്പം. നമുക്കറിയാം, തലമുറകൾ മാറി മാറി വരുമ്പോൾ പഴഞ്ചൊല്ലുകളിൽ പോലും നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളിലും മാറ്റം വരുത്തണം. ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ, ഈവൻ ഓൺ പഴഞ്ചൊല്ലുകൾ. ഒരു മറ്റൊരു നല്ലൊരു ഒരു കാവ്യാത്മകമായ ശ്ലോകത്തിൽ തുടങ്ങാം. ധാനേ ധാനേ മേ ലിഖാ ഹെ ഖാനേ വാലാ ക നാം. ഓ, ഹിന്ദി തുടങ്ങിയോ എന്നാണോ? എനിവേ, ഹോം എഫ് എം മലയാളമാണ്. ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺ 89.4 തമിഴ് റേഡിയോ സ്റ്റേഷനാണ്. ഇപ്പോൾ അതെല്ലാം പോയി ഹിന്ദിയാണോ എന്നല്ല, പക്ഷേ ഇത് വളരെ ബ്യൂട്ടിഫുൾ, വളരെ ആഴത്തിൽ സ്പർശിച്ച, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ഒരു ചൊല്ലാണിത്. ഇത് ആക്ച്വലി, ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമ്മുടെ പ്രിയ ഗായകൻ കെ ജെ യേശുദാസ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ അരിയിലും എഴുതി വെച്ചിട്ടുണ്ട് അത് ആര് ഭക്ഷിക്കണമെന്ന്. അതുപോലെ ഓരോ ഗാനത്തിന്റെ പിറവി എടുക്കുമ്പോഴും അതിന്റെ ജാതകത്തിലുണ്ട് ഈ പാട്ട് ആര് പാടണമെന്ന്. അദ്ദേഹം പാട്ടിനെ കുറിച്ചൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. എത്ര വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. ഭക്ഷണം പോലെയാണ് ഓരോ സൃഷ്ടിയും, ഓരോ കലാകാരന്റെയും. അത് മികച്ച ലിറിസിസ്റ്റായിക്കോട്ടെ, നല്ല വരികൾ, ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ ബിച്ചു തിരുമല, ONV, അങ്ങനെ ആ വരികൾ നല്ല ട്യൂണുകൾ ചേരുമ്പോൾ മികച്ച സംഗീത സംവിധായകരാണ് മലയാളത്തിനുള്ളത്. രവീന്ദ്രൻ മാസ്, ഗിരീഷ് പുത്തഞ്ചേരി കോമ്പിനേഷനൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു 80s 90s തുടക്കത്തിൽ ജോൺസൺ മാഷ്, ഇതൊക്കെ അറിയാലോ, അന്തസ് പറയുമല്ലോ നമ്മള്. അപ്പോ ആ ഗാനങ്ങളിൽ പോലും ആരത് പാടണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അദൃശ്യമായ ആ കരങ്ങൾ. അതൊന്ന് ഓർത്തന്നേ ഉള്ളൂ, ധാനേ ധാനേ മേ ലിഖാ ഹെ ഖാനേ വാലേ ക നാം. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: ജീവിതം നമുക്ക് രണ്ട് അവസരങ്ങൾ നൽകും. എന്താണത് രണ്ട് അവസരങ്ങൾ? പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആണോ? ആ വേണമെങ്കിൽ അങ്ങനെയും പറയാം. ശരിക്കും ഒന്ന് തെറ്റുകൾ തിരുത്താനും ഒന്ന് ചിലതൊക്കെ തിരിച്ചറിയാനും. തിരുത്തലുകളും തിരിച്ചറിയലുകളും, ആ ഒരു രണ്ട് വ്യത്യാസം പലപ്പോഴും ചില ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില സിറ്റുവേഷൻസിൽ നമുക്കത് മനസ്സിലാക്കി തരുമെന്നാണ് പറയുന്നത്. അതായത് ഒന്ന് തിരുത്താനും ഒന്ന് തിരിച്ചറിയാനും ഒരു സന്ദർഭം എത്തിയാൽ രണ്ടും മടിക്കരുത്. നമ്മുടെ ഭാഗത്താണ് തെറ്റ് വന്നതെങ്കിൽ ഒരു പെൻസിൽ തെറ്റ് റബ്ബർ കൊണ്ട് മായ്ച്ചു കളയുന്നത് പോലെ അത് മായ്ക്കാനുള്ള മനസ്സാന്നിധ്യം നിങ്ങൾക്കുണ്ടാകണം. ഒരു സോറി അല്ലെങ്കിൽ ഒരു അപ്പോളജി അത് പറയാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടായാൽ പറയുന്നവർക്ക് മനസ്സിന്റെ ഭാരം കുറയും. കേൾക്കുന്നവർക്ക് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ മുറിവാണെങ്കിലും അതിന് ചെറിയൊരു മരുന്ന് പുരട്ടിയ സുഖവും ലഭിക്കും. അതുകൊണ്ട് തെറ്റ് നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരിക്കലും അത് തിരുത്താൻ മറക്കരുത്. അതുപോലെ തിരിച്ചറിയാൻ മറക്കരുത്. അതാണ് തിരിച്ചറിയാൻ. അതായത് ചിലരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കും, നമ്മുടെ എല്ലാം എല്ലാമാണ്, എല്ലാം വിളിച്ചങ്ങ് തുറന്നു പറയും. അത് പലരും കണ്ടിട്ടുണ്ട്. കണ്ട മാത്രയിൽ തന്നെ ഓ ഒരു ആത്മസുഹൃത്തിനെ കിട്ടിയെന്ന് പറഞ്ഞ് പറയേണ്ടതും പറയേണ്ടാത്തതും എല്ലാം അങ്ങ് വെച്ച് വിളമ്പും. അവസാനം പണി കിട്ടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്. അവർക്ക് മനസ്സിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാനോ ഒന്നും പറയില്ല. അത് എരിവും പുളിവും ഒക്കെ ചേർത്ത് വെളിയിൽ വരുമ്പോൾ അനാവശ്യമായ വർത്തമാനം വേസ്റ്റ് ഓഫ് ടൈമാണ്. എന്നിട്ട് പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നു. ആ തിരിച്ചറിയലുകൾ അനിവാര്യമാണ്. അല്പം വിവേകം, അല്പം ബുദ്ധിപൂർവം പെരുമാറുക. നമ്മൾ പറയുമല്ലോ, ഫ്രണ്ട്സിനെ കുറിച്ച് പറയും, സൗഹൃദത്തെക്കുറിച്ച് പറയും, ചൂസ് ദം കെയർഫുള്ളി ആൻഡ് ട്രീറ്റ് ദം വണ്ടർഫുള്ളി. അതാണ് സൗഹൃദത്തിൻ്റെ താക്കോൽ. ആ താക്കോൽ നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും മുറുകെ പിടിച്ചിരിക്കണം. ചുറ്റുമുള്ളവരെ തിരിച്ചറിയാനും നമുക്കുണ്ടാകുന്ന തിരുത്തലുകൾ മായ്ച്ചു മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സന്തോഷിക്കാനും തുറന്ന് ആഹ്ലാദിക്കാനും ജീവിതത്തിന്റെ വാല്യൂ മനസ്സിലാക്കാനും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാനും സാധിക്കുക.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഒരു ഹിന്ദി ശ്ലോകത്തോടു കൂടിയാണ് തുടങ്ങിയത്. കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ധാനേ ധാനേ മേ ലിഖാ ഹെ ഖാനേ വാലേ കാ നാം. ആ ഒരു കാര്യം പറയുമ്പോൾ, ഭക്ഷണ കാര്യം പറയുമ്പോൾ ഒരു മറ്റൊരു കാര്യം, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ പേരുണ്ടോ എന്നറിയില്ല. നമ്മൾ പറയും, ഈ ഒരു ഭക്ഷണം നിനക്കായിട്ടാണ് ഞാൻ നൽകിയത്, അതിൽ അദൃശ്യമായ കരങ്ങൾ ഉണ്ട് എന്ന് പറയുമെങ്കിലും, എന്നാൽ നമുക്കുള്ള ഭക്ഷണം അത് നമുക്കുള്ളതായിരുന്നോ എന്ന് നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ കഴിക്കും, തട്ടിവിടും. സദ്യക്കൊക്കെ എന്തുമാത്രം ഭക്ഷണമാണ് വിളമ്പുന്നത്. പക്ഷേ നാം പാഴാക്കുന്ന ഭക്ഷണത്തിൽ മറ്റൊരാളുടെ വിശപ്പുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. Don't waste food. അത്രയധികം അമൂല്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഫുഡ് മറ്റൊരാളുടെ വിശപ്പിന്റെ വില അറിയേണ്ടതാണ്. അതും കൂടെ ഒന്ന് ഓർക്കുക. പ്രത്യേകിച്ചും ഈ ഓണക്കാലമാവുമ്പോൾ ഒരുപാടധികം വിഭവങ്ങളാണ് സദ്യവട്ടത്തിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ചയിലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഓണം ലഞ്ച് ജുമേറ അൽവാസിൽ റോഡിലുള്ള ഖടക് റെസ്റ്റോറന്റിൽ. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണെങ്കിൽ പോലും മലയാളി ഷെഫുകളാണത് നമുക്ക് വിളമ്പിയത്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷെഫ് സിമിയാണ് അതിന്റെ മുൻകൈ എടുത്തത്. അവരിത്ര മനോഹരമായ ഒരു സദ്യയാണ് നമുക്ക് എല്ലാവർക്കും വിളമ്പിയത്. സ്നേഹ സദ്യ എന്നാണ് പേരിട്ടത്. എല്ലാവരും നിങ്ങൾ കേട്ടിരുന്നു റേഡിയോയിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്. ഇവിടെ യു എയിൽ ഒരുപാട് വർഷം ജീവിച്ച് നാട്ടിൽ ഓണം കൂടാൻ പറ്റാത്ത അത്രയും വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ അതിലേക്ക് ആദരിച്ച് ക്ഷണിച്ച് വിളിച്ചത് വരുത്തിയത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിലും കണ്ടു കാണും. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, വിഭവ സമൃദ്ധമായ സദ്യവട്ടം, 28 കറികൾ, പിന്നെ അതുപോലെ സൈഡ് ഡിഷസ് ഒക്കെ ഒരുപാടധികം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കപ്പ് ചോറ്, അതാണ് എനിക്ക് ഏറ്റവും അതിന്റെ ഒരു പോയിന്റ് ഹൈപ്പായിട്ട് തോന്നിയത്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സദ്യ വിളമ്പുമ്പോൾ ചോറ് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഹനുമാൻ മരുത്വാമല കൊണ്ടുപോയതുപോലെ നമ്മൾ കളിയാക്കി പറയും. ഒരു കുന്നുപോലെ നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റില്ല. ഇത്രയധികം ചോറ് നമ്മൾ വേസ്റ്റ് ചെയ്യണോ? നമുക്ക് ഇത്രയും ചോറ് കഴിക്കാൻ പറ്റില്ല. ഈ കറികളെല്ലാം കൂട്ടി കൂട്ടി വരുമ്പോൾ തന്നെ ചോറിന് ഇത്രയും ആവശ്യമില്ല. വാരി ഇങ്ങനെ ഇടും, ഇന്നസെന്റിന്റെ സിനിമ പോലെ, കുറച്ചുകൂടി ചോറിടട്ടെ എന്ന് ചോദിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. വേണ്ട എന്ന് പറയാൻ കഴിയണം. നമുക്ക് ആവശ്യമില്ലെങ്കിലും ആ ഇലയിലോട്ട് അത് തട്ടിയിടരുത്. അത് നിങ്ങളെല്ലാവരും മാൻഡേറ്ററി ആയിട്ട് മനസ്സിൽ വിചാരിക്കുക, ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ ഒരു തരി ചോറ് പോലും കളയില്ല. ഒരു കപ്പ് ചോറാണെന്ന് നമുക്ക് വിളമ്പിയത്. പക്ഷെ ആവശ്യക്കാർക്ക് രണ്ടാമത് ആവശ്യാനുസരണം വിളമ്പുകയും ചെയ്തു. ആദ്യമേ കൊണ്ട് ഒരുപാട് തട്ടിയിട്ടിട്ട് ഇലയോടുകൂടി കളയേണ്ട ഒരു ഗതികേട് വരരുത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത്, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ പേരുണ്ടോ എന്നറിയില്ലെങ്കിലും നാം പാഴാക്കുന്ന ഭക്ഷണത്തിൽ മറ്റൊരാളുടെ വിശപ്പുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം പൊടി പൊടിക്കാൻ, കെങ്കേമമാവാൻ നിങ്ങൾക്കൊപ്പം വരുന്നത് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് ആണ്. രുചിയുടെ മേളമൊരുക്കിയ ഒരു സദ്യവട്ടത്തിന് ആവശ്യമായ ഉപ്പ് മുതൽ കർപ്പൂരം വരെ, അരി മുതൽ മട്ട അരി, അവരുടെ അരിയാണ്. പല റെസ്റ്റോറൻസിലും നമുക്ക് ഇന്റർവ്യൂവിന് വരുമ്പോഴും അതുപോലെ സ്പോൺസർഷിപ്പിന് വരുമ്പോൾ അവർ പറയും, ആ ഗ്രീൻ ഫാം നിങ്ങളുടെ റേഡിയോയിൽ പരസ്യം കേൾക്കുന്നുണ്ടല്ലോ, ഗ്രീൻ ഫാമിന്റെ മട്ട അരിയാണ് ഞങ്ങൾ സദ്യക്ക് വിളമ്പുന്നത്. വി ഫീൽ സോ പ്രൗഡ്. കാരണം ഏറ്റവും ഭക്ഷണത്തിന്റെ ആ ഒരു ആധികാരികത, അതിന്റെ വാല്യൂ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴും അതുപോലെ സ്പോൺസർഷിപ്പിന് വരുമ്പോൾ അവർ പറയും, ആ ഗ്രീൻ ഫാം നിങ്ങളുടെ റേഡിയോയിൽ പരസ്യം കേൾക്കുന്നുണ്ടല്ലോ, ഗ്രീൻ ഫാമിന്റെ മട്ട അരിയാണ് ഞങ്ങൾ സദ്യക്ക് വിളമ്പുന്നത്. വി ഫീൽ സോ പ്രൗഡ്. കാരണം ഏറ്റവും ഭക്ഷണത്തിന്റെ

0: Wake-up call with Jaya brought to you by Green Farm Superfoods.
1: Wake up call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
1: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ബിസാർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കപ്പലുകൾക്ക് ഫീസ് ഈടാക്കും, നിയമം പാസാക്കി ഇറാൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ. മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുടെ ഭാഗമായാണ് ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈന സന്ദർശനം നടത്തുന്നത്. സമാധാന ചർച്ചകൾ നാളെയാണ്. ഹോർമുസ് കടലെടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലെടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി പറയുന്നു. യുഎസ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പുതിയ സെക്രട്ടറി മൊഹ്സിൻ റസായി. യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിലുറയ്ക്കുകയാണ് ഇറാൻ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി പറയുന്നു. ഇറാൻ യുഎസ് യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക് പോകും. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശനവുമായി കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 3-2 ഭൂരിപക്ഷം തേടി സമ്മേളനം വീണ്ടും ചേരാനാണോ ഇതെന്നാണ് പ്രതിപക്ഷത്തിന്റെ സംശയം. അടിയന്തരമായി സഭ വീണ്ടും വിളിച്ചു ചേർക്കാനാണോ പദ്ധതിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കേന്ദ്രത്തോട് ചോദിച്ചു. സഭ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തത് പുതിയ സമ്മേളനം വിളിക്കാതെ തന്നെ നടപടികൾ തുടരാനാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി ഒരുങ്ങുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ലഭിച്ച ഉറപ്പുകൾ പാലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൻ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മുന്നിലെ ED കേസ് പ്രതികളുടെ ഓണാഘോഷത്തിൽ വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റും. GD ചാർജുള്ള ഉദ്യോഗസ്ഥനും പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേരെയാണ് തൽക്കാലത്തേക്ക് AR ക്യാമ്പിലേക്ക് മാറ്റുന്നത്. SHO കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യം IG തലത്തിൽ തീരുമാനിക്കും. SHO പ്രശാന്ത് ഇന്നലെ സ്റ്റേഷൻ ചുമതല വിട്ടു. ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൽ പോലീസുകാർക്ക് പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന ബന്ധമുണ്ടോ എന്നതിൽ DCP തുടരന്വേഷണം നടത്തും. കോഴിക്കോട്ടെ ED റെയ്ഡിൽ പ്രതികരിച്ച് സൊലാസ് പരസ്യ കമ്പനി ഉടമ നിഖിൽ. നടന്നത് രാഷ്ട്രീയ പ്രേരിത റെയ്ഡ്. ED രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നുവെന്നും നിഖിൽ ആരോപിച്ചു. നിയമപരമായും രാഷ്ട്രീയമായും കേസ് നേരിടും. CMR എക്സാലോജിക്ക് സാമ്പത്തിക കേസിൽ ED റെയ്ഡിൽ CPM വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിഖിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. റെയ്ഡിന് ശേഷം ഇതാദ്യമായാണ് നിഖിലിന്റെ പ്രതികരണം. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിൽ സർക്കാരിനെതിരെ CPM മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖം പങ്കെടുത്തു. വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഷോൺ ജോർജിന്റെ അപ്പീലിനെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ച സംഭവം അടക്കം ചൂണ്ടിക്കാട്ടിയ ഉമർ ഫൈസി സർക്കാരിനെതിരെ വിമർശനം അഴിച്ചുവിട്ടു. ലീഗ് മന്ത്രിയുള്ള വകുപ്പിലാണ് ഈ സ്ഥിതി എന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹംസയും ഉമർ ഫൈസിയും ചേർന്നുള്ള ബോർഡാണ് സർക്കാരിന്റെ പ്രശ്നമെന്നും അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ RSSനോട് കൂട്ടുകൂടാൻ UDFന് ഒരു മടിയുമില്ലെന്നും ഉമർ ഫൈസി ആരോപിക്കുന്നു. ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. കണ്ണൂർ പിലാത്രയിലാണ് സംഭവം. തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട ലോറി അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനിടെയാണ് ടാങ്കർ ലോറി ഇടിച്ചു കയറിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തി പ്രാപിക്കുന്നത്. അടുത്ത വാർത്ത 8 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Brought to you by Ozone Cargo.
2: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34°C, അന്തരീക്ഷ ഈർപ്പം 65%.
1: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Sand Dunes! Sand Dunes!
1: Sand Dunes with Akshay on Home 92.2 FM.
3: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
4: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹൈ, നമസ്കാരം, അക്ഷയാണ്. അങ്ങനെ വീണ്ടും ഒരു ഓണത്തിന്റെ വീക്കിലേക്ക് വരുന്നു. ഉത്രാടപ്പാച്ചിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നു. ഓഗസ്റ്റ് 24 തിങ്കളാഴ്ചയിലാണ് നിൽക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
5: യെസ്, വെരി ഗുഡ് മോർണിംഗ്. നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. എന്താണല്ലേ, നമ്മൾ ഇങ്ങനെ കൺ ചെമ്മി തുറക്കുന്നതിന് മുമ്പ് ഓണക്കാലം പോകുന്നു. എന്തായാലും മുറ്റത്തും മനസ്സിലും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പൂക്കൾ വിരിയുന്ന ശ്രാവണ മാസമാണ്, ചിങ്ങമാസമാണ്. പ്രതീക്ഷകളുടെ താലം നിറയെ നന്മയുടെ വർണ്ണപ്പൂക്കൾ വിരിയിച്ചെത്തുന്ന ചിങ്ങപ്പുലരിയിലാണ് നമ്മൾ പഴമയുടെ തനിമയും ഒരുമയുടെ മഹിമയും ഒക്കെ സമ്മേളിച്ചിട്ട് സുരഭിലമായിട്ടുള്ള ഓർമ്മകളുമായിട്ട് വീണ്ടും ഒരു ഓണക്കാലത്തിലേക്ക്, അല്ലെങ്കിൽ തിരുവോണ ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പാലക്കാട് പല്ലശ്ശിനെ എന്ന ഗ്രാമത്തിന് പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ എല്ലാ കാലത്തും ഓണത്തല്ല് ഓണത്തല്ല് എന്ന് കേൾക്കാറുണ്ട്. അപ്പം ഈ ഓണത്തല്ല് ശരിക്കും എവിടെയാണ് ഉണ്ടായത്, എന്താണ് അതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ, പാലക്കാടൻ ഗ്രാമത്തിന് പറയാനുള്ളത് കുറേ രണാരവത്തിൻ്റെയും പോർവിളികളുടെയും വീരഗാഥകളാണ്. വാമന താഴ്വരയിൽ പച്ച വിരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്കും തല ഉയർത്തി നിൽക്കുന്ന കരിമ്പാറ കൂട്ടങ്ങൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പല്ലശ്ശന. താളമേളങ്ങളുടെ കുലപതികൾ, നമുക്കെപ്പോഴും പല്ലശ്ശന എന്ന് പറയുമ്പോൾ താളങ്ങളുടെ ഒരു നാടായിട്ടാണ് അറിയപ്പെടുന്നത്. അരങ്ങവാണ വാദ്യകലയുടെ തട്ടകമെന്ന ഖ്യാതിയും പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ സാന്നിധ്യം കൊണ്ടുള്ള ചൈതന്യം ഒക്കെ ഉള്ള നാടാണ്. അവിടെയാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും ഒക്കെ അരങ്ങേറുന്നത്. പണ്ടെന്നോ നടന്ന പടയോട്ടത്തിന്റെയും പോർവിളികളുടെയും വീരസ്മരണകൾ അയവിറക്കി നടക്കുന്ന ഇവിടുത്തെ ഓണത്തല്ലിനും അനുബന്ധ ചടങ്ങുകൾക്കും ആ ദേശത്തിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പാലക്കാട് നഗരത്തിൽ നിന്ന് 22 കിലോമീറ്റർ തെക്ക് മാറി കൊല്ലങ്കോട്, നെന്മാറ, കൊടുവായൂർ ആ ചെറിയ പട്ടണങ്ങൾക്ക് നടുവിലാണ് ഓണത്തല്ല്. കൊല്ലങ്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിന്റെ ഒരു
4: ഗ്രാമമാണ്.
5: അപ്പൊ അത് അതിന്റെ ഇടയിലാണ് ഈ ഓണത്തല്ല് പൊടി പറഞ്ഞ പല്ലശ്ശനയുടെ കിടപ്പ്. ഇവിടുത്തെ തല്ലുമന്ദം വേട്ടക്കരുമൻ ക്ഷേത്രാങ്കണം, മീൻകുളം അമ്മൻ ക്ഷേത്ര മൈതാനം, അവിടെയാണ് തിരുവോണത്തിന്റെ ദിവസവും അവിട്ട ദിവസവും ഓണത്തല്ല് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലെ ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നാട് വാണിരുന്ന സാമൂതിരി രാജാവിന്റെ പ്രഭുക്കന്മാരായിരുന്നു പല്ലശ്ശന നാട്ടിലെ കുരൂർ നമ്പിടിയും കുതിരവട്ടത്ത് നായരും. അങ്ങനെ പല്ലശ്ശനവാസികളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്ന കുരൂർ നമ്പിടിയെ കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നുവെന്നും ഇതിൽ രോഷാകുലനായിട്ടുള്ള നാട്ടുമക്കൾ കുതിരവട്ടത്ത് നായർക്കെതിരെ പട നയിച്ച് യുദ്ധം ജയിച്ചു എന്നുമാണ് വിശ്വാസം. അങ്ങനെ പല്ലശ്ശന ദേശവാസികളുടെ രാജ്യഭക്തിയിലും യുദ്ധവീര്യത്തിലും മതിപ്പ് തോന്നിയ സാമൂതിരി ദേശവാസികളെ സമാശ്വസിപ്പിക്കുകയും കൊല്ലപ്പെട്ട കുരൂർ നമ്പിടിക്ക് പകരം വേട്ടക്കുരുമകന്റെ ഒരു വിഗ്രഹം ദേശവാസികൾക്കായി നൽകുകയും ചെയ്തു. ഇതിലെ തൃപ്തരായ ദേശവാസികൾ യുദ്ധം അവസാനിപ്പിക്കുകയും ആ ഒരു വിഗ്രഹം ആ ദേശത്ത് വെച്ച് പ്രതിഷ്ഠ തുടങ്ങിയെന്നുമാണ് വിശ്വാസം. അങ്ങനെയാണ് ഇതിന്റെ ഓർമ്മ പുതുക്കലായിട്ട് ഓണത്തല്ല് നടക്കുന്നത് പല്ലശ്ശനയില്. ഓണനാളും അവിട്ടനാളും
4: തീർച്ചയായിട്ടും ഈ ഓണം റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ എനിക്കൊന്ന് ജില്ലകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും, അവരുടെ തനതായിട്ടുള്ള രീതികളുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഈ പാലക്കാടിന്റെ ഈ ഒരു തനതായിട്ടുള്ള ഒരു ഓണത്തല്ല്. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും പറയുന്നെങ്കിലും അത് അവർക്ക് മാത്രം സ്വന്തമാണല്ലേ.
5: ഓണത്തല്ല് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു കാൽ മുന്നോട്ട് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സമാന ശരീര പ്രകൃതമുള്ള രണ്ടു പേരാണ് ഒരു ജോഡിയായിട്ട് വരണം. ഇവരിൽ ഒരാൾ കൈകൾ രണ്ടുയർത്തി ഒരു കാൽ മുന്നോട്ട് വെച്ച് കൂട്ടിപ്പിടുത്തക്കാരുടെ കൈകളുമായിട്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് പുറംതിരിഞ്ഞ് നിൽക്കണം. കാരണവന്മാർ യോദ്ധാവിന്റെ കണ്ണുപൊത്തി നെഞ്ചു താങ്ങി പിടിക്കുന്നതോടെ മറുചേരിയിൽ നിന്നുള്ളയാൾ കൈ പരത്തി പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് പരമാവധി ശക്തിയിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുടെ പുറത്താഞ്ഞിടിക്കുന്നത്. നമ്മൾ തല്ലുന്ന ഇതുപോലുള്ള തല്ലല്ല, നല്ല ഇതിലാണ് കൊടുക്കുന്നത്. എന്തായാലും ഓരോ തല്ല് കഴിയുമ്പോഴും ലൂയി വിളികൾ ഉണരും. തല്ല് കഴിഞ്ഞാൽ യോദ്ധാക്കളുടെ മെയ്യഭ്യാസ പ്രകടനം നടക്കും. അങ്ങനെയാണ് ഈ ഒരു ഓണത്തല്ലും അവിട്ടത്തല്ലും പല്ലശ്ശനയുടെ സ്വന്തമായിട്ടുള്ള ഓണാഘോഷമായിട്ട് മാറുന്നത്.
4: തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഈ ഓണക്കളികളാണെങ്കിൽ ഒരുപാട് നമുക്ക് ഓണക്കളികൾ, നമുക്കറിയാത്ത ഓണക്കളികൾ ഒരുപാടുണ്ട്. പണ്ടേക്ക് ചാക്കിലോട്ട് മത്സരമൊക്കെ
5: ഉണ്ടായിരുന്നു,
4: ഇന്നത് പലയിടത്തും കാണാൻ പോലും ഇല്ല. എന്ത് രസമായിരുന്നു, മറിഞ്ഞടിച്ച് വീഴുന്നത് ആദ്യം പോകുന്നതിന് ഒരിക്കലും അതൊന്നും നമുക്ക് പിടിയിട്ടില്ല. എന്താണ് അതുപോലെ തന്നെ ഈ എണ്ണ തേച്ചിട്ട് കമുക് കീറുന്ന കയറ്റമാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഈ കമുക് കുറുകെ ഇട്ടിട്ട്
5: തലേണ്ണ കൈ പറകിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം തലേണ്ണ.
4: അത് ഏതെങ്കിലും ഒരു തോടിന് ഡാമിന്റെ മേളിലായിരിക്കും സേഫ് ആയിട്ടുള്ളടുത്ത്. ഭയങ്കര നാട്ടുകാരൊക്കെ ഓടി വന്നത് കാണാൻ വേണ്ടി വരുന്ന ആ ഒരു കാഴ്ചയും എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ.
5: ഓണക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ മനോഹരമാണ്. പൂക്കൾ കൊണ്ട് മനോഹരം, ആഘോഷങ്ങൾ കൊണ്ട് മനോഹരം, സദ്യ കൊണ്ട് മനോഹരം. അതിൽ തന്നെ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ 100 കറികൾക്ക് തുല്യം എന്നാണ് പറയുന്നത്.
4: ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് കഴിച്ച സദ്യകളിലൊക്കെ
5: ഏറ്റവും കൂടുതൽ സദ്യ കഴിച്ച വ്യക്തി.
4: എത്ര ടേസ്റ്റ് ഇഞ്ചിക്കറിക്ക്, അത് എല്ലായിടത്തും ഇങ്ങോട്ട് സൂപ്പർ ആണ്. കറികൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ലൂലു പോയി കഴിഞ്ഞാലും ഇഞ്ചിയുടെ അച്ചാർ ഇഷ്ടം പോലെ, അതുപോലെ തന്നെ പല വെറൈറ്റീസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാ പോയിട്ട്.
5: തീർച്ചയായിട്ടും. എന്തായാലും ഓണക്കാലം വരികയാണ്, നമ്മുടെ പ്രവാസ ലോകത്തുണ്ടല്ലോ ശരിക്കും. പക്ഷെ ഇന്നലെ ഉത്രാടപ്പാച്ചിലായിരുന്നു ഇവിടെ നാട്ടിലും, കാരണം ഇനിയൊരു വീക്കെൻഡ് വരാനില്ല. എല്ലാരും വീക്ക് ഡേയ്സിൽ മറ്റന്നാൾ ഓണം വരുമ്പോ അവസാനമായിട്ട് വാങ്ങാനുള്ള ആ ഓട്ടത്തിന് ഇന്നും നാളെയും ആർക്കും പോകാൻ പറ്റില്ല. അപ്പൊ ശരിക്കും നമ്മുടെ മലയാളികളുടെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരുപാട് അസോസിയേഷനിലൊക്കെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വലിയ സദ്യകളൊക്കെ ഇന്നലെ ശനിയും ഞായർ വെള്ളിയാഴ്ച തൊട്ടിട്ട് ഇനി അങ്ങോട്ട് വീക്കെൻഡിൽ മാത്രമേ ചിലർ മാറ്റി വെക്കും. പക്ഷെ ഓണത്തിന് മുമ്പ് അതൊരുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാ സ്ഥലത്തും ഓണം എത്തിയിട്ടുണ്ട്.
4: കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ വിളിച്ച സമയത്ത് പറയായിരുന്നു, ഞങ്ങളുടെ ഇവിടെ കോട്ടയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റഷ്. കഴിഞ്ഞ ദിവസം ഒരു ഷീമാട്ടിലൊക്കെ പോയത് എന്റെ വീട്ടിൽ നിന്ന് പോയ സമയത്ത് പറയാണ്, നമുക്ക് അവിടെ അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് ടെക്സ്റ്റൈലൊക്കെ നമുക്ക് എടുത്ത് തരാൻ കാണിക്കത്തക്ക രീതിയിലില്ല. നാട്ടിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലാണ്. ബാക്കിയൊക്കെ തന്നെ അത്രയും പോരാ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷെ തുണിയെടുക്കാൻ ഓണത്തിനൊരു കോടി എന്നുള്ള രീതിയിൽ എല്ലാവരും എടുക്കാൻ. പിന്നെ റോഡിൽ അതുപോലെ ട്രാഫിക് ബ്ലോക്കുമാണ് നാട്ടിൽ കാണാൻ പറ്റുന്നത്.
5: അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഓണക്കാലത്ത് ഒരു കാറിൽ ഒരാൾ വന്നിട്ട് പോരുത്, ഒരു കുടുംബമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഓക്കെ, അതല്ലാതെ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ ഇടരുത് മണ്ണ് ഇടരുത് എന്ന് പറഞ്ഞത് സത്യമാണ്.
4: അല്ല, ബെറ്റർ എന്താണെന്നറിയാം, ഈ സമയത്തൊക്കെ കാർക്ക് അങ്ങ് നിരോധിക്കണം, നടന്നു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഏരിയ വരും. അപ്പൊ എന്താ, ഒരു ഓട്ടോറിക്ഷ വിളിക്കും, അവർക്ക് ബിസിനസ് ആവും, എല്ലാവർക്കും ഇങ്ങനെ
5: അങ്ങനെയല്ലേ പോകേണ്ടത്. എല്ലാവർക്കും ഒരു ബിസിനസ് ആവുന്ന രീതിയിലേക്ക് പോകുമല്ലോ. എന്തായാലും ഓണക്കാലം അങ്ങനെ വന്നിരിക്കുകയാണ്. മറ്റന്നാൾ ഓണാണ്, നമുക്ക് ആർക്കും അവധിയില്ലാത്തൊരു ഓണം അല്ലെ. എല്ലാവരും ഓഫീസ് ഓണം എന്നുള്ള ഒരു പരിധിവരെ നല്ലതാണ്. കാരണം നമുക്ക് യു എയിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് പിന്നെ സംസ്ഥാനക്കാർ, മറ്റ് രാജ്യക്കാർ എല്ലാം നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കുന്ന ഓണം എനിക്ക് തോന്നുന്നു വേറൊരു ഫെസ്റ്റിവലോടും ഇവർ ലോകത്തുള്ള ഒരു മനുഷ്യരും ഇത്രത്തോളം ഇത് ഒരു അല്ല. കാരണം എന്താണെന്നറിയോ, ഓണം കേരളത്തിന്റെ തന്നെ ദേശീയോത്സവമാണ്. അതൊരു മതത്തിന്റെ അല്ല, ഒരു ജാതിയുടെ അല്ല, ഒരു വ്യക്തിയുടെ അല്ല, ഒന്നുമല്ല, അത് ശരിക്കും എല്ലാവരുടെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കോളേജ് ക്യാമ്പസ് എന്ന് പറഞ്ഞ ഡാൻസും പാട്ടും ബഹളം ഒക്കെ കണ്ടില്ല. എന്ത് രസമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത്.
4: നമുക്ക് ഓണത്തിന് വിശേഷം നോക്കുകയാണെങ്കിൽ ഇത്തവണ നമുക്ക് മഴയുള്ളത് കൊണ്ട് പൂക്കളുടെ വില കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കൾ, ഇപ്പൊ നാട്ടിൽ വരുന്നത് ജമന്തിക്ക് ആക്ച്വലി 180 to 200 രൂപ വരെയാണ്. ജമന്തി ചെണ്ടുമല്ലിക്ക് അതുപോലെ തന്നെ 600 രൂപ വരെ എത്തിയിട്ടുണ്ട്. വില കൂടിയിട്ടുണ്ട്. വാടാമുല്ലയ്ക്കാണെങ്കിൽ 250 രൂപ, അരളിക്ക് 550 രൂപ, റെഡ് റോസിന് 450 രൂപ, പിന്നെ ട്യൂബ് റോസിനാണെങ്കിൽ 650 രൂപ. ഇങ്ങനെയാണ് വില പട്ടിക നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒരു അത്തപ്പൂവിന് എത്ര രൂപ കോസ്റ്റ് വരും അല്ലേ? എനിക്ക് ഒരു 10-15,000
5: മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ സാധാരണ ഒരു വീട്ടിലിടാൻ തന്നെ അത്യാവശ്യം നല്ല പൈസ വരും. എനിക്ക് ഈ വാടാമല്ലിയൊക്കെ ഓണം വരുമ്പോ ആളുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു പൂവായിട്ടാണ്
4: മുറ്റത്തൊക്കെ.
5: ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ കനകാംബരം ഉണ്ടായിരുന്നു, വാടാമല്ലി ഉണ്ടായിരുന്നു, തുമ്പ ഉണ്ടായിരുന്നു, തെച്ചി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മതിലിൽ കാണുന്ന കൊണ്ടപ്പൂ ഉണ്ടായിരുന്നു, പിന്നെ കൃഷ്ണകിരീടം എന്നൊരു ചുമന്നിട്ട് കൃഷ്ണന്റെ തലയിൽ വെക്കുന്ന കിരീടം പോലെ ഇരിക്കും, ഹനുമാൻ കിരീടം എന്നും പറയും. ഒരു കിരീടാകൃതിയിൽ ചുമന്ന ഇങ്ങനെ കുറെ താഴെ കട്ടിയിലായിരിക്കും, മേലേക്ക് എത്തുമ്പോൾ ചെറുതായി ചെറുതായിട്ട് പോകുന്നത്. പല സ്ഥലങ്ങളും പല പേരാ, ഹനുമാൻ കിരീടം, കൃഷ്ണ കിരീടം എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ പറമ്പിലൊക്കെ വെറുതെ ഉണ്ടാവും. പക്ഷെ ഓണക്കാലത്താണ് അതിന് ഡിമാൻഡ്.
4: ഇന്റർലോക്കിന്റെ അടിയിൽ
5: അതിന്റെയൊക്കെ വിത്തുകളോ അതിന്റെയൊക്കെ വേരുകളോ എവിടെയോ കിടന്നിട്ട് ആലോചിക്കുന്നുണ്ടാവും. മഹാബലിക്ക് ഒരിക്കലെങ്കിലും പാതാളത്ത് സ്വന്തം പ്രജകളെ കാണാൻ വരാനുള്ള ഒരു അവസരം ഉണ്ട്. നമ്മളെ പോലുള്ള ചെടികൾക്ക് അതില്ലല്ലോ. ശരിക്കും അന്യം വന്ന് നിൽക്കുന്ന ഒരുപാട് ചെടികളില്ലേ. പണ്ട് നമ്മുടെ മതിലിന്റെ സൈഡിലൊക്കെ ഇല്ലെങ്കിൽ കയ്യാലയുടെ സൈഡിലൊക്കെ ചെമ്പരത്തി ആയിരുന്നു, മൈലാഞ്ചി കാടുകളിലെ ചെമ്പരത്തിയുള്ള. ഇന്ന് അവിടെ ബൊഗെയിൻവില്ലയും വേറെ രീതിയിലൊക്കെ പൂക്കൾ വന്നോട്ടെ, അത് വേണ്ടെന്നല്ല. പക്ഷെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ, നമ്മുടെ ഒരു പൂക്കാലം, നമ്മുടെ സ്വന്തമായിട്ടുള്ള ചില പൂക്കൾ കാണാനാവുന്നില്ല. കനകാംബരം, മന്ദാരം, പാരിജാതം എന്നൊക്കെ പറഞ്ഞ കുറെ പൂക്കളില്ലേ, അതൊന്നും ഇപ്പൊ ആ പഴയ ഒരു പിന്നെ പ്രൗഢിയോടെ ആ പഴയ ഒരു മണത്തോടെ ഇപ്പൊ കാണാനില്ല. എല്ലാം ബ്രീഡും ഒരു സങ്കര ഇനത്തിലേക്ക്
4: പോയിട്ടുണ്ട്. എന്തായാലും നാട്ടിൽ അതുകൊണ്ട് തന്നെ വില കൂടും എന്നുള്ളൊരു കാര്യം
5: പറയാനില്ല.
4: എനിക്കൊന്നും ഇവിടൊക്കെ ഒരു മുഴത്തിന് 10 തരം സാന്ന് ഇവിടെ മുല്ലപ്പൂവിന് ഇവിടെ
5: 10 തരത്തിന് ഇട്ടുണ്ട്.
4: പ്രധാന വാർത്തയായിട്ട് പത്രങ്ങളിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്.
5: കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര പൈസ കൂടിക്കഴിഞ്ഞാലും നമ്മള് ഓണം ഗംഭീരമാക്കും. 100 കൂട്ടം തർക്കം, 100 ദിനം ഒരുക്കം. BD സതീശൻ സർക്കാരിന്റെ 100 ദിനം നാളെ വരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്ന എന്നൊരു വാർത്ത. ഒരു ഓണക്കാലത്തിന് തൊട്ട് മുമ്പ് 100 ദിവസം കേരള സർക്കാർ തികയ്ക്കാൻ വേണ്ടി പോവുകയാണ്. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് നാളത്തേക്ക് 100 ദിവസം. മെയ് 18 സത്യപ്രതിജ്ഞ, അന്ന് മുതൽ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള വഴിയൊരുക്കം, പിന്നാലെ ഒട്ടും കുറയാതെ വിവാദം വിമർശനം. പിണറായി എങ്ങനെയായിരുന്നോ അങ്ങനെ ആവാതിരിക്കുകയാണ് തന്റെ രാഷ്ട്രീയ വിജയമെന്ന് സതീശൻ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ പരാമർശം, താങ്കൾ പിണറായിക്ക് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുറച്ച് മോശം കാര്യമുണ്ട്, അത് ഞാൻ മാറ്റിവെച്ചിട്ട് ഞാനൊരു മെച്ചപ്പെട്ട മനുഷ്യനാകാൻ ശ്രമിക്കും, ഒപ്പം പിണറായി വിജയന്റെ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വല്ലാത്തൊരു കോംബോ ആണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്തായാലും നോക്കാം, നല്ലത് എവിടെ കണ്ടാലും സ്വീകരിക്കണമല്ലോ.
0: നമ്മുടെ സംസ്ഥാനത്ത് മഴ വ്യാപകമാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പം തന്നെ ശക്തമായ കാറ്റും 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും കൊടുത്തിട്ടുണ്ട്. ഓണം മഴയിലാകുമോ എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് കേട്ടോ.
5: അത്തം കറുത്ത ഓണം വിളിക്കുന്ന പറഞ്ഞു, അത്ത എങ്ങനെയായിരുന്നു ഞാനിപ്പോ
0: ചിന്തിക്കുകയാണ്.
5: ഉറപ്പായിട്ടും മഴയാണെങ്കിൽ നമ്മൾ ആഘോഷിക്കും. കഴിഞ്ഞ ദിവസം മഴയത്ത് തിരുവാതിര കളിക്കുന്ന കുറെ പെൺകുട്ടികളുടെ ഒരു വീഡിയോ വന്നിരുന്നു. ഈ ഓണക്കാലത്ത് വലിയൊരു പാടത്തോ ഒരു മൈതാനത്തോ ആണെന്ന് തോന്നുന്നു, കനത്ത മഴയ്ക്ക് പോലും അവരുടെ ഒരു ഒരു ആവേശത്തെ പിന്നെ നനച്ചു കളഞ്ഞില്ല എന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ എയിംസ് മാതൃകയില് കേരളത്തിനും കേന്ദ്ര ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്, കാരണം
5: ആദ്യം ആ എയിംസ് ഞങ്ങൾക്ക് തരും. ആയുർവേദത്തെ വില കുറച്ചാണെന്ന് തോന്നുന്നില്ല, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. എയിംസ് ആദ്യം വേണം, കാരണം കേരളത്തിന് അത് അത്യന്താപേക്ഷിതമാണ്.
0: തീർച്ചയായിട്ടും അത്
5: ആയുർവേദം അല്ലേ,
0: ഇത് ആയുർവേദം തന്നെയാണ് ഇപ്പൊ ഇപ്പൊ വാർത്തകളിൽ വരുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിർത്തിയിട്ട് ഒരു ലോറിയുടെ പിന്നിൽ ടാങ്കർ ലോറി ഇടിച്ച് തീപിടുത്തം, രണ്ടുപേർ മരിച്ചു.
5: പിലാത്തറയിലാണ്, കണ്ണൂർ പിലാത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് നിർത്തിയിട്ട വണ്ടി നേരെയാക്കുന്ന മെക്കാനിക്കും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുമാണ് ഇപ്പൊ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്.
0: തീർച്ചയായിട്ടും
5: 5000 രൂപയല്ല, ഓരോ ലൈറ്റിനും 5000 വീതം പിഴ. വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിയ വാഹനത്തിന് കുരുക്ക് എന്ന് പറഞ്ഞ വാർത്ത. പ്രളയം വരുമ്പോൾ നമുക്ക് ഈ വണ്ടികൾ വേണം, പക്ഷെ ആ ഒരു കാര്യത്തിൽ അവർ സഹായിച്ചു എന്നതിന്റെ പേരിലെങ്കിലും ഇതൊക്കെ എഴുതി തള്ളിക്കൂടെ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ നിയമം നിയമമാണ്, നിയമപ്രകാരമല്ലാത്ത രൂപമാറ്റം ഒന്നും വാഹനങ്ങളിൽ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണമെന്നും കോടതി. 13 അടൂരിൽ അടുത്തിടെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ വാഹനത്തിൽ നിയമപ്രകാരമല്ലാത്ത ഒട്ടേറെ രൂപമാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും 5000 രൂപ മാത്രം പിഴയിട്ടതിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നത് നിയമപ്രകാരമല്ലാത്ത 6 ലൈറ്റ് ആ വണ്ടിക്കുണ്ട്, പിടിച്ചെടുത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നു, ഇതിന് ഓരോന്നിനും 5000 രൂപ, അല്ലാതെ ചേർത്തിട്ട് നിങ്ങൾ അവരെ വെള്ളപ്പൊക്കത്തിൽ രക്ഷിച്ചു പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി എന്ന് പറഞ്ഞിട്ട് നിയമം മറികടക്കാൻ ആർക്കും പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൽ രൂപമാറ്റം വരുത്തിയ വാഹനം ഉപയോഗിച്ച് ചൂണ്ടിക്കാട്ടി ബ്ലോഗർമാർ നടത്തിയ തെറ്റായ പ്രചരണത്തെ കോടതി വിമർശിച്ചു. വാഹന രൂപമാറ്റത്തിന് അനുമതി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. അതിതീവ്ര പ്രകാശമുള്ള ലൈറ്റ്, അതുപോലെ റെഡ് ബ്ലൂ സ്ട്രോബ് ലൈറ്റ്, മൾട്ടിക്കളർ ലൈറ്റ്, വീൽ സ്പേസറുകൾ, അനുവദനീയ പരിധിക്കപ്പുറവും വീതിയേറിയ ടയറുകൾ. ശരിക്കും പറഞ്ഞാൽ വാഹനത്തിന് രൂപമാറ്റം വരുത്തുന്നത് നിയമപരമായിട്ട് അനുവദിക്കാത്ത കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കർശനമായിട്ടുള്ള കുറ്റം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു വാഹനം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റു വാഹനങ്ങൾക്കും കൂടി യാത്രക്കാരുടെ ജീവനും ഭീഷണിയാണ്. തീർച്ചയായിട്ടും
0: നമ്മുടെ കെ എസ് ആർ ടി സിയില് പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കം എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്, അതായത് നമ്മുടെ പുതിയ വാഹനങ്ങളിൽ 100,000 കൊടുത്ത് മേടിക്കുന്നതിന് പകരം പഴയ വാഹനങ്ങൾ, അത്യാവശ്യം നല്ല വാഹനങ്ങൾ, അത് തന്നെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ്. എനിക്കൊന്നും ഈ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ പരിപാടിയായിട്ടാണ് ഈ ഒരു നല്ല കാര്യം തന്നെ. അങ്ങനെയാണ് ഇത്. നമ്മൾ അരൂരിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ലോ ഫ്ലോർ ബസ് മേടിച്ചിട്ടുണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ കയറ്റി ഇട്ടേക്കുന്ന കാണാം, അവിടെ ചുമ്മാതെ കിടക്ക, എത്ര മനോഹരമായിട്ടുള്ള ബസ്സാണ് നമ്മുടെ ലോ ഫ്ലോർ വന്നത്. അപ്പൊ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചുമ്മാതെ പുതിയത് പോയി മേടിക്കാതെ ഉള്ളതിന് നല്ലവരായി, അത് കഴിഞ്ഞ ദിവസം ആരാണ് ഏത് മന്ത്രിയാന്ന് പറഞ്ഞിട്ടില്ലേ, കെ എസ് ആർ ടി സിയിൽ രാവിലെ ഒരു തുള്ളി വെള്ളമെങ്കിലും നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ബസ്സിന്റെ കാര്യമാണ്, ദുബായിലെ ബസ്സിന്റെ കാര്യം വെച്ചാണ് അവർ കമ്പയർ ചെയ്ത്. ഗണേഷ് കുമാർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഏതോ ഒരു സ്പീച്ചിലാണെന്ന് തോന്നുന്നു. അപ്പൊ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം അത് വളരെ ഭംഗിയായിട്ട്. അന്നാ ഞാൻ എവിടെയോ ഒരു സ്റ്റോറിയും കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു കണ്ടക്ടറും ഡ്രൈവറും
5: വാഹനം രാവിലെ എണീക്കുമ്പോഴും കഴിയുമ്പോഴും ക്ലീൻ ആക്കി വെക്കണം. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു വാഹനത്തിന് അങ്ങനെയല്ല, എനിക്കൊക്കെ ഓർമ്മയുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛന്റെ വണ്ടി പിന്നെ ബ്രദറിന്റെ വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ രാവിലെ ഒരു ബക്കറ്റും വെള്ളം ഒക്കെ ഇട്ട് അതിന്റെ ടയറും അതൊക്കെ വൃത്തിയാക്കില്ല, ഗ്ലാസ്സിൽ ഉറയ്ക്കുമ്പോൾ പറയില്ല സ്ക്രാച്ച് വരും, കാരണം നമുക്കറിയില്ല. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു, കാരണം അതൊരു വൃത്തിയിൽ കാണുക. പ്രത്യേകിച്ച് മലയാളികൾക്ക് കൂടുതലായിട്ട് നമ്മൾ വൃത്തിബോധം പറയുന്നവരാണ്. നമ്മുടെ വീടിന്റെ അകത്ത്, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മൾ കയറുന്ന വാഹനത്തിൽ എല്ലാം വൃത്തി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണ്. നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ചിട്ട് ഒരുപാട് ബ്ലോഗേഴ്സ് കഴിഞ്ഞ ദിവസം നല്ല, അതിലൊരു ചേച്ചി വന്നിട്ട് ആ ചെറിയ ചുമരിലെ ചെളികളൊക്കെ ഇങ്ങനെ ഉരച്ച് അവർ വീട്ടിൽ നമ്മൾ കഴിയും. ചെളിയില്ലേ, ഈ ചുമരന്റെ ചെളിയൊക്കെ അതുപോലെ കഴുകി വൃത്തിയാക്കുന്ന ഒരു അർപ്പണ ബോധമുള്ള കുറെ ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ.
0: ഓ ശരി. ഇവിടെ ഇവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു പുതിയ ബസ്സിന് 40 ലക്ഷം രൂപയാണ് വില വരുന്നത്. എന്നാൽ ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് പഴയ ബസ്സുകൾ നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് ഇറക്കാം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ്. ചെലവുകൾ ചുരുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എപ്പോഴും വേണ്ടത്.
5: യെസ്. എന്തായാലും മധ്യപൂർവേഷ്യയിൽ നിന്ന് നമ്മുടെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് ഉപരോധം, അയൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായിട്ട് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രസക്ഷിക്കാൻ പറഞ്ഞ വാർത്തകൾ, ഇത് ആദ്യ പേജിൽ വളരെ പ്രധാനത്തോടുകൂടി ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷന് 32 കോടി, പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ നമ്മുടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി തുക ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തും. മുൻ സർക്കാർ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതാണ് കുടിശ്ശിക വരുത്തി വെച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, 6 ദിവസത്തിലൊരിക്കൽ ഒരു ഹാക്കിംഗ് ശ്രമം നടക്കുന്നു, പൂട്ടില്ലാതെ നമ്മുടെ സൈറ്റുകൾ എന്ന് പറഞ്ഞിട്ട്. 10 വർഷത്തിനിടെ കേരള സർക്കാർ സൈറ്റുകൾക്കെതിരെ 600 സൈബർ ആക്രമണങ്ങളാണ് നടന്നത്. കാരണം രൂപകൽപ്പനയിലെ പോരായ്മ, ഡിജിറ്റൽ അജ്ഞത ആണെന്ന് പറഞ്ഞിട്ട് ഈ ഉറവിടം കണ്ടെത്തൽ വലിയ സങ്കീർണം എന്നാണ് പറയുന്നത്. ഈ ഹാക്കിംഗ് ശ്രമം നടക്കുമ്പോഴും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ അധികൃതർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രധാന കാരണം ഈ സൈറ്റുകളുടെ രൂപകൽപ്പനയിൽ ഒരുപാട് പോരായ്മയും ഡിജിറ്റലായിട്ടുള്ള നമുക്കൊരു വിവരമില്ലായ്മയും ഇതിൽ പ്രശ്നമാണെന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും. നമ്മുടെ സ്റ്റേഷനിൽ പ്രതികളുടെ ഓണാഘോഷം പോലീസുകാരുടെ വീഴ്ച എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു സംഭവം?
5: ED ആക്രമിച്ച കേസിലെ പ്രതികളാണ് IP ബിനു അടക്കമുള്ള CPM നേതാക്കൾ. അവർക്ക് എല്ലാ തിങ്കളാഴ്ചയും പോയിട്ട് അവിടെ ഒപ്പിടണം എന്നുള്ളതാണ്. അവരങ്ങനെ ഒപ്പിടാൻ പോയി, പുറത്തേക്ക് വരുമ്പോൾ അവർ ഓണർ ഡ്രസ്സിൽ നല്ല ഡ്രസ്സ്, ബ്ലൂ ഷർട്ട്, ഒരു പിന്നെ കോടി മുണ്ടൊക്കെ എടുത്തിട്ട് പോയി. അവർ ഒപ്പിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആഹാ ഒരു ഊഞ്ഞാല് കയറിയിരുന്നു, ആഹാ പൂക്കളം, പൂക്കളത്തിന്റെ അടുത്ത് വരുന്നു. അങ്ങനെ എല്ലാ ആഘോഷങ്ങളിലും അവരും പങ്കാളിയായി. പ്രതികളാണെന്ന് ഓർക്കണം, പ്രതി ചേർക്കപ്പെട്ടവരാണ് ഒരു കേസിൽ, അവരാണ് ഇത് ചെയ്തത്. അപ്പൊ ഇത് നോക്കിയിട്ട് പോലീസുകാർ ഇങ്ങനെ സൈഡിൽ നോക്കിയേക്കാണ്. ഒന്ന്, ഇത് തിരുവനന്തപുരമാണ്, മ്യൂസിയം സ്റ്റേഷനാണ്. ഈ IP ബിനു എന്ന് പറഞ്ഞ ഈ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടുത്തെ പോലീസുകാർക്ക് അറിയുന്ന ആൾക്കാരാണ്. അതായത് ഇവരൊരു കൊടും ക്രിമിനലുകളൊന്നും അല്ല, ഇവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ്. ഇവർ ഈ ഒരു ED പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ മുട്ട വാങ്ങിയിട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് കേസിൽ അകത്തായത്. കാരണം മുട്ട എടുത്തെറിഞ്ഞു, അത് ED അത് വലിയ കേസാണ്. പക്ഷെ അത് നോക്കി നിന്ന പോലീസുകാരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ പ്രതികൾക്ക് പിന്നെ ഒത്താശ ചെയ്തു കൊടുത്തിട്ട് ഈ ഓണാഘോഷം നടത്തിയാൽ എന്തെങ്കിലും പോലീസുകാർക്ക് പങ്കുണ്ടോ എന്നതിൽ DCP തലത്തിൽ അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പൊ പ്രതികളുടെ ഓണാഘോഷമാണ്. അതായത് ഒരു പോലീസ് സ്റ്റേഷനോ ഒരു ജയിലോ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിൽ പ്രതികൾ പങ്കെടുക്കുന്ന പോലെ അല്ല. പുറത്തിറങ്ങിയിട്ട് ഒപ്പിട്ടിട്ട് പോകുന്ന പ്രതികളെ ഇങ്ങനെ നോക്കിയിട്ട് പോലീസ് നോക്കി നിന്നത് ശരിയാണോ എന്നാണ്. രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കല്ലോ, ഓണക്കാലം അല്ലേ, അവരെന്തായാലും ഒപ്പിട്ടിട്ട് പോയതല്ലേ, ഒന്ന് ഊഞ്ഞാലിരുന്നോട്ടെ എന്ന് പോലീസുകാരും വിചാരിച്ചിട്ടുണ്ടാവും. ഒരു ഓണപ്പൂക്കളത്തിന്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മറ്റൊരു പോലീസുകാരനും വിചാരിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഇത് വലിയൊരു ക്രിമിനൽ ഒഫൻസ് അല്ല. പക്ഷെ പോലീസുകാരെ സംബന്ധിച്ചിട്ട് അവർക്ക് കുറെ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അത് ഏതെങ്കിലും ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ, വയലേഷൻ വന്നിട്ടുണ്ടോ എന്നതാണ് ചോദ്യം.
0: തീർച്ചയായിട്ടും. നമ്മുടെ പറവൂര് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അമ്മമാരെ നേരിട്ട് കാണാൻ എത്തിയ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. 33 അമ്മമാരെയാണ് നേരിട്ടെത്തി ഓണക്കോടി കൊടുത്തത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്നേഹ വായ്പ കൊടുത്തു പല അമ്മമാരും, അത് ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നുള്ള കാര്യം കൂടെ ഒക്കെ തന്നെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു, ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്, 33 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ കൊടുക്കുക, എനിക്കത് റീഇംബേഴ്സ് ചെയ്തേക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കുടുംബശ്രീ
5: യൂണിറ്റിനും മാനുഷികമായിട്ട് ഒരു ഇൻസ്റ്റന്റ് പെരുമാറുന്ന ഒരു വ്യക്തി.
0: അതെ, രാഷ്ട്രീയക്കാരൻ ആവേണ്ട കാര്യമില്ലായിരുന്നു, ഒരു നല്ല മനുഷ്യനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അതെ, ഇപ്പോഴും പണ്ടും അതെ ഇങ്ങനെ രാഷ്ട്രീയം മറന്നിട്ട് ആരെയും നോക്കാതെ സഹായിക്കുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയം വന്നപ്പോഴാണ്
5: രാഷ്ട്രീയം, പിന്നെ അതിലുള്ള പലർക്ക് യോജിക്കാത്തതും കൂടി ആയപ്പോ പിന്നെ നടൻ എന്ന രീതിയിൽ പലരും അദ്ദേഹത്തെ മറന്നുപോയിട്ട് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മാത്രം കണ്ടു. പിന്നെ പ്രതികരണങ്ങളും അത്തരം രീതിയിലായിരുന്നു ചില വിഷയങ്ങൾ കേട്ടോ. എന്നാലും നേരത്തെ പറഞ്ഞ ആ ചിത്രമില്ല, അതിതാണ് കേട്ടോ പ്രതികള്, അവരുടെ ഡ്രസ്സൊക്കെ ഫുൾ
0: ഓണസ്റ്റൈലാണ്.
5: മാച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ സംഭവത്തിൽ കുറച്ച് പോലീസുകാർ വെള്ളം കുടിക്കും.
0: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാല് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാരുടെ ഗംഭീര ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടോ? അതിന് എന്തോരം ട്രാൻസിഷൻ റീൽസ് ഒക്കെ ആണെന്നറിയാം. നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത് നല്ല രസം, നല്ല രീതിയിൽ നമുക്ക് അവരെയും ആ ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്നതിൽ നമ്മൾ എപ്പോഴും പറയും, ഏത് വെള്ളപ്പൊക്കം വന്നാലും മഴ വന്നാലും ഓണം വന്നാലും പോലീസുകാർക്ക് ഡ്യൂട്ടി തന്നെയാണ്, അവർക്ക് ലീവ് ഇല്ലാന്ന്. പക്ഷെ ഇതുപോലെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം
5: തോന്നാറുണ്ട്.
0: വീഡിയോയില് TV ആ വീഡിയോ തന്നെ ഇപ്പം തത്സമയം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം.
5: കുട്ടിയുണ്ട്, കുട്ടിയുടെ ഡ്രസ്സിന്റെ കളർ നോക്കുക, എല്ലാം മാച്ചിങ് ആണ്, അതെങ്ങനെ വന്നു എന്നാണ് എല്ലാരും ചോദിക്കുന്നത്.
0: എന്താണേലും ഏത് പോലീസുകാരാണോ ഉള്ളത് അവർക്ക്
5: ആറ് പേർക്ക് ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റം വന്നിട്ടുണ്ട്. എന്നാലത് സങ്കടകരമായി, കാരണം പോലീസുകാർ വേറൊന്നും കരുതിയിട്ടുണ്ടാവില്ല, പക്ഷെ കൃത്യവിലോപം നടത്തി എന്നാണ് പറയുന്നത്. ഓണം വാരാഘോഷം ഇന്നു മുതലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 35 വേദികളിലായിട്ട് 340-ലേറെ കലാപരിപാടികളാണ് ഉണ്ടാവുക. ഓണ തിരക്ക് ഒഴിവാക്കാൻ സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. പ്രതിപക്ഷ ഉപനേതൃപദവി പിണറായി വിജയന്റെ ധിക്കാരം, കടുത്ത നീക്കങ്ങളിലേക്ക് CPI പോകുന്നു എന്ന് പറഞ്ഞ ഒരു വാർത്ത. കർഷക ചന്ത, പണം നൽകിയും സാധനം വാങ്ങാമെന്ന് കൃഷിമന്ത്രി പറഞ്ഞ വാർത്ത. പിന്നെ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാർത്തയും കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ട്. മൂവാറ്റുപുഴ ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കുമെന്ന് VD സതീശൻ, ഇക്കാര്യം ഗൌരവമായി പരിശോധിക്കുന്നു. അതിനായിട്ട് സർക്കാർ ജില്ലാ ഡീലിമിറ്റേഷൻ കമ്മീഷനെ കൊണ്ടുവരും. മൂവാറ്റുപുഴ നഗരസഭ ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ത്രിവേണി ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. സ്വന്തം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേർപെട്ടു പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. എറണാകുളത്തിന്റെ ഭാഗമാണെങ്കിലും മൂവാറ്റുപുഴ ചിലക്ക് എറണാകുളമാണെന്ന് പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്.
0: മൂവാറ്റുപുഴ എറണാകുളത്ത് നിന്ന് എത്രയോ ഫാറാണ്. ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് എറണാകുളം പോകണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. മൂവാറ്റുപുഴയെ പോലെ തന്നെ പല ജില്ലക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെങ്ങന്നൂർ നിൽക്കുന്നത് ഞങ്ങൾ ആലപ്പുഴയാണോ കോട്ടയമാണോ പത്തനംതിട്ടയാണോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചാണ്. ഞങ്ങൾ എല്ലാത്തിന്റെ ഒരു ബോർഡറിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് കോട്ടയം അതുപോലെ തന്നെ പത്തനംതിട്ടയും ജില്ലകളാണ്. എന്നാൽ ആലപ്പുഴ പോകണം, ഏതൊരു കാര്യത്തിന് ആലപ്പുഴയെ പോകണം. പക്ഷെ ഇന്ന് ചില പേർ കളക്ട്രേറ്റ് മുതൽ എല്ലാവർക്കും ഇപ്പൊ ഞങ്ങൾ ചെങ്ങന്നൂർ നിൽക്കുന്നത് ഞങ്ങൾ ആലപ്പുഴയാണോ കോട്ടയമാണോ പത്തനംതിട്ടയാണോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചാണ്. ഞങ്ങൾക്ക് എല്ലാത്തിന്റെ ഒരു ബോർഡറിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് കോട്ടയം അതുപോലെ തന്നെ പത്തനംതിട്ടയും ജില്ലകളാണ്. എന്നാൽ ആലപ്പുഴ പോകണം,

0: ഈ എ സി റോഡിലൊക്കെ പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊച്ചിക്ക് പോകാനായിട്ട് ഞങ്ങൾ എടുക്കുന്ന മൂവാറ്റുപുഴ കാലടി വഴി ഇതായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പോലെ അങ്കമാലി കയറിയിട്ടായിരിക്കും ഞങ്ങൾ കൊച്ചിക്ക് പോകുന്നത്. ഞങ്ങളെ ഒരുപാട് മൂവാറ്റുപുഴ സഹായിക്കുന്നുണ്ട്.
1: മൂവാറ്റുപുഴ അല്ലെങ്കിൽ ഇല്ലേ, നമ്മൾ ഈ എറണാകുളത്തിന്റെ തിരക്കുന്ന മാറിട്ട് ആ മൂവാറ്റുപുഴയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ശാന്തത വരും. ആ പാലം നിർമ്മല കോളേജ് അല്ലേ, അത് ആ ഒരു പാലമൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ കയറുമ്പോൾ തന്നെ നമുക്കൊരു സ്വസ്ഥതയും ശാന്തതയും സമാധാനമൊക്കെ വന്ന് നമ്മളൊരു ഗ്രാമത്തിലേക്കൊക്കെ എത്തിയ ഒരു പ്രതീക്ഷ.
0: ഗോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല പൈനാപ്പിൾ കിട്ടും.
1: അവിടെ ഉണ്ടല്ലോ പൈനാപ്പിളിന്റെ മാർക്കറ്റ് തന്നെ ഉണ്ടല്ലോ.
0: ലോകത്തെ
1: പല ഭാഗത്തേക്കും കയറ്റി അയക്കുന്ന നല്ല പിന്നെ പൈനാപ്പിൾ തന്നെയുണ്ട്.
0: നല്ല രസമാണ്.
1: ചെറിയ വിലയ്ക്ക് അവിടുന്ന് കിട്ടുകയും ചെയ്യും. ഒരുപാട് പൈനാപ്പിളുകൾ വണ്ടി നിർത്തിയിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വാങ്ങിച്ച്, നമ്മൾ എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഒരു പൈനാപ്പിളിനൊക്കെ ഒരുപാട് പൈസ വരും. പക്ഷെ ഇവിടുന്ന് ആകുമ്പോൾ അതിന് ഒരു അഞ്ചും ആറും എണ്ണം അധികം കിട്ടും. അപ്പൊ ആളുകൾ നിർത്തി പിന്നെ നല്ല മധുരവും നല്ല ഗുണവുമാണ്. 10 ദിവസം പിന്നിട്ട് വർഷകാല സമ്മേളനം അവസാനിപ്പിച്ചതായി വിജ്ഞാപനം വന്നിട്ടില്ല. അഭ്യൂഹം ഉയർത്തി സർക്കാർ എന്ന് പറഞ്ഞൊരു വാർത്ത. നമ്മുടെ ലോക്സഭ പാർലമെന്റ് പിന്നെ പിരിഞ്ഞു അനിശ്ചിത കാലത്തേക്ക്. പക്ഷേ അത് രേഖാമൂലം പിരിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സർക്കാർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഒരു ഒഫീഷ്യലായിട്ട് പിരിഞ്ഞു എന്നൊരു വാക്ക് ഉപയോഗിക്കാത്തതെന്നാണ് പ്രതിപക്ഷം വലിയ രീതിയിലേക്ക് ചോദിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകളായിട്ട് നമുക്ക്.
1: ഗൾഫ് നോക്കിയാലോ, സ്കൂൾ ഉറക്കാൻ പോവുകയല്ലേ. കുട്ടികളുടെ ഉറക്ക സമയം അത് കൃത്യമാക്കാൻ രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പോലീസ്. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി കുട്ടികളെ മാനസികമായിട്ട് സജ്ജരാക്കണം, അവരുടെ ഉറക്ക സമയം കൃത്യമാക്കണം. രക്ഷിതാക്കളോട് ഈ അഭ്യർത്ഥന നടത്തിയത് ദുബായ് പോലീസ് ആണ്. കുട്ടികളിൽ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ഒഴിവാക്കാൻ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ വേണം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ ആശങ്കകൾ കേൾക്കണം. കൂടാതെ അധ്യയന ദിവസങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം വളർത്തുകയും വേണം. പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി നഗരത്തിൽ വർഷം മുഴുവൻ നീളുന്ന 9.9 കോടി പൂക്കളുടെ വിസ്മയം ഒരുക്കിയിട്ട് അലയിൽ നിന്നുള്ള പൂക്കളുടെ വാർത്ത ഈ ഓണക്കാലത്ത് നമുക്ക് ദുബായിൽ നിന്ന്, അലയിൽ നിന്ന്, യുഎയിൽ നിന്നാണ് വരുന്നത്. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി 24,000 അധ്യാപകർക്കും ജീവനക്കാർക്കും അബുദാബിയിലെ പരിശീലനം നൽകുന്ന വാർത്ത. ട്രാഫിക് ഫൈൻ കുടിശ്ശിക 497 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ദുബായ് പോലീസ്. ഫോർമുല 1 അബുദാബി ഗ്രാൻഡ് പ്രീ December 3 മുതൽ അൽനാസറും അലൈനും തമ്മിലുള്ള ഒരു മത്സരത്തിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ചിലപ്പോൾ അടുത്ത മാസം വന്നേക്കും എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. ശരിക്കും ആവേശത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ്, കാരണം വേൾഡ് കപ്പിൽ നിരാശനായിട്ട് സങ്കടപ്പെട്ടു പോകുന്ന റൊണാൾഡോ അദ്ദേഹത്തിന്റെ വിവാഹം ഈ അടുത്തിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്ന റൊണാൾഡോയെ നേരിൽ കാണാൻ പറ്റുമെങ്കിൽ അതിന് വലിയ ടിക്കറ്റ് നിരക്കൊക്കെ ഭയങ്കരമാണ്, എന്നാലും പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക അല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ കലീസ് ടൈംസിലും ഗൾഫ് ന്യൂസിലും ഒക്കെ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ യുഎയിലും സൈബർ അറ്റാക്കുകൾ പലതായിട്ട് പല ഫ്രോഡുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനെയും നമുക്ക് പോലീസ് ഓൾറെഡി നമുക്ക് വാർണിംഗും കാര്യങ്ങളും ഒക്കെ തന്നെ തന്നിട്ടുണ്ട്. എന്നാലും അതുകൂടെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം.
1: അതുപോലെ യുഎ പ്രസിഡന്റിന് ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ഓണ സമ്മാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അണിചേർന്നത് 1,000 കരങ്ങൾ എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഒരു വാർത്തയും ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അബുദാബിയിൽ നിന്നാണ്. ഓണവും പൂക്കളും സാധാരണ മലയാളികളുടെ മനസ്സിന്റെ മാത്രം ഓർമ്മച്ചിപ്പിലെ ചിത്രങ്ങളാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിൽ ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ വിശാലമായിട്ടുള്ള മുറ്റത്തൊരുങ്ങിയ കൂറ്റൻ പൂക്കളത്തിന് മുന്നിൽ നിന്നാൽ ഏതൊരു സഞ്ചാരിയും ഒന്ന് അത്ഭുതപ്പെടും. ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നുള്ള 35 രാജ്യക്കാരായിട്ടുള്ള 1,000+ ആരോഗ്യ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്ന് 20 മണിക്കൂർ നീണ്ട തീവ്ര പരിശ്രമത്തിലൂടെ 250 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അത്ഭുത കാഴ്ച തീർത്തു. കേവലം ഒരു പൂക്കളം എന്നതിനപ്പുറം പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറുന്ന യുഎ എന്ന രാജ്യത്തിന്റെ കരുത്തിനും ഭരണാധികാരിക്കുമുള്ള അപൂർവമായ ഒരു സ്നേഹാദരമായിരുന്നു ഈ വിസ്മയ കാഴ്ച. നെഞ്ചിൽ കൈവച്ച് രാജ്യത്തെയും ജനങ്ങളെയും അഭിവാദ്യം ചെയ്യുന്ന യുഎ പ്രസിഡന്റ് ഹിസാൻ അസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ വലിയ ചിത്രമാണ് പൂത്തറയിൽ ഏറ്റവും മനോഹരമായിട്ട് തെളിഞ്ഞു നിന്നത്. ഒട്ടകത്തിൽ തുടങ്ങി ഇത്തിഹാദ് റെയിൽ വരെ മനോഹരമാക്കിയ ഒരു പൂക്കളമായിരുന്നു അത്. പ്രതിസന്ധികളെ അതിജീവിച്ച് രാജ്യം കൂടുതൽ കരുത്തോടെ ഉയർന്നുവരും എന്ന യുഎ പ്രസിഡന്റിന്റെ വാക്കുകളാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തിയത്. ഒട്ടകയാത്രയിൽ തുടങ്ങി അത്യാധുനിക ഇത്തിഹാദ് റെയിൽ വരെ എത്തി നിൽക്കുന്ന എമിറേറ്റുകളുടെ വികസന വിസ്മയം മുഴുവൻ ആ പൂക്കളത്തിൽ പൂവുകൾ കൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള ആ പൂക്കളം കാണാൻ എന്ത് രസമെന്നറിയാം. ഒരു ഭാഗത്ത് നമ്മുടെ ഭരണാധികാരി നിൽക്കുന്നു, ഒരു ഭാഗത്ത് ഒട്ടകം, ഒരു ഭാഗത്ത് ഇത്തിഹാദ് റെയിൽ, അത് മുഴുവൻ ഒരു പൂക്കളം കൊണ്ടാണ് തീർത്തതെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം. ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ മലയാളി നഴ്സുമാരുടെയും അഡ്മിൻ ജീവനക്കാരുടെയും മനസ്സിൽ വിരിഞ്ഞ ഒരു ആശയമായിരുന്നു. ഇപ്പൊ നഴ്സുമാർക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മുടെ വേദന ഒപ്പം മാത്രമല്ല നമ്മളെ ചിരിപ്പിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും കാരുണ്യം തെളിയിക്കാനും പറ്റുന്ന തെളിയിച്ച ഒരു ചിത്രം.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ പത്രങ്ങളൊക്കെ ഉള്ളത്. ബാക്കി വാർത്തകളൊക്കെ നിങ്ങൾക്ക് വരുന്ന മണിക്കൂറിൽ മിനി പദ്മ നിങ്ങൾക്ക് ഡയറക്റ്റ്
1: ഹുസൈൻ ബോൾട്ടിന്റെ റെക്കോർഡ് തകർന്നൊരു വാർത്ത.
0: ഞാനത് സത്യം പറഞ്ഞ കുറച്ച് ഞാൻ ഇത് ലൈവ് കണ്ടിരുന്നു കേട്ടോ. ഈ പരിപാടി ബീജിംഗിലായിരുന്നു നടന്നത്. അതായത് റോബോട്ടുകളുടെ ഒരു ഓട്ട മത്സരമാണ്
1: ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് അല്ലേ.
0: അപ്പൊ ഇത് ഞാനപ്പോ എന്റെ ആശങ്ക എന്താന്ന് വെച്ചാൽ ഇതെങ്ങനെ നിക്കും, അതാണല്ലോ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ. ഇവരെന്താ ചെയ്തതെന്ന് അറിയോ, വലിയൊരു റബ്ബറിന്റെ വോള് ആ സൈഡിൽ മെത്ത അടുക്കി വെക്കുന്നോണ്ടിട്ട് ഇടിച്ചങ്ങ് വീഴുവാ. അല്ലാതെ വേറെ ഒന്നുമില്ല, ഇത് എങ്ങനെ നിക്കും. ബോട്ടുകൾ. എന്നിട്ട് ഉസൈൻ ബോൾട്ടിന്റെ

0: എടാ ആ മനുഷ്യൻ തന്നെ നിൽക്കും, ഇത് തന്നെ നിൽക്കുന്നില്ല.
1: ഉസൈൻ ബോൾട്ടിന്റെ വേഗത്തിന്റെ ഒപ്പവും ഇച്ഛാശക്തിക്കൊപ്പം ഒന്നും ഓടിയത്തെ ഒരു റോബോട്ടിനും കഴിഞ്ഞു. നിങ്ങൾ യന്ത്രമാണ്, മനുഷ്യനാണ്.
0: ചൈനയെ അങ്ങനെ ഇപ്പൊ അവകാശിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇതെല്ലാം അങ്ങനത്തെ സംഭവങ്ങളുടെ ലോകത്ത് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഓണ പാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. സിഡ്ബാക്ക് എൻജോയ് ഈ ഓണക്കാല ഹോം 92.2 FM-നോട് തന്നെ ആഘോഷിക്കുക. അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഫ്രം ഹോം 92.2 FM പ്രസ് ക്ലബിൽ നിന്ന്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 33 07 916.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, ഇപ്പൊ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ, 7 പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 തൊട്ട് 11 വരെ.
2: With Sand Dunes, only on Home 92.2 FM.
3: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
3: Sand Dunes with Akshay, brought you by Lulu. ഓണം ഇവിടെയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
6: അണ്ണ. ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് ഇൻ.
8: ഹലോ, ഏത് ഡയറ്റ് ഫ്രീക്കിനും കൊതി കൊണ്ട് തോൽവി സമ്മതിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്.
9: ഞാൻ കൊതിക്കത്തില്ല, ഉറപ്പ്.
8: എന്നാ കേട്ടോ, ലുലുവിൽ 25 പായസമേള. ഇപ്പോ പ്രീ ബുക്ക് ചെയ്യാം. ഏതൊക്കെ പായസം എന്നറിയോ? യാം ഡേറ്റ്സ്, പംകിൻ സാഗോ, വെർമിസെല്ലി കാരറ്റ്, പിന്നെ നമ്മുടെ സേമിയ, പരിപ്പ്, അടപ്രഥമൻ, പാൽ, വീറ്റ്, പാലട, മാമ്പഴം, ഡേറ്റ്സ്, നെയ്യ്, ജാക്ക് ഫ്രൂട്ട്, ടെൻഡർ കോക്കനട്ട്, നവരത്ന, പനീർ പിസ്ത, ചോക്ലേറ്റ്, പിന്നെ ഷുഗർ ഫ്രീ ഉണ്ടെന്നേ.
9: എങ്ങനെ വാങ്ങാം?
8: പ്രീ ബുക്ക് ചെയ്യാൻ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിക്കൂ, അല്ലെങ്കിൽ ലുലു ആപ്പിലൂടെ ഓർഡർ ചെയ്യാം.
10: ലുലു, where the world comes to shop.
11: അതെ, ഇപ്രാവശ്യ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
12: അതെന്താ
11: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല, 280 ഓരോ പെർച്ചേസിനും 50,000 വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
12: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
13: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻസ് സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
14: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae.
4: അത്യാവശ്യം നല്ല സ്ലോ മൂവിങ് ട്രാഫിക് തന്നെ പോകുന്നുണ്ട്. എനിക്കൊന്ന് തിങ്കളാഴ്ചയുടെ ആ തുടക്കമാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് വീക്കാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ, നമുക്ക് സ്കൂൾ ബസ്സുകളൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നത്. ദേദി റോഡിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അജ്മാനിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അലിത്തേറ്റ് ഓൾ റോഡിൽ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലോ മൂവിങ് തന്നെയാണ്. ഇതാണ്ട് നമ്മുടെ അൽഖേൽ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എനിക്കൊന്ന് ഷെയ്ഖ് സാർ റോഡ് ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും ബിസി ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്.
15: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 NGCC TNC apply.
16: Home ഓണപ്പാട്ട് brought to you by Shama Gold and Diamonds. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്. Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
17: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
1: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
2: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
0: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
2: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
2: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
3: You are listening to Home 92.2 FM. Home is a feeling.
2: The Zor of Sand Dunes brought to you by Lulu. Onam ivdeyanu.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: The Zor of Sand Dunes, brought to you by Lulu. Onam ivdeyanu.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: കപ്പലുകൾ ഫീസീൽഡാക്കും, നിയമം പാസാക്കി ഇറാൻ. ജയശങ്കർ റഷ്യയിൽ, അജിത് ഡോവൽ ചൈനയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് വൈകിപ്പിക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റായ സണ്ണി ജോസഫ് താൽക്കാലികമായി ഈ സ്ഥാനത്ത് തുടരും. പാർട്ടികൾക്കുള്ളിലെ പുനഃസംഘടനയും വിവിധ വിഭാഗങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച ശേഷമേ പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കൂവെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെങ്ങുമുള്ള മലയാളികൾ. നാളെ ഉത്തരാടം, മറ്റന്നാൾ തിരുവോണം. സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ED കേസ് പ്രതികളുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റി. GD ചാർജുള്ള ഉദ്യോഗസ്ഥരും പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേരെയാണ് തൽക്കാലത്തേക്ക് AR ക്യാമ്പിലേക്ക് മാറ്റിയത്. SHO കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യം IG തലത്തിലാണ് തീരുമാനിക്കുക. SHO പ്രശാന്ത് ഇന്നലെ സ്റ്റേഷന്റെ ചുമതല വിട്ടിരുന്നു. ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൽ പോലീസുകാർക്ക് പ്രതികളുമായി എന്തെങ്കിലും തരത്തിൽ ഗൂഢാലോചന ബന്ധമുണ്ടോ എന്നതിൽ DCP തല തുടരന്വേഷണം നടത്തും. കോഴിക്കോട്ടെ ED റെയ്ഡിൽ പ്രതികരിച്ച് സോളാസ് പരസ്യ കമ്പനിയുടെ ഉടമ P നിഖിൽ. നടന്നത് രാഷ്ട്രീയ പ്രേരിത റെയ്ഡ്. ED രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നു. നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ED റെയ്ഡിൽ CPM വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു നിഖിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് നിഖിൽ. റെയ്ഡിന് ശേഷം ഇതാദ്യമായാണ് നിഖിലിന്റെ പ്രതികരണം. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിൽ സർക്കാരിനെതിരെ CPM മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പങ്കെടുത്തു. വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഷോൺ ജോർജിന്റെ അപ്പീലിനെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ച സംഭവമടക്കം ചൂണ്ടിക്കാട്ടിയ ഉമർ ഫൈസി സർക്കാരിനെതിരെ വിമർശനം അഴിച്ചുവിട്ടു. ലീഗ് മന്ത്രിയുള്ള വകുപ്പിലാണ് ഈ സ്ഥിതി എന്നടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹംസയും ഉമർ ഫൈസിയും ചേർന്നുള്ള ബോർഡാണ് സർക്കാരിന്റെ പ്രശ്നമെന്നും അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ RSSനോട് കൂട്ടുകൂടാൻ UDFന് യാതൊരു മടിയുമില്ലെന്ന് ഉമർ ഫൈസി ആരോപിക്കുന്നു. സർക്കാരിനെ വിമർശിച്ച് സമസ്ത രംഗത്ത് വരുന്ന വാർത്താ സുപ്രഭാതം പത്രത്തിലാണ് ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവ് സർക്കാർ ഇരന്ന് വാങ്ങിയത് പാലത്തായ് കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിനെതിരെ അതിശക്ത വിമർശനമാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്നത്. പാലത്തായ് പീഡനക്കേസിലെ ശിക്ഷ മരവിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ച് സമസ്ത രംഗത്ത് വന്നിരിക്കുകയാണ്. ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ പിലാത്രയിൽ സംഭവം. തകരാറായതിനെ തുടർന്ന് നിർത്തിയിട്ട ലോറി അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനിടെയാണ് ടാങ്കർ ലോറി ഇടിച്ചു കയറിയത്. ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ടിരുന്ന മെക്കാനിക്കും സഹായിയുമാണ് ദുരന്തത്തിന് ഇരയായത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ. മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുടെ ഭാഗമായാണ് അജിത് ഡോവൽ ചൈന സന്ദർശനം നടത്തുന്നത്. സമാധാന ചർച്ചകൾ നാളെയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. US സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി പറയുന്നു. US ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുമെന്ന് മൊഹ്സിൻ റസായി. US സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ലെന്നും മൊഹ്സിൻ റസായി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും തങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇറാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അതിൽ ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ഇറാൻ US യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക് പോകും. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശിച്ച് കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 3-2 ഭൂരിപക്ഷം തേടി സമ്മേളനം വീണ്ടും ചേരാനാണോ ഇതെന്നാണ് പ്രതിപക്ഷത്തിന്റെ സംശയം. അടിയന്തരമായി സഭ വീണ്ടും വിളിച്ചു ചേർക്കാനാണോ പദ്ധതിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിക്കുന്നു. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകൻ അഭിഷേക് ഉപാധ്യായ തനിക്കെതിരെ ഗസിയാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചു. സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തെ പ്രതികാര ബുദ്ധിയോടെ പോലീസ് ലക്ഷ്യമിട്ടെന്നും FIR പൂർണ്ണമായും കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അഭിഷേക്. തനിക്ക് FIR പകർപ്പ് പോലും പോലീസ് നൽകിയിട്ടില്ല. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് കട ഉടമയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അഭിഷേക് ഉപാധ്യായ ഹർജി നൽകിയിരിക്കുന്നത്. അമൃത്സറിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ജദാദ് ഭട്ടി ശൃംഖല ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി രഹസ്യാന ഏജൻസിയുടെ മുന്നറിയിപ്പ്. പാകിസ്ഥാനുമായി പ്രവർത്തിക്കുന്ന റണാഭായ് മാലിക് എന്നീ ഓപ്പറേറ്റർമാരുടെ പേര് സഹിതമുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പഞ്ചാബിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ലഭിച്ച ഉറപ്പുകൾ പാലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ പൊള്ളലേറ്റ് മരിച്ചു. പുലർച്ചെയാണ് അപകടമുണ്ടായത്. ആശുപത്രിയുടെ 3 നിലയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലെ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് വൻ തീപിടുത്തമുണ്ടായത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം. വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുന്നറിയിപ്പ്. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തി പ്രാപിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിൽ. ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 5-300 എന്ന നിലയിലാണ്. ദേവ്ദത്ത് പടിക്കിന്റെ സെഞ്ചുറിയും ശുഭ്മാൻ ഗില്ലിന്റെ അർദ്ധ സെഞ്ചുറിക്കും ഇന്ത്യയെ മികച്ച സ്കോറിലെത്തിക്കാൻ കഴിഞ്ഞു. അടുത്ത വാർത്ത 9 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning. Studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 63%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: You are listening.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918. Sand Dunes.
1: Sand Dunes with Akshay on Home 92.2 FM.
3: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
4: എല്ലാവർക്കും ഓണത്തിന്റെ തിമിർപ്പിലാണെന്ന് അറിയാം. എല്ലാവരും ഓണത്തിന്റെ, നമുക്ക് ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞേക്കാം ഒരു പക്ഷേ. പക്ഷെ എന്നാലും നല്ല തിരക്കാണ് റോഡുകളിലും അതുപോലെ തന്നെ മാളുകളിലും ഒക്കെ തന്നെ. ഓണക്കോടി എടുക്കാനും ഓണത്തിന്റെ പച്ചക്കറി ഷോപ്പിങ്ങിനാണെങ്കിലും പൂക്കളത്തിന്റെ ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലായിടത്തും തകൃതിയായിട്ട് ആഘോഷങ്ങൾ ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് സൈൻ കേട്ടോ. നമുക്ക് നമ്മുടെ മാർക്കറ്റ് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ഉണർന്ന് എല്ലാ ബിസിനസ്സുകളും ഒക്കെ ഒന്ന് ഉണർന്നതിൽ ഒരുപാട് സത്യം പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. ഇതിനിടയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൊയോട്ട ബിൽഡിംഗ്, നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും അറിഞ്ഞതാണ്, പത്രങ്ങളിലൊക്കെ തന്നെ വന്നേക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. യുഎയുടെ തന്നെ, ദുബായിയുടെ തന്നെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മുടെ ഷെഖ്സാർ റോഡിലുള്ള ടൊയോട്ട ബിൽഡിംഗ് ഏകദേശം ഒരു 53 വർഷത്തിന് ശേഷം ടൊയോട്ട ബിൽഡിംഗ് പൊളിക്കാൻ പോകാന്നുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമ്മളിവിടെ വന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈ ഷെഖ്സാർ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുവന്ന ആളുകളൊക്കെ പറയും ഇതാണ് ഇവിടുത്തെ പഴയ ബിൽഡിംഗ്, ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, വേറെ ഇതൊന്നും ഇല്ലായിരുന്നു, പിന്നെ അൽമുല്ല പ്ലാസ അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ട്, ഇവിടെ ഇത്തരത്തിലുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ദുബായിയുടെ കുഞ്ഞൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് ദുബായിയുടെ ഓരോ വളർച്ചയും നോക്കിക്കണ്ട് നിന്ന് ഒരു കെട്ടിടമായിരുന്നു ഈ ടൊയോട്ട ബിൽഡിംഗ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ആരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് മരുമൂവിൽ നിന്ന ഒരു ടൊയോട്ട ബിൽഡിംഗ്. അന്ന് അതിന് ഡിഫൻസ് റൗണ്ട് അബൌട്ടെന്നൊക്കെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത റൗണ്ട് അബൌട്ട് തന്നെ പറയുന്നുണ്ടെന്നുള്ള കലീസ് ചാൻസിൽ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 1981 ഈ ടൊയോട്ട സൈൻബോർഡ് ആദ്യമായിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അക്കാലത്ത് നമുക്ക് എനിക്കൊന്ന് പലരും ടൊയോട്ടയുടെ ഷോറൂം ആണെന്ന് പോലും റൂമേഴ്സ് അടിച്ചിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ടൊയോട്ടയുടെ ഷോറൂമോ സർവീസ് സെൻറ്ററോ ഒന്നുമല്ലാതെ ആ ഒരു ബോർഡ് ആ ഒരു കെട്ടിടത്തിൻ്റെ മേലെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ നാസർറാഷിർ ലൂത്ത ബിൽഡിംഗ് 1981 സിൻസ് ടൊയോട്ടയുടെ ആദ്യത്തെ സൈൻബോർഡ് അവിടെ വെക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ദുബായിയുടെ ഒരു ലാൻഡ്മാർക്കായി മാറുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റോഡുകൾ വളർന്നു, ഷെഖ്സാർ റോഡുകളാകുന്നു, അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ വരുന്നു, ഏറ്റവും വലിയ ഹോട്ടലുകൾ വരുന്നു, ഏറ്റവും വലിയ അപ്പാർട്ട്മെൻറ്റുകൾ വരുന്നു. ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ ബിസിയസ്റ്റ് റോഡായ ഷെഖ്സാർ റോഡ് തൻ്റെ അരികിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്ന്. അന്നത്തെ ടൊയോട്ട ബോർഡ് എത്രമാത്രം ചരിത്രങ്ങൾ പറയാനുണ്ടാവും ആ ഒരു കെട്ടിടത്തിന് അല്ലേ. ഇവ ഈ വർഷം 26 അതായത് 2026 ഡിസംബർ വരെ ആണ് അവിടെ റെസിഡൻസിൽ താമസിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ ഇതിപ്പോൾ ഒരു മാറേണ്ട സ്റ്റേജിലാണ് എല്ലാ റെസിഡൻസും അവിടെ നിന്ന് ഒരുങ്ങുന്നത്. പക്ഷെ എന്ത് ഇരുന്നാലും ആ ഒരു ബിൽഡിങ്ങിന് പറയാൻ എന്തോ അതൊരു ഒരു പക്ഷേ ഒരു ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ടൊയോട്ട ബിൽഡിങ്ങിന് എന്തോരം കഥകൾ ദുബായിനെ പറ്റിയിട്ട് പറയാനുണ്ടാവും അല്ലേ. ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് ആ ഒരു ബിൽഡിംഗ് പോകാമെന്ന് പറയുന്ന സമയത്ത്. ഇന്നും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് കാനഡയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ പലയിടങ്ങളിലും ഞാനും അക്ഷയം കൊണ്ടു കാണിക്കാൻ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയും ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള എത്തിസലാത്തിൻ്റെ ആ ഒരു ബിൽഡിംഗ്, അതിൻ്റെ മേളിൽ ഗ്ലോബ് വെച്ചിട്ടുള്ളത്. ഞാനതെങ്ങനെയാണ് കണ്ടത് എൻ്റെ മനസ്സിലെങ്ങനെയാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഒളിമ്പ്യനാ തുടങ്ങിയ സിനിമ കാണുന്ന സമയത്ത് അതിനകത്തൊരു ഷോട്ടിൽ ഈ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചിട്ട് എന്താണ് ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ഒരു ബിൽഡിംഗ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെയാണ് ദുബായിലേക്ക് വന്ന സമയത്ത് ഇത് എത്തിസലാത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറാണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യുഎയുടെ ലാൻഡ് മാർക്സ് നമ്മുടെ മനസ്സിൽ കയറിക്കിടപ്പുണ്ടാവും. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഏതെങ്കിലും നിങ്ങൾ വന്ന കാലത്ത് അല്ലെങ്കിൽ പണ്ട് ഇതായിരുന്നു ഇവിടുത്തെ ഐക്കോണിക്, ഒരു പക്ഷെ ദുബായിലുണ്ടാവാം, അബുദാബിയിലുണ്ടാവാം, അജ്മാലിലുണ്ടാവാം, ഷാർജയിലെ ഉമൽ കോയിൽ, റാസൽ ഖൈമയിലുണ്ടാവാം, അലയിലുണ്ടാവാം, ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു മരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് പോസ്റ്റോ ഒരു പെട്രോൾ പമ്പോ എന്തെങ്കിലും പറയാനുണ്ട്, ഒരു പള്ളിയോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് മറക്കാനാവാത്ത നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലാൻഡ് മാർക്കിൻ്റെ കൂട്ടത്തിലായിരിക്കും. ഞാൻ വളരെ കുറച്ച് ഒരു മാസം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാർജ റോളെ പാർക്കിനെ പറ്റി. പണ്ട് ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് അന്യ എവറേജിലുള്ള ബന്ധുക്കളെ നമ്മൾ കാണാനായിട്ട് ഇന്നൊരു മരത്തിൻ്റെ പേരിൽ റോഡ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്യോന്യം കാണാം. ഞായറാഴ്ച, വെള്ളിയാഴ്ച, അന്ന് വെള്ളിയാണല്ലോ, വെള്ളിയാഴ്ച വൈകുന്നേരം അവിടെ വന്നു കഴിഞ്ഞാൽ കാണാമെന്ന പ്രതീക്ഷയോടെ പലരും അവിടെ വന്ന് മീറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എത്ര ബിൽഡിംഗ്, പക്ഷെ കാലം മുന്നിലോട്ട് പോകുന്ന സമയത്ത് കാലത്തിനനുസരണമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടത് കൊണ്ട് തന്നെ ആ ബിൽഡിംഗ് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അത് പൊളിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ, ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ, ഒരു പക്ഷെ എന്തോരം കഥകൾ പറയാനുണ്ടാവും ആ ഒരു കെട്ടിടത്തിന് അല്ലേ. നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ എന്തെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാനാണ് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക.
5: ഞാൻ ഈ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു, ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
6: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
7: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
6: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
7: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
6: For details, call 0504260948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
3: 055-666-5859.
1: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ഓണന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട പഴയിടം നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊരിട്ട് കാര്യം പോകുന്നു ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയിടം മോനം നമ്പൂരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
5: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
6: ലുലു, where the world comes to shop.
7: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കാണ്.
7: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
7: അമ്മാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സ്, അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
12: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
13: അണ്ണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
14: ഏറ്റവും
15: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
16: അതെ, ഇപ്രാവശ്യ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
17: അതെന്താ
16: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 കാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
17: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
0: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ബസാർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
0: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sandunes with Akshay on Home 92.2 FM.
0: Sandunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: ഞാനങ്ങനെ പറഞ്ഞതുപോലെ ഇപ്പം വളരെ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ആ ഒരു ടൊയോട്ട ബിൽഡിങ്ങിനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെന്റ്, അതിനോട് ഞാൻ പറയാൻ ഇത്രയധികം കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെയുള്ള പലർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാൻ സത്യത്തിൽ അവരുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പൊ എന്നോട് ഇപ്പൊ റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം റിയാസ്.
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
2: അയ്യോ, താങ്കളുടെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഇങ്ങനെ ആ ടൊയോട്ട ബിൽഡിങ്ങിനെ എങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽസ് അറിയാവുന്ന ആ ഒരു ബിൽഡിങ്ങിനെ പറ്റി?
3: എന്റെ ഡീറ്റെയിൽ അറിയാമെന്ന് എന്റെ ഓഫീസ് അവിടെ 10 കൊല്ലത്തെ ഓഫീസ് വേർ നൗ ബർജ് ഖലീഫ ഈസ്.
2: ഓക്കെ.
3: അവിടെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് ആണ്. അപ്പൊ അവിടെ ഇരുന്നാല് ക്ലിയർ ആയിട്ട് കാണുന്ന ബിൽഡിംഗ് ആണ് ഡോട്ട ബിൽഡിംഗ്.
2: പിന്നെ
3: ആ ഏരിയ ഞാൻ ടോക്കിംഗ് അബൌട്ട് ഏർലി 90s.
2: ഓക്കെ.
3: ആ ഏരിയ എന്ന് പറഞ്ഞാല് ഓൺലി ദിസ് ബിൽഡിംഗ് ആൻഡ് ഐ ടോൾഡ് യു വിൻസൺ ബിൽഡിംഗ് വാസ് ദയർ അതർ സൈഡ്.
2: വിൻസൺ ബിൽഡിംഗ്,
3: പിന്നെ ട്രേഡ് സെന്ററും.
2: ഓക്കെ.
3: ഈ മൂന്ന് ബിൽഡിംഗ് ആയിരുന്നു ആ ഏരിയ മുഴുവനായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ഡെസേർട്ട്.
2: ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഈ ടൊയോട്ട ബിൽഡിംഗിന്റെ അതിന്റെ അടുത്തായിരുന്നോ അന്നത്തെ ഓഫീസ് എന്ന് പറഞ്ഞേ?
3: അതിന്റെ അടുത്ത് തന്നെ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോ ടൊയോട്ട ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ദുബായ് മാള്, ബർജ് ഖലീഫ
2: ചെയ്യുന്നത്.
3: അവിടെ അന്ന് സെൻട്രൽ മിലിറ്ററി കമാൻഡ് ഉണ്ട്, ദുബായിന്റെ ആർമി. അപ്പൊ യു എ ആർമി ഫോം ആയിട്ടില്ല. അവരെ അവരെ ക്യാമ്പാണ്, അതിന്റെ ഉള്ളിലായിരുന്നു എന്റെ ബ്രാഞ്ച്. ഞാൻ റമേഷ് ബാങ്ക് ഓഫ് ദുബായിലായിരുന്നു അന്ന്.
2: ഓ ശരി.
3: ദുബായ് മാള് ബർജ് ഖലീഫ ചെയ്യുന്നത്. അന്ന് സെൻട്രൽ മിലിറ്ററി കമാൻഡ് ഉണ്ട്, ആർമി. യു എ ആർമി ഫോം അല്ല.
2: ശരി.
3: അവർ ക്യാമ്പ്, അതിന്റെ ഉള്ളിലായിരുന്നു ബ്രാഞ്ച്. ഞാൻ റമേഷ്

0: എന്ന സമയത്ത് ലാൻഡ്മാർക്ക് ടൊയോട്ട ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോ?
1: അതെ, ലാൻഡ്മാർക്ക് ടൊയോട്ട ബിൽഡിംഗ് ഇൻ ഡിഫൻസ് റൗണ്ടബൌട്ട് അതാണ്. അതിന്റെ ബാക്കിലൊക്കെ സഫ എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലം കംപ്ലീറ്റ് എന്താ പറയാ, ഒരു ഒരു നമ്മുടെ നാട്ടിലെ ചോപ്പട്ട് പട്ടി പറയില്ല ബോംബെയിലെല്ലാം.
0: ഓ ശരി ശരി. അല്ല, ഇന്ന് ഇന്ന് ഈ ഒരു വാർത്ത കേൾക്കുമ്പോ നമ്മള് സത്യം പറഞ്ഞ പ്രവാസികളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ വിഷമം തോന്നാറില്ലേ?
1: തീർച്ചയായിട്ടും. ഡ്രൈവ് ചെയ്യാൻ എന്താ പറയാ, ഒരു ഡബിൾ റോഡാണ്, അപ്പുറം രണ്ട് ഇപ്പുറം രണ്ട് റോഡ്.
0: ഓ ശരി.
1: അബുദാബി, അബുദാബി വരെയുള്ള
0: കാര്യമാണ് അല്ലേ? അതിന്റെ കൂട്ടത്തിൽ ഒരു ബിൽഡിംഗിന്റെ വിൽസൺ ബിൽഡിംഗോ?
1: വിൽസൺ ബിൽഡിംഗ്, അത് കുറച്ച് അങ്ങോട്ടാണ്, ട്രേഡ് സെന്ററിന്റെ റൗണ്ട് അബൌട്ടിലുണ്ടായ ബിൽഡിംഗ്. അന്ന് പറയല് അവരെ ട്രേഡ് സെന്റർ സ്റ്റാഫിന്റെ എംപ്ലോയീസിന്റെ അക്കോമഡേഷൻ ആണെന്നാ പറയല്.
0: ഓ ശരി. ഇപ്പോഴും ആ ബിൽഡിംഗ് എവിടെ ഉണ്ടോ?
1: ടൊയോട്ട ബിൽഡിംഗിന്റെ അത്ര പഴക്കം ഉണ്ടാവില്ല അതിന്.
0: ശരി ശരി ശരി.
1: ടൊയോട്ടാൻ 50 ആയില്ല?
0: അതെ അതെ അതെ, 53 വർഷത്തോളം ഇപ്പൊ പഴക്കമായിട്ടുണ്ട് ആ ഒരു ബിൽഡിംഗിന്. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്, മനോഹരമായിട്ടുള്ള ആ ഒരു, കാരണം എനിക്ക് വിൽസൺ ബിൽഡിംഗിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു, അത് എനിക്കിപ്പോ പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. രാവിലെ തന്നെ ആണ് ഞാൻ ഇനി നോക്കുന്നതാണ്. 100% താങ്ക് യു സോ മച്ച്. റിയാസ് നാട്ടിലെവിടെയാണ്? കണ്ണൂർ തലശ്ശേരി. ഓൾ റൈറ്റ്. അപ്പൊ എന്താണേലും ഹാപ്പി ഓണം.
1: ലീവിലാണോ?
0: അരെ അല്ലല്ലല്ല, ഉണ്ട് മിനിപ്പത്ത് വേണ്ട മിനിപ്പത്ത് ഇപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു സോ മച്ച്, ഹാപ്പി ഓണം കേട്ടോ. അപ്പൊ എന്താണേലും ഇത് ഇതാ ഞാൻ പറഞ്ഞു, പലർക്കും പലരുടെയും മനസ്സിൽ പറയാനായിട്ടുള്ള 100 കൂട്ട കഥകൾ ഉണ്ടാവും ദുബായിലെ പല ലാൻഡ്മാർക്കിനെ പറ്റി. ഇപ്പൊ കണ്ടില്ല വിൽസൺ ബിൽഡിംഗിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നത്. അത് ഒരു പക്ഷേ ഇപ്പൊ എന്നെ പോലെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകം ഇവിടെ വന്നവർക്കാണെങ്കിൽ അത്ര സുപരിചിതമല്ല. അത് അത് എന്നെ സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ബിൽഡിംഗിന്റെ പുറവശത്ത് നമ്മുടെ ബോംബെയിലെ കൂട്ടത്തൊക്കെയുള്ള സ്ട്രീറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞതും നമ്മുടെ ട്രേഡ് സെന്ററിന്റെ സ്റ്റാഫ് താമസിച്ചിരുന്ന ബിൽഡിംഗ് അത്ര ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന് അറിയാന്നുള്ളതാണ് സോ ഹാപ്പി കേട്ടോ. കാരണം നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് ഓരോ വഴി ഇപ്പം നമ്മൾ വരത്തില്ല, നമ്മുടെ കരം വരെ ഈ റോഡ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ തലശ്ശേരിയിൽ ആ ഒരു റോഡുകൾ എവിടെയെങ്കിലുമൊക്കെ പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ആ പിണറായി പാലമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വലത്തോട്ടിരുന്നൊക്കെ പറയുന്ന തലശ്ശേരിയിലെ റോഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ എന്ന് പറയുന്ന പോലെ ആ ഒരു മൈൻഡിലാണ് നമ്മളിവിടെ ഓരോരുത്തരും ഓരോ ലാൻഡ്മാർക്കിനെ നമ്മൾ കാണുന്നത്. എന്തായാലും ബ്യൂട്ടിഫുൾസ്, താങ്ക് യു സോ മച്ച് റിയാസ് ആണ്. വേറെ ആർക്കെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ഞാൻ 1 by 1 ആയിട്ട് വായിക്കുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുപോലെ അറിയാത്ത ഏതെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പാസ് ചെയ്യാന്നാണ് കേട്ടോ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்திர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡിൽ എങ്ങനെയാണ്? തിരക്ക് കൂടിയിട്ടുണ്ടോ? രാവിലെ നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു. ഈവൻ ഞാൻ വരുന്ന സമയത്ത് പോലും തിങ്കളാഴ്ചത്തിന്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ റോഡിൽ കാണാനുണ്ട്. ഇപ്പൊ നമുക്ക് ഷെയ്ഖ് സാർ റോഡ് മാത്രമാണ് ഫ്രീ ആയിട്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അൽക്കിൽ റോഡും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡും അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് ദുബായിലും ആക്ച്വലി ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. IMG വേൾഡിന്റെ ആ ഒരു ഗ്ലോബൽ വില്ലേജിന്റെ അവിടെ ഒരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ആരെങ്കിലും അവിടെ പോകാണെങ്കിൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് പറയണേ. വേറെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എമിറേറ്റ്സ് റോഡ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലി തിയേറ്റ് ഓൾഡ് റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഞ്ചഷൻ ആണ്. ടോച്ച് ഷാർജയിൽ നിന്നൊക്കെ നിങ്ങൾ കയറി വരുന്നിടത്ത് നമ്മുടെ അൽനാദ ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള കഞ്ചഷൻ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ? ഇതൊക്കെയാണ് മെയിൻ ട്രാഫിക് സിറ്റുവേഷൻ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
3: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
6: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ആയിരത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: The Zor of Sand Dunes brought to you by Lulu. Onam evadeyaanu.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
3: ഓണം ഇവിടെയാണ്. എന്തായി ഓണം ഷോപ്പിംഗ്? നമ്മൾ പായസം ഒക്കെ മേടിക്കുകയാണോ വെക്കുകയാണോ, അതോ ചദ്യ ഇനി മേടിക്കുകയാണോ വെക്കുകയാണോ, ഇത് തന്നെയല്ലേ എല്ലാ ചോദ്യം. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് മേടിക്കാൻ തന്നെയാണ് ചാൻസ് എന്ന് തോന്നുന്നു. പായസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ലൂലുവിൽ പോവാം. നല്ല അടിപൊളി പായസം, പെർ കെ ജി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ആൻഡ് ഒരു കെ ജി മേടിക്കണമെന്നില്ല, അര കിലോയും മേടിക്കണമെന്നില്ല, 100 ഗ്രാമായിട്ട് അവർ തരുന്നതാണ്. 25 വെറൈറ്റി പായസമുണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് വെറൈറ്റീസ് ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജിലേബി പായസവും അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ സേമിയ പായസവും ഇത് രണ്ടും ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയാം കേട്ടോ. കാരണം വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് അത് ട്രൈ ചെയ്യാം. പിന്നെ ചക്ക പായസം അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡേറ്റ്സ്, പിന്നെന്ന് പറയും നമ്മുടെ ഇതില്ലേ ചേന ഇട്ടിട്ടുള്ളൊരു പായസം ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സുഹൃത്തിനോട് ചോദിച്ചപ്പോഴാണ്, അതേ ഷെഫാണ്, അന്നേരം പറഞ്ഞ ചേനയിട്ടുള്ള പായസം ആക്ച്വലി ഭയങ്കര ഫേമസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോവുക. അതുപോലെ തന്നെ സദ്യ ലൂലുവിൽ അവൈലബിൾ ആണ്. 38.50 ദിർഹംസ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്ന് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ ഫ്രീ ഡെലിവറി കിട്ടും. അപ്പോൾ എന്നാലും ഓണ ദിവസത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ അറിയാൻ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ നമ്മൾ ക്യൂ നിന്ന് മേടിക്കേണ്ട സംഭവമാണ്. അപ്പോൾ എന്താണേലും ഓണക്കാലത്ത് ഈ സംഭവങ്ങളൊക്കെ തന്നെ ലൂലുവിൻ്റെ ഓൺലൈൻ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഡെലിവറി ഫ്രീ ആയിട്ട് വീട്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ എന്താണേലും ചക്ക പായസം, പായസങ്ങൾ കുറേയുണ്ട്, നിങ്ങൾ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ. ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് ഞാൻ കുറച്ച് വെറൈറ്റി ഞാൻ കുറച്ച് ഞാൻ ചെറിയ ഡപ്പയുണ്ട്, അതാണ് നല്ലത്. നമുക്ക് ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനും പെട്ടെന്ന് നമുക്ക് തീർന്ന് പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് പോയി മേടിക്കാനും സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ഔട്ട് ചെയ്യുക. ഒരുപാട് സാധനങ്ങളാണ് ലൂലുവിൽ. പിന്നെ ഫാഷൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഞാൻ പറയാം. എന്തായാലും സദ്യക്കും പായസത്തിനും ആണെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ ലുലു. നിങ്ങളുടെ തൊട്ടടുത്ത ലുലുവിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം, ആൻഡ് അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണം.

0: ബസാർ ഓഫ് സാൻഡ് ഡ്യൂൻസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പ്രതികളുടെ ഓണാഘോഷത്തിൽ ഇഡിക്ക് അതൃപ്തി, പോലീസുകാർക്കെതിരെ നടപടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാലത്തായ് പീഡനക്കേസിൽ പ്രതിയായ ബി ജെ പി നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരുന്ന് വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രം സുപ്രഭാതത്തിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തൽ. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ഇഡി അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയക്കും. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ഇഡി. അതേസമയം സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റും. പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിരുന്നു. പോലീസിന്റെ അനുമതിയോടെയാണ് IP ബിനു അടക്കമുള്ള പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തതും റീൽസ് ചിത്രീകരിച്ചത് എന്നുമാണ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രതികൾ ഇട്ടതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. സ്റ്റേഷനിൽ ഓണാഘോഷമാണെന്ന് പരിഗണിക്കാതെ പ്രതികളെ പരിസരത്ത് നിർത്തി ഒപ്പിടിപ്പിച്ച പ്രതികളെ വേഗം പറഞ്ഞുവിടുന്നതിന് പോലീസിന് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട്ടെ ഇഡി റെയ്ഡിൽ പ്രതികരിച്ച് സോളാസ് പരസ്യ കമ്പനിയുടെ മാന്യക്കിൽ നടന്നത് രാഷ്ട്രീയ പ്രേരിത റെയ്ഡ്. ഇഡിയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നു, നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡി റെയ്ഡിൽ CPM വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിഖിൽ. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിൽ സർക്കാരിനെതിരെ CPM മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പങ്കെടുത്തു. വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഷോൺ ജോർജിന്റെ അപ്പീലിനെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ച സംഭവമടക്കം ചൂണ്ടിക്കാട്ടിയ ഉമർ ഫൈസി സർക്കാരിനെതിരെ വിമർശനം അഴിച്ചുവിട്ടു. ലീഗ് മന്ത്രിയുള്ള വകുപ്പിലാണ് ഈ സ്ഥിതി എന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹംസയും ഉമർ ഫൈസിയും ചേർന്നുള്ള ബോർഡാണ് സർക്കാരിന്റെ പ്രശ്നമെന്നും അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ RSSനോട് കൂട്ടുകൂടാൻ UDFന് ഒരു മടിയുമില്ലെന്നും ഉമർ ഫൈസി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുടെ ഭാഗമായാണ് അജിത് ഡോവൽ ചൈന സന്ദർശനം നടത്തുന്നത്. സമാധാന ചർച്ച നാളെയാണ്. ഹോർമോസ് കടലെടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാന്റെ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമോസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലെടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. US സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മോസിൻ റസായി പറഞ്ഞിരുന്നു. US ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് റസായി. US സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ലെന്ന് റസായി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലും തങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇറാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വെറും വാക്കുകൾ മാത്രമാണെന്നും അതും ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ഇറാൻ US യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോരാടുന്ന കർഷകർക്കൊപ്പമാണ് താനെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജി. വിമാനത്താവളത്തിനായി പുതിയ സ്ഥലം കണ്ടെത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. കർഷകരുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി DYFI രംഗത്ത്. പാലക്കാട് റെയിൽ ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ച DYFI പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശിച്ച് കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകൻ അഭിഷേക് ഉപാധ്യായ തനിക്കെതിരെ ഗസിയാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചു. സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തെ പ്രതികാര ബുദ്ധിയോടെ പോലീസ് ലക്ഷ്യമിട്ടെന്നും FIR പൂർണ്ണമായും കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത്സറിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഷെഹ്സാദ് ഭട്ടി ശൃംഖല ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാണാഭായ് മാലിക് എന്നീ ഓപ്പറേറ്റർമാരുടെ പേര് സഹിതമുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പഞ്ചാബിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ലഭിച്ച ഉറപ്പുകൾ പാലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 5-300 എന്ന നിലയിൽ. ദേവദത്ത് പടിക്കിന്റെ സെഞ്ചുറിയും ശുഭ്മാൻ ഗില്ലിന്റെ അർദ്ധ സെഞ്ചുറിക്കും ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. കളി ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാം ദിനം ആദ്യ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. 6-330 എന്ന നിലയിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ. ദുബായിലെ മുഷറഫ് നാഷണൽ പാർക്കിൽ പുതിയ പാലം തുറന്നു. 102 മീറ്റർ നീളമുള്ള ഈ പാലം ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ദുബായ് മീഡിയ ഓഫീസാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. സൈക്ലിംഗ് ഹൈക്കിംഗ് പ്രേമികൾക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്ത വാർത്ത 10 മണിക്ക്.
3: Was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ക്ഷമിക്കണം, 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 43%.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Sand Dunes! Sand Dunes!
0: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
3: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം, ഹാപ്പി ആണ് എല്ലാവർക്കും. അഡ്വാൻസ് ആയിട്ട് നേർന്നു കൊള്ളുന്നു എല്ലായിടത്തും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഒരു എന്താ പറയണേ, എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് മാറ്റിയിടാനായിട്ട് പോയ സമയത്ത് എല്ലാവരുടെ സംസാരം ലിഫ്റ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓണപ്പരിപാടി ഇന്ന് ചെയ്യണം, നമുക്ക് ഈ ഡ്രസ് കോഡ് ശരിയായോ, അത് ഇത് ഒക്കെ ചോദിച്ച് സദ്യ ഒരു ഭാഗത്താണെങ്കിൽ സദ്യയുടെ തിരക്ക് അങ്ങനെ കുറെ എടുത്ത്. ഇവിടെ തന്നെ നമുക്ക് ഒരു രണ്ടല്ല 4-5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൽ. അപ്പോൾ എല്ലാ അവിടത്തും ഈ ബോക്സുകളിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന നമുക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ എന്താണേലും ഓണത്തിൻ്റെ ആ ഒരു ഓട്ടപ്പാച്ചിലാണെന്നറിയാം എല്ലാവരും. ഗംഭീരമാവട്ടെ, ഒരു ഗംഭീര ഓണക്കാലം ആവട്ടെ, എല്ലാവർക്കും എന്താണേലും നമുക്ക് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ പിന്നെ അതിൻ്റെ ഒരു വിഷമം വരുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം അടിച്ചു കുളിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. നമ്മുടെ ന്യൂസിലൻഡ്, ഞാൻ രാവിലെ ന്യൂസ് കേൾക്കുമായിരുന്നു, ന്യൂസിലൻഡിൽ അവർ ഒരു പുതിയൊരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അണ്ടർ 16 ഉള്ളവർക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഫൈനും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഈ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതിനകത്ത് പല രീതിയിലുള്ള ചതിക്കുഴികളിൽ പോയി വീഴുന്നു എന്നുള്ളത് ഭയങ്കര യാഥാർത്ഥ്യമാണ്. ഇപ്പം ഹാക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഡേറ്റാസ് ചോർത്തുന്നതിലാണെങ്കിലും പല പല രീതികളിൽ ഇവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. എൻ്റെ ആഗ്രഹത്തിലുണ്ടല്ലോ, എനിക്ക് ആ പഴയ കാലം തിരിച്ചു വരണം. നമ്മുടെ ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ വെളിയിൽ പോയി കളിക്കുക, വെളിയിൽ പോയിട്ട് ആ മാക്സിമം എനർജി ബേൺ ഔട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. നമ്മൾ ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, അല്ല ക്രിക്കറ്റ് ആയിക്കോട്ടെ, വാട്ടെവർ, നമ്മൾ ആ വെളിയിൽ പോയി കളിക്കുന്ന ആ ഒരു സംഭവം അത് തിരിച്ചു വരണം. ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ എനിക്ക് മാറ്റി വെച്ച് എന്ത് ഗാഡ്ജറ്റ്, എന്ത് ഗെയിം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറാൻ സാധിക്കുമോ എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും കുട്ടികൾ ആ ഫോണിൻ്റെ കൊണ്ട് അങ്ങനെ നമ്മളോട് സംസാരിക്കാൻ പോലും പല കുട്ടികൾക്കും താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ മാറാൻ പറ്റുമെന്ന് ഉള്ള രാജ്യങ്ങൾ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം വളരെ നല്ല ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കർശന നിയമമാക്കിയാൽ മാത്രമേ ഒരു പക്ഷേ നമുക്ക് കുട്ടികളെ നമുക്ക് തിരിച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഈ ചില ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ, അതിനകത്ത് ഈ 1970s ന്യൂയോർക്ക് ബി ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 1956 ഡിസംബർ ക്രിസ്മസ് ഈ വിൽ ബി ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തൊക്കെ കാണുന്നത് ഈ എന്താ പറയുന്നത് പലപ്പോഴും ഈ ന്യൂയോർക്ക് ഐ മീൻ വെളിനാടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് കുട്ടികൾ സൈക്കിൾ ഓട്ടാൻ പോകുന്നു, അവർ പാർക്കിൽ മറ്റേ മാറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പറമ്പിൽ പോകുന്നു, നമ്മൾ സൈക്കിൾ ഓട്ടാൻ പോകുന്നു, നമ്മൾ ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടല്ലോ ആ കാലഘട്ടം ഒന്നും തിരിച്ചു കിട്ടത്തില്ല. അന്നത്തെ പഴയ വാക്ക്മാനും അന്നത്തെ കാസറ്റിലിട്ട് പാട്ട് കേൾക്കുന്നതും സത്യം പറഞ്ഞാൽ കണ്ണിന് ഭയങ്കര റെസ്റ്റ് ആയിരുന്നു തോന്നുന്നു. അന്നത്തെ കാലത്ത് കണ്ണ് കുറച്ചുകൂടെ ഗ്രീൻ കളേഴ്സ് കണ്ടിരുന്ന ഒരു കാലമായിരുന്നു തോന്നുന്നു. ഇന്ന് അതല്ല, ഇന്ന് മൊത്തം മാറിയിക്കാണ്. അപ്പം ന്യൂസിലൻഡിൻ്റെ റിപ്പോർട്ട് വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ തോന്നിയതാണ് കേട്ടോ. എന്താണേലും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു റെസ്ട്രിക്ഷൻ വേണം, കംപ്ലീറ്റ് ബാൻ വേണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു റെസ്ട്രിക്ഷൻ വേണം ഏതൊരു കാര്യത്തിൻ്റെ അകത്തെയും ഒരു യൂസേജിൽ. പ്രത്യേകിച്ച് കുട്ടികൾ പാരൻസ് അതിൽ എക്സ്ട്രാ വിജിലൻ്റ് ആയിരിക്കും, കേരള എക്സ്ട്രാ വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെയാണ് എൻ്റെ അഭിപ്രായം.
4: You are listening to Home 92.2 FM. Home is a feeling.
5: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
6: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
7: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
6: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
7: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
6: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by
8: DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
9: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
10: പൃഥ്വിരാജ്
9: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി,
10: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
9: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
11: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
12: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
11: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
10: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
7: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
13: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
14: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
15: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
14: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
16: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
17: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
18: Affordable and immediate. That's the power of radio advertising.
19: For our special packages, call now or WhatsApp to 055-666-5859.
20: That's 055-666-5859.
21: Home 92.2 FM. Home is a feeling.
22: ഹൈ ഡണ്ടണ്ടണ്ടണ്ടണ്ടണ്ടണ്ട ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE-യിൽ നിന്നിട്ട് അതോർത്ത് വെള്ളോറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്രേ.
23: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
24: ലുലു, where the world comes to shop.
25: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
26: ശ്രദ്ധിക്കണ്ട.
25: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
27: അണ്ണം പേടിക്കണ്ടടാ,
28: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
25: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
29: അണ്ണ ശ്രദ്ധിക്ക.
30: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
10: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
31: അതെന്താ
10: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ. മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
31: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻസ് സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
21: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
32: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-07916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
3: കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു ഖലീഫ. ആക്ച്വലി വാട്ട് എ ബ്രില്ലിയന്റ് മൂവി. ആ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മൂവിക്ക് എന്തിനാണ് ഇത്രയും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം അത്ര ഞാൻ അതിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവരി എന്താ പറയുന്നത് സീൻ ബൈ സീൻ ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആൻഡ് അതിൻ്റെ ജോണർ ആയിക്കോട്ടെ, ആൻഡ് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ട് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആണെന്ന് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിലും ചിലയിടങ്ങളിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ആൻഡ് എന്താ പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വീട്ടിലിരുന്ന് ഒ ടി ടി വരുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എഫക്ട് കിട്ടില്ല. അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കണ്ട് ആ അതിന്റെ എഫക്റ്റോടെ നിങ്ങൾ കാണണ്ട. അതായത് ചില സ്ഥലങ്ങളിലെ BGM ഒക്കെ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇരുന്നത് സ്റ്റാർ ഗലേറിയയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ആ ഒരു വൂഫർ ഇരിക്കുന്നതിൻ്റെ നേരെ താഴെയാണ് ഞങ്ങൾ ഇരുന്നത്. ഞാൻ ഈ കുടിക്കാൻ നേരത്ത് വെള്ളമൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ബോട്ടിൽ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുകയാണ്. അത്രയും എഫക്റ്റാണ് ആ സിനിമയ്ക്കകത്ത് കൊടുത്തേക്കുന്നത്. അതിനകത്തെ ഡയലോഗും അതിനകത്തെ ക്യാമറയും എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. എനിക്ക് ഒരു ഫോൾട്ട് പോലും ആ സിനിമയ്ക്കകത്ത് പറയാനില്ല. ഇനി പൃഥ്വിരാജിനെതിരെ നടക്കുന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിനാണോ അതോ ഇനി ആ സിനിമയ്ക്കകത്ത് പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് വരുന്നേക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനാണോ എന്താണെങ്കിൽ ജസ്റ്റ് ഈ പറയുന്നവരോട് ജസ്റ്റ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ വേറെ വല്ലതും പറ, അതാണ് നല്ലത്. ഇത്ര നല്ല സിനിമയെ നിങ്ങൾ തകർക്കാൻ നോക്കണ്ട എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ പോയി ബദലഹീം കാണ. സി, ഞാൻ പല കോമൻസിലും കണ്ടേക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡയലോഗ്. നമ്മൾ ബദലഹീം കണ്ടു, അത് നല്ല സിനിമയാണ്, അതിനെ ആരും കുറ്റം പറയണില്ല. സി, സിനിമകൾ സിനിമ എപ്പോഴും സിനിമയായിട്ട് കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുക കേട്ടോ. അത് എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ പുറകിലാണ്. നമ്മളെന്നാൽ ചില സിനിമയൊക്കെ തന്നെ പറയും, ഓരോ പാട്ടിറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ തന്നെ ഡയറക്ഷൻ വരുന്ന സിനിമ അത്ര പോരാ എന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ബ്രില്ല്യൻ സിനിമയാണെന്നേ. നിങ്ങളിത് ഓണത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ബെസ്റ്റ് ഒരു എന്താ പറയണേ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കത്തിക്കേറുകയാണ്. ലാലേട്ടൻ്റെ വരവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 വരവാണ് അതിൻ്റെ കൂടെയുള്ള. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും നമുക്ക് ഇനിയും പാർട്ട് 2 വരാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ പാർട്ട് 1 ആയിരിക്കും. ഇതിൻ്റെ എന്താണ് ഫ്യൂച്ചർ കഥയെന്നുള്ളത് അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, അദ്ദേഹം കാണിക്കുന്ന ആ ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, അത് അദ്ദേഹം തന്നെ പറയണം. മുസ്ലിയാറെന്നും മാമ്പറക്കലെന്നും അതൊക്കെയുള്ള ആ ഒരു പേരുകൾ അദ്ദേഹം പറയുന്ന രീതികളുണ്ടല്ലോ. എനിക്ക് സി ജെനുവിൻലി എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾ എന്താണേലും പോയി കാണണം. 2 സിനിമയും നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ഖലീഫ ആയിക്കോട്ടെ, 2 നിങ്ങൾ പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ബെത്ലഹേമിനെ പറ്റിയിട്ട് ഞാൻ പറയാം. പക്ഷേ ദിസ് ഇസ് ഇത് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ക്യാമ്പയിൻ ഇത് നടക്കുന്നത്. ഇത് അതൊരു ആരൊക്കെ പടച്ചുവിടുന്ന പെയ്ഡ് ആയിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ്. അത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ എന്താണേലും നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി മിസ്സാക്കരുത്. ഏത് തിയേറ്ററിലും പോകും, പക്ഷേ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഖലീഫ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ മുന്നേ എങ്ങനെയായിരുന്നോ അതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ്. റോഡുകൾ ഇച്ചിരി ഗുരുതരമായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഷിങ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ അസ്ലോമിയും ട്രാഫിക് ഏതാണ്ട് ഇപ്പൊ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലി തിയേറ്റർ ഓൾ റോഡും സമാനമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ. രാവിലെ വല്ല നല്ല രീതിയിലുള്ള ട്രാഫിക് ആയിരുന്നു ഈ റോഡുകളിലൊക്കെ തന്നെ. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മൾ അൽഖേൽ റോഡിൽ ഇന്ന് രാവിലെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ റാസർകോ റോഡ് കണക്റ്റിംഗ് ടു ഷേഖ് സാ റോഡും അതുപോലെ തന്നെ അൽഖേൽ റോഡും അവിടെ ഒരു കഞ്ചഷനും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രാഫിക് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ റിപ്പോർട്ട് ചെയ്യാനാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
4: ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. TNC അപ്ലൈ. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
7: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
8: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
7: അപ്പോൾ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
9: സാൻഡ്
10: ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു

0: വിളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
1: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
4: You are listening to Home 92.2 FM. Home is a feeling.
5: The Zora of Sand Dunes brought to you by Lulu. Onam ivdeyanu.
6: Ningal kelkunnathu Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
3: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഈ വട്ടം മറ്റേനകത്ത് നസ്ലിം പറയുന്ന എല്ലാവർക്കും എന്നെ മതി എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും മദ്രാസ് ഘട്ടം മതി. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുന്നത്, വയലറ്റും അതുപോലെ തന്നെ റെഡും ഓറഞ്ചും ആ ഒരു ബ്ലൂ ഷെയ്ഡുമായിട്ട് വരുന്ന മദ്രാസ് ഘട്ടം പ്രിന്റ് തന്നെയാണ് മെൻസിന് ഷർട്ട്, കുട്ടികൾക്ക് ഷർട്ട്, ഇനി ലേഡീസിനാണെങ്കിൽ അത് വെച്ച് ധാവണി തുടങ്ങിയിട്ടുള്ള എല്ലായിടത്തും ഇത് തന്നെയാണ് കാണാനുള്ളത്. ഇവൻ എനിക്കുമുണ്ട് ഒരു മദ്രാസ് ഘട്ട. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലുലു പോയിരുന്ന സമയത്ത് കയറി ചെല്ലുന്നവിടത്ത് തന്നെ ഇതാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത്രയും കളർഫുൾ സാധനമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതെങ്ങനെ മേടിക്കാതെ പോകുന്ന പറഞ്ഞ് നമ്മൾ പോയി മേടിക്കും. നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന നല്ല വിലയാണല്ലോ, പക്ഷേ അങ്ങനല്ല കേട്ടോ. ഇത് കുട്ടികൾക്കും നമുക്കും ലേഡീസിനും ഒക്കെ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേ പാറ്റേണിൽ പല ഡിസൈൻസ് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്ററാണ്. പിന്നെ കഴിഞ്ഞ ദിവസം എന്നെ കുറേ പേര് വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഓഫീസിലേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 20-25 പീപ്പിൾ ഒക്കെ വരുന്ന ഒരു ഓണം സെലിബ്രേഷൻ ഇടാൻ പറ്റുന്ന ഡ്രസ്സ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത ലുലു തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റേ കഥകളിയും വള്ളവും ഒക്കെ ആയിട്ടുള്ള പ്രിന്റ് ഉണ്ടല്ലോ, ആ പ്രിന്റും ആ സെയിം മുണ്ടൂടെ സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മുണ്ട് സെപ്പറേറ്റ് മേടിക്കേണ്ട, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അങ്ങനെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റുന്ന സംഭവം ഉണ്ട് അവിടെ. അപ്പം അതൊരു നല്ലൊരു ഓപ്ഷനാണ് സത്യത്തിൽ. അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നേരെ ഗൂഗിളിൽ നിന്ന് ലുലുവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരുപാട് കളക്ഷൻസ്. ഞാനിപ്പോഴും മെൻസ് ഫെയർ ഫാഷൻ എന്നാണ് പറയുന്നത്. ഫാഷനിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട്, അത് എവിടെ പോയി, ഞാൻ മൊബൈലെ ലുലുവിലാണ് പോയത്. മൊബൈലെ ലുലുവിൽ ഒരുപാട് കളക്ഷന് നമുക്ക് അവിടെ ഒന്നാമത് ആ ഷോറൂമിന് വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് സൗകര്യമായിട്ട് നിന്ന് നോക്കിയെടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര സാധിക്കും കേട്ടോ. ഞാൻ പോയത് അവിടെ ആയത് മറ്റേ സ്റ്റോറുകളിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെങ്കിലും ഓണക്കോടി എടുക്കാൻ നിങ്ങൾ പലയിടങ്ങളിൽ പോകേണ്ട കാര്യമില്ല, ഒറ്റ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം മതി, അത് നമ്മുടെ ലുലു തന്നെയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത ലുലുവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സൈസിന് ഒരുപാട് ഡ്രസ്സുകൾ, ഒരുപാട് മുണ്ടുകൾ എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാവുന്നതാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: ആയിരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Bazaar of Sand Dunes brought to you by Lulu. Onam ivadeyana.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പ്രതികളുടെ ഓണാഘോഷത്തിൽ ഇഡിക്ക് അതൃപ്തി, പോലീസുകാർക്കെതിരെ നടപടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ഇഡി അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ഇഡി പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിരുന്നു. പോലീസിന്റെ അനുമതിയോടെയാണ് ഐ പി ബിനു അടക്കമുള്ള പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തതും റീൽസ് ചിത്രീകരിച്ചതും എന്നുമാണ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രതികൾ ഇട്ടതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. സ്റ്റേഷനിൽ ഓണാഘോഷമാണെന്ന് പരിഗണിക്കാതെ പ്രതികളെ പരിസരത്ത് നിർത്തി. ഒപ്പിടുവിച്ച പ്രതികളെ വേഗം പറഞ്ഞുവിടുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കും. വിശദമായ അന്വേഷണത്തിനുശേഷം SHOയ്ക്കെതിരെ നടപടിയുണ്ടാകും. ഇത് സംബന്ധിച്ച് IG തീരുമാനമെടുക്കും. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്ന് വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തൽ. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിൽ സർക്കാരിനെതിരെ CPM മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഒമർ ഫൈസി മുക്കം പങ്കെടുത്തു. വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഷോൺ ജോർജിന്റെ അപ്പീലിനെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ച സംഭവം അടക്കം ചൂണ്ടിക്കാട്ടി ഒമർ ഫൈസി സർക്കാരിനെതിരെ വിമർശനം നടത്തി. ലീഗ് മന്ത്രിയുള്ള വകുപ്പിലാണ് ഈ സ്ഥിതി എന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹംസയും ഉമർ ഫൈസിയും ചേർന്നുള്ള ബോർഡാണ് സർക്കാരിന്റെ പ്രശ്നമെന്നും അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ RSSനോട് കൂട്ടുകൂടാൻ UDFന് ഒരു മടിയുമില്ലെന്നും ഉമർ ഫൈസി ആരോപിച്ചു. പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് വൈകിപ്പിക്കും. നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് താൽക്കാലികമായി ആ സ്ഥാനത്ത് തുടരും. പാർട്ടിക്കുള്ളിലെ പുനഃസംഘടനയും വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച ശേഷമേ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൂ എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെങ്ങുമുള്ള മലയാളികൾ. നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്ട് ഇഡി റെയ്ഡിൽ പ്രതികരിച്ച് സൊലാസ് പരസ്യ കമ്പനിയുടെ മാന്നിഖിൽ, നടന്നത് രാഷ്ട്രീയ പ്രേരിത റെയ്ഡ്. ഇഡിയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നു. നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡി റെയ്ഡിൽ CPM വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിഖിൽ. ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ പിലാത്തറയിലാണ് സംഭവം. തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട ലോറി അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനിടെയാണ് ടാങ്കർ ലോറി ഇടിച്ചു കയറിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി SJയശങ്കർ റഷ്യയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ. മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുടെ ഭാഗമായാണ് അജിത് ഡോവൽ ചൈന സന്ദർശനം നടത്തുന്നത്. സമാധാന ചർച്ചകൾ നാളെയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. US സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മോസൻ റസായി. US ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായി. US സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇറാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ഇറാൻ US യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശനവുമായി കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന് കോൺഗ്രസിന്റെ ആരോപണം. 3-2 ഭൂരിപക്ഷം തേടി സമ്മേളനം വീണ്ടും ചേരാനാണോ ഇതെന്നാണ് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകൻ അഭിഷേക് ഉപാധ്യായ ഗാസിയാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചു. സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തെ പ്രതികാര ബുദ്ധിയോടെ പോലീസ് ലക്ഷ്യമിട്ടെന്നും FIR പൂർണ്ണമായും കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അഭിഷേക് ഉപാധ്യായ ഹർജിയിൽ വ്യക്തമാക്കുന്നു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ലഭിച്ച ഉറപ്പുകൾ പാലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ പൊള്ളലേറ്റ് മരിച്ചു. പുലർച്ചെയാണ് ദുരന്തമുണ്ടായത്. ആശുപത്രിയുടെ 3 നിലയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലെ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് വൻ തീപിടുത്തമുണ്ടായത്. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. SSLV, PSLV, LVM 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോ പവൻകുമാർ ഗോയങ്ക വ്യക്തമാക്കി. ബഹിരാകാശ രംഗത്തെ അമിത സ്വകാര്യവൽക്കരണത്തെ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ എതിർത്തു. സ്വകാര്യ റോക്കറ്റിനെ ISRO റോക്കറ്റുമായി താരതമ്യം ചെയ്യരുതെന്നും വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനം മണ്ടത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ വീടുകൾ മോടിപിടിപ്പിക്കാൻ ചെലവഴിച്ചത് 92 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വീടുകളുടെ മോടിപിടിപ്പിക്കലിനായി ആദ്യമായാണ് ഇത്രയും രൂപ ചെലവഴിക്കുന്നത്. ദുബായിലെ മുഷറിഫ് നാഷണൽ പാർക്കിൽ പുതിയ പാലം തുറന്നു. 102 മീറ്റർ നീളമുള്ള പാലം ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സൈക്ലിംഗ് ഹൈക്കിംഗ് പ്രേമികൾക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്ത വാർത്ത 11 മണിക്ക്.
3: Was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Very good morning, Dubai. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൂടൊക്കെ ഇച്ചിരി ഡിപ്പായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. This hour of Sand Dunes brought to you by Lulu. Onam ivdeyana.
6: You are

0: PR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Once again, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ പുതിയ നിയമങ്ങൾ കുറച്ച് കുറേ പുതിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇനി മുതൽ കർശന നിരീക്ഷണമായിരിക്കും പുതിയ സിം കാർഡ് എടുക്കാൻ ശ്രമിച്ചാൽ എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ വായിച്ചത്. അതായത് ഓഗസ്റ്റ് 24 മുതൽ ഈ ഒരു നിയമം, അതായത് ഇന്ന് മുതൽ ആണ് ഈ ഒരു നിയമം വരാനായിട്ട് പോകുന്നത്. രാജ്യത്ത് നമുക്ക് ഒരു പരിധി, ഒരു എല്ലാവർക്കും ഒരു പരിമിതി ഉണ്ടാവും എത്ര സിം കാർഡാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ചാണ് ഈ, അതുപോലെ തന്നെ ഓരോ പ്രൊവൈഡറിനനുസരിച്ചാണ് ഈ എത്ര സിം കാർഡ് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, മാക്സിമം അതായത് ഫ്രോഡ് പണികളൊക്കെ ഒരുപാട് വരുന്നു. ഒരാൾക്ക് എത്ര സിം കാർഡ് വേണമെങ്കിലും പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിന് ഒരു പരിമിതി ഇല്ല. നമ്മൾ മറ്റേ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അപ്പം തന്നെ സിം മുടിച്ചാൽ കളഞ്ഞ് അടുത്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത സിം കാർഡ് കിട്ടിയില്ല. ജോർജ് കുട്ടി അങ്ങനെ ആയിരുന്നല്ലോ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനാണ് തോന്നുന്നു ഇതിൻ്റെ ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കമ്പനികൾക്കും ടെലിഫോൺ വകുപ്പുകൾക്കും ഒക്കെ കർശന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒരാളുടെ പേരിൽ നമുക്ക് ഒരു ഇപ്പം ഞാൻ താഴെ ഞാൻ നോക്കിയിരുന്ന സമയത്ത് ഒരു ഇപ്പം ജമ്മു കാശ്മീർ ആ പരിസരങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 6 സിം കാർഡ് വരെയാണ് പരമാവധി ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നോർത്ത് ഈസ്റ്റ് സൈഡിൽ അത്രയുമാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. ബാക്കി ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തിലൊക്കെ എത്ര എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർ പറഞ്ഞേക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമ്മളൊരു പുതിയ സിം കാർഡ് എടുത്തു, അത് സിം കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നിരീക്ഷണത്തിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അത് അവരുടെ ഒരു നിരീക്ഷണത്തിലായാലും ഒരു വെരിഫിക്കേഷൻ സംവിധാനം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സിം കാർഡ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് ആക്ടിവ് ആണോന്നില്ല, നിങ്ങൾക്ക് അതിന് യോഗ്യത അല്ല എന്നുണ്ടെങ്കിൽ ആ സിം കാർഡ് അപ്പം തന്നെ ഡീആക്ടിവേറ്റ് ചെയ്തും പോകും. അപ്പം ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഘട്ടമായിട്ടാണ് ഈ ഒരു നിയമം കൂടെ ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഇത് എന്താ പറയണേ, എനിക്കൊന്നും നമ്മുടെയൊക്കെ പേഴ്സണൽ സെക്യൂരിറ്റിയെ ഒക്കെ തന്നെ മാനിച്ചുകൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ്, അതായത് പലപ്പോഴും ഞാൻ ലീവിന് പോകുമ്പോൾ ഞാൻ എല്ലാ വട്ടവും ഒരു സിം എടുക്കും. ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്കോ യൂസ് ചെയ്യാനായിട്ട് വേണ്ടി ആ ഒരു സിം എടുക്കും. എന്നിട്ട് ആ സിം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിഷയം ഉണ്ടോ എന്നുള്ളൊരാണ് എൻ്റെ ഡൗട്ട്. അല്ലെങ്കിൽ ഒരു എനിക്കൊന്നൊരു ഒരു വർഷമോ 6 മാസമോ യൂസ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഈ സിം ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പോൾ എന്താണേലും അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും യൂസ് ചെയ്തിരുന്നാൽ അത് ഓട്ടോമാറ്റിക് ഡീആക്ടിവേറ്റ് ആയി പോകുന്നതാണ് നല്ലത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു നിയമം ഇന്നോട്ട് വരുന്നുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളും നമുക്കറിയാൻ സാധിച്ചേക്കാം. പണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവന് എല്ലാ അവൻ പോകുന്ന ഓരോരുത്തരുടെ ബാംഗ്ലൂർ ചെന്നൈ എല്ലാം അവിടുത്തെ ഓരോ സിം കാർഡ് വെച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കവറിലാക്കിയിട്ടാണ് ആൾ കൊണ്ട് നടക്കുന്നത്. എന്തിനാണെന്നറിയില്ല, അന്നൊരു ക്രേസ് പണ്ടത്തെ കാലത്ത്. അപ്പോൾ നമ്മൾക്ക് ഇത്ര സിം കാർഡൊക്കെയോ, നമുക്കൊന്നും ആകെപ്പാടെ ഒറ്റൊരെണ്ണമാണ് വീട്ടിൽ നിന്ന് എടുത്ത് നിൽക്കുന്നത്. ഫോൺ പോലും അന്നത്തെ കാലത്ത് ചോദിച്ചും വെറുക്കിയാണ് നമുക്ക് തരുന്ന ഒരു നമ്പർ. നമുക്ക് സ്വന്തമായിട്ട് ഒരു നമ്പർ കിട്ടുമോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന ഒരു 2007-8 ഞാനൊരു 7 പഠിക്കുന്ന സമയത്തെ കാര്യമാണ് ഈ പറയണേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്താണെങ്കിലും പുതിയ നിയമം വരുന്നു, നമുക്കറിയാം ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇത് ടേക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കാം
2: കേട്ടോ. ഞാൻ ഈ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു, ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
4: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, മട ഓണം.
3: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
5: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാർ ഇല്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
6: ഏറ്റവും
7: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
8: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
9: അതെന്താ
8: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
9: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
0: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
4: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
10: ശ്രദ്ധിക്കണ്ടാ
4: മോളെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് ഇൻ.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ദിസ് ഓർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: എത്തുമുണ്ട്
3: ഓണമോടെ.
0: Sand Dunes with Akshay brought you by Lulu. ഓണം ഇവിടെയാണ്.
4: ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് ബെയ്ജിങ്ങില് ചൈനക്കാര് പുതിയ ഹ്യൂമനോയിഡ് റോബോട്ട്സിനെ ഇറക്കിയിട്ട് ഓട്ട മത്സരം നടത്തിയത്. ചൈനയുടെ ആക്ച്വലി ഈ എന്താ പറയുന്നത് ടിയാങ്കോങ് അൾട്രാ ബീറ്റ്സ് ഉസൈൻ ബോൾട്ട്സ് എന്നാണ് ഇന്നെ തലക്കെട്ടൊക്കെ കൊടുത്തത്. 100 മീറ്റർ റേസിൽ വേൾഡ് റെക്കോർഡാണ് ബെയ്ജിങ്ങിൽ കഴിഞ്ഞ ദിവസം ഈ റോബോട്ട് എന്താ പറയണേ തകർത്തെന്നുള്ള ഒരു കാര്യം കൂടെയാണ് പറയുന്നത്. അത് പിന്നെ തകർക്കായിരിക്കും, ഒരു മെഷീനിൽ സ്പീഡ് കൂട്ടി വെച്ച് നമ്മുടെ ഇപ്പോൾ ഫാനിൻ്റെ സ്പീഡ് ഒരു 8-ലോ 10-ലോ ഒക്കെ നമുക്ക് മെഷീനിൽ സെറ്റ് ചെയ്യാവുന്ന പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പെർഫോമൻസ് കാണിക്കത്തില്ല. അതുപോലല്ലേ ഇതും ഓടുന്നത്. അതിന് ഈ ഹുസൈൻ ബോൾട്ടിനായിട്ട് എന്തിനാണ് റോബോട്ട് എന്തിനാണ് മനുഷ്യനെ വെച്ച് താരതമ്യം ചെയ്യുന്നതെന്നാണ് എനിക്കറിയാത്ത കേട്ടോ. അപ്പോൾ ഇത് പറയുന്നത് 100 മീറ്റർ 9.39 seconds കൊണ്ടാണ് പ്രിലിമിനറി ഹീറ്റ്സ് ഇവർ ഈ ഹ്യൂമനോയിഡ് റോബോട്ട് കഴിഞ്ഞ ദിവസം കരസ്ഥമാക്കിയത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. ചൈനീസ് റോബോട്ട് ടിയാങ്കോങ് അൾട്രാ ബീച്ച് ഹുസൈൻ ബോൾട്ട് അല്ലെങ്കിൽ ചൈനീസ് റോബോട്ട് റൺ റേസ് എന്നോ എന്തെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ആക്ച്വലി ഇത് ചൈനീസ് ചൈനക്കാർ അവരുണ്ടാക്കുന്ന കുറച്ച് പുതിയ എന്താ പറയുന്നത് ബഹളങ്ങളാണ്. ഇങ്ങനെ അവരുടെ പേരുകൾ ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ട് മാക്സിമം യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഒരിക്കലും ഹ്യൂമനായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ള ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഹുസൈൻ ബോൾട്ടിനെക്കാട്ടി കൂടുതൽ സ്പീഡ് നമ്മുടെ ഏതെങ്കിലും കാറിനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് വേറെ ലീഗ് വേറെയാണ്. അപ്പോൾ എന്താണേലും അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈനീസ് ബെസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഒക്കെ തന്നെ $50 billion മേലെയൊക്കെ തന്നെയാണ് പോയേക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും റോബോട്ട്സിനെ അവർ ഭയങ്കര വ്യാപകമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് ഇയർ അവർ പറയുന്നത് ഒരു 2056 റോബോട്ട്സിനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 666 ടീം 16 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ തന്നെ അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ ചൈനയുടെ ഒരു വലിയ ഒരു എന്താ പറയുക ടെക്നോളജി മികവിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണാൻ സാർ ചൈനയിൽ അവരൊരു ആർട്ടിഫിഷ്യൽ സണ്ണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു എന്താ പറയുന്നത് റിയാക്ഷൻ വഴി തന്നെയാണ് ഈ സണ്ണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ലൈറ്റ് സോഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സോളാർ എനർജിക്ക് വേണ്ടിയിട്ടോ നമുക്ക് നാച്ചുറൽ സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് ആർട്ടിക്കിൾ ഞാൻ സത്യം പറഞ്ഞത് പറയും. ഞാനതൊരു ഒരു ഒരിടത്ത് ഞാൻ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ കേട്ടതാണ്. എൻ്റെ കൂടുതൽ വാസ്തവം ഞാൻ തിരക്കില്ല. ഞാൻ പറഞ്ഞു തന്നത് ചൈന എല്ലാ രീതിയിലും അവരുടെ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് എന്താ പറയുക നമ്മളിപ്പോൾ പറയത്തില്ല ദുബായ് റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ ഏറ്റവും ടോപ്പാക്കുന്ന പോലെ ചൈന എനിക്ക് തോന്നുന്നു ടെക്നോളജി ഏറ്റവും എങ്ങനെ പുതിയത് കൊണ്ടുവരാൻ ലോകത്തിൽ ഏറ്റവും പുതിയത് ആവണം എന്നുള്ളൊരു കാര്യമാണ് ചൈന തോന്നുന്നത്. പക്ഷേ ഈ ഒരു റോബോട്ടിൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഓട്ടമത്സരം കണ്ട സമയത്ത് സ്റ്റാർട്ട് ചെയ്തു എൻഡിങ് പോയിന്റിലും തന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഹുസൈൻ ബോൾട്ടിന് തന്നെ നിൽക്കാം, ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇതിനെ തന്നെ നിൽക്കാൻ പറ്റത്തില്ല. അതിന് അവിടെ ഒരു വലിയൊരു എന്താ പറയുന്നത് നമ്മുടെ ഒരു മാട്രസ് ഒക്കെ അല്ല മെത്ത ഒക്കെ നമ്മളിങ്ങനെ അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കുക, അതുപോലത്തെ ഒരു റബ്ബർ സ്ട്രക്ചറിലൂടെ ഒറ്റ ഇടി അവിടുത്തെ തകർന്ന് തരിപ്പണമായി പൊട്ടി തെറിച്ച് പോയെന്ന്, എന്നിട്ട് അതേ വന്ന് ഇടിച്ചിട്ട് ഒറ്റ അവിടെ കിടക്കും അവിടെ, പിന്നെ എണീക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഹുസൈൻ ബോൾട്ട് എണീക്കും. അതാണ് ഓട്ടം ഓടി തീർന്നെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഓടിയിട്ട് തളർന്ന് വീണിട്ട് അവിടെ നിന്ന് എണ്ണിറ്റെന്ന് പറയത്തില്ല. മറ്റേ ഞാനത് ചോദിക്കുന്നല്ലേ താങ്കളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ചാർജിനിട്ടേക്കുക. എനിക്ക് സത്യം പറഞ്ഞ ചിരിയിട്ടോ ഹുസൈൻ ബോൾട്ടിനെ താരതമ്യം കേട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണേലും ചൈന ടെക്നോളജി വൈസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ വാർത്തകളൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റോഡുകളിൽ നമുക്ക് രാവിലെ തൊട്ടേ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അല്ലിത്തിയാറ്റ് ഓൾ റോഡ് ഏറ്റവും കൂടുതൽ കൺജഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അല്ലിത്തിയാറ്റ് ഓൾ റോഡിൽ ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മർദ്ദിഫൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നവിടം വരെ അൽവർക്ക ശരിയാണ്, എല്ലായിടത്തും സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ്, തിങ്കളാഴ്ചത്തിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ബാക്കി എമിറേറ്റ്സ് റോഡും ഷേഖ് സയ്യിദ് റോഡും അൽക്കേൽ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു പ്രദേശത്ത് എങ്ങും തന്നെ കാണാനില്ല. ബാക്കി എവിടെയെങ്കിലും നമ്മുടെ റാസൽക്കോറിൻ്റെ റാസൽക്കോർ അവീറിൻ്റെ ഇന്റർസെക്ഷനിലൊക്കെ ഇച്ചിരി ഒരു ചെറിയ സ്ലോ മൂവിങ് കാണുന്നുണ്ട്. കാര്യമായിട്ടുള്ള കാര്യമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ കേട്ടോ.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ആയിരത്തിന്റെ രുചിയോറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: ഓണന്ന ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊഴിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയടം മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
2: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
3: ലുലു, where the world comes to shop. You are listening to Home 92.2 FM. Home is a feeling.
4: The Zor of Sand Dunes brought to you by Lulu. Onam ivdeyana.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyaanu.
3: സ്വാഗതം. എന്റെ കൂടെ നിത്യം ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് നിത്യ വിശേഷങ്ങൾ?
4: സുഖം സുഖം, ഭയങ്കര സന്തോഷം. കാരണം കഴിഞ്ഞ ആഴ്ച രണ്ട് സിനിമകളൊക്കെ കണ്ട് എന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും വിട്ടിട്ടില്ല. ഖലീഫ ആയിക്കോട്ടെ, അതുപോലെ ബദലഹേം കുടുംബ യൂണിറ്റ് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട രണ്ട് മൂവീസാണ്. ഒരുപാട് ലിസണേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയിട്ട് ഇത്രയും പൊട്ടിച്ചിരിച്ചൊരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നമ്മുടെ വൈശാഖും പൃഥ്വിരാജും ഒന്നിച്ചപ്പോൾ ഒരു കിഡിലൻ ആ ഒരു കോംബോയിൽ ഇറങ്ങിയ സിനിമയാണ് ഖലീഫ. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്താ, സോഷ്യൽ മീഡിയയിൽ കുറേ അബദ്ധങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. പക്ഷേ ഖലീഫ കാണേണ്ടവർ പോയി കണ്ടു, പൊളിച്ചടുക്കി. എന്തായാലും നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂവീസിന്. ഓണം രണ്ട് സിനിമകളും തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലായിരുന്നു. അപ്പം ഇനി ഈ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പറയും.
3: തീർച്ചയായിട്ടും ഓണത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് പരിപാടികളാണ് നമ്മൾ ഒരുപാട് ഇടങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പറയാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പൊ പറയാൻ പോകുന്നത് എന്താ വെച്ചാല്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടവർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. അതിനകത്ത് അതായത് യവന കഥയിലെ എന്ന് പറയുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിനകത്തെ ആ ഒരു സോങ് പണ്ട് എപ്പോഴോ ദാസേട്ടൻ പാടി വെച്ചിരുന്ന ഒരു ഗാനാണ് അല്ലേ? എന്താ അതിന്റെ ഭംഗി! പക്ഷെ നിത്യ പറയായിരുന്നു, ആ സിനിമ പുറത്തിറങ്ങിയില്ല, ആ പാട്ടാണ് പുറത്തിറങ്ങി. എന്താണ് അതിന്റെ ചരിത്രം?
4: സാധാരണ നമ്മൾ പാട്ട് കേൾക്കുന്ന മൂവീസിലൂടെ അല്ലെങ്കിൽ മൂവി പുറത്തിറങ്ങിയിട്ടല്ല ഹിറ്റ് ആകുന്നത്. പക്ഷെ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങാതെ പാട്ട് ഹിറ്റായി, അതും 1992 പുറത്തിറങ്ങാനിരുന്ന അന്ന എന്ന സിനിമയിലെ പാട്ടാണ്. സിനിമ പുറത്തിറങ്ങിയില്ല. ഇനി അതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1992 കാലഘട്ടം, 90 കാലഘട്ടത്തില് നമ്മുടെ അരവിന്ദ സ്വാമി ബ്ലോക്ക് ബസ്റ്റർ മൂവീസ് ആയിട്ടുള്ള ബോംബെ, റോജ ഇതിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ വെച്ച് ചെയ്യാനിരുന്ന സിനിമയാണിത്. പിന്നെ അത് മാത്രമല്ല, നായികയായിട്ട് തീരുമാനിച്ചിരുന്നത് മീനയാണ്. പിന്നെ നമുക്കറിയാം ആ ഒരു ടൈമിലെ കോംബോ എന്ന് പറയുമ്പോൾ ഡയറക്ഷനും സ്ക്രിപ്റ്റും ഡെന്നിസ് ജോസഫും അതുപോലെ തന്നെ നമ്മുടെ ജോഷിയും, ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുക്കാനിരുന്ന സിനിമയാണ്. അപ്പോഴും ഇരുന്നേന്ന് പറയുന്നുള്ളൂ. ഇതിന്റെ വരികൾ എഴുതിയിരുന്നത് ഷിബു ചക്രവർത്തിയും.
3: പാട്ടൊന്ന് കേൾക്കാം, നമുക്ക് കേട്ടിട്ട് നമുക്ക് കൂടി വരാം.

0: സത്യത്തിൽ ഈ പാട്ടാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിനകത്ത്
1: യൂസ് ചെയ്തത്,
0: യവന കഥയിലെ സോങ് ആയിട്ട് വന്നേക്കുന്നത്. അതാണ് നിത്യ പറഞ്ഞത്, അന്ന് ഈ പാട്ട് മാത്രം ഇറങ്ങി സിനിമ ഇറങ്ങി. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം?
1: ആക്ച്വലി ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ഇതിന്റെ വരികൾ, ഈ പാട്ടിന്റെ മനോഹരമായ പാട്ടിന്റെ വരികൾ എഴുതിയിരുന്നത് ഷിബു ചക്രവർത്തിയും സംഗീതം പകർന്നത് നമ്മുടെ ഔസേപ്പച്ചനാണ്. പാട്ട് പാടിയത് യേശുദാസും ചിത്രയും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്, ഇതൊരു സിനിമയായി വന്നിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. പക്ഷേ ഒരു ചെറിയ ഈഗോ ക്ലാഷ്, അതായത് നമ്മുടെ ഔസേപ്പച്ചനും അദ്ദേഹവും ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന ചെറിയ ഈഗോ ക്ലാഷ് വന്നു. അതിന്റെ പേരിൽ ഈ ബ്ലോക്ക് ബസ്റ്റർ മൂവി അല്ലെങ്കിൽ വലിയ തരംഗമായി മാറാനിരുന്ന ഈ സിനിമ ആ പ്രശ്നങ്ങളൊക്കെ കാരണം ഡ്രോപ്പ് ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇതിനൊരു ചെറിയ സ്വാഭാവികമാണ് സിനിമ ഷൂട്ടിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അവരിപ്പോ അതൊക്കെ മറന്നുപോയി കാണും. എങ്കിലും ആ ഒരൊറ്റ ചെറിയ ഈഗോ ക്ലാഷ് കാരണം ഈ അന്ന എന്ന സിനിമ സ്റ്റോപ്പ് ചെയ്യുകയും പിന്നീട് ഇതിലെ പാട്ടുകളെല്ലാം തന്നെ പുറത്തിറങ്ങി. ഈ പാട്ട് ഭയങ്കര ഹിറ്റായി, റൊമാൻറ്റിക് സോങ് ആണ്. പിന്നെ ഈ പാട്ട് ഏതാണ്ട് 500,000+ കാസറ്റ്സുകളാണ് വിറ്റുപോയത്.
0: അന്നത്തെ കാലത്ത്
1: വിട്ടിട്ടുണ്ട്
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടവർക്കൊക്കെ തന്നെ അറിയാം. അതിനകത്ത് ആ റേഡിയോയിലൂടെ വരുന്ന യവന കഥയിലെ എന്ന് പറയുന്ന ആ ഒരു ഗാനം ഇത്ര മനോഹരമായിട്ടാണ്. അത് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് മലയാള സിനിമയിൽ വേറെ ഒരു സിനിമയിൽ ഈ പാട്ട് എടുത്തില്ല? നമ്മൾ എത്രയോ പഴയ പാട്ടുകൾ എടുക്കുന്നതാണ്, പക്ഷേ ഈ ബ്യൂട്ടിഫുൾ സോങ്, അതിന് ആ ഒരു ടീമിന് തന്നെ കൈയടി കൊടുക്കണം. നിവിൻ പോളിക്കും എന്താ പറയുന്നത്, ആ ഒരു കഥയിലെ പശ്ചാത്തലത്തിന് എല്ലാം ഈ പാട്ട് ഭയങ്കരമായിട്ട് സൂട്ടായി.
1: പിന്നെ മാത്രമല്ല, ആ പാട്ട് അവിടെ തീർന്നു നമ്മൾ വിചാരിച്ചു. സിനിമയുടെ വേറൊരു പോർഷനിലും മമിത ചോദിക്കുന്നു, ഈ പാട്ട് എനിക്ക് വേണ്ടി തന്നെ ഇട്ടല്ലേ നിങ്ങൾ? അപ്പോഴും ആ പാട്ടിന് ആ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല.
0: അങ്ങനെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ യവന കഥയിലെ പാട്ട് ഇടാന്നുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ ഈ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ ടാഗ് ചെയ്യാട്ടോ. ബ്യൂട്ടിഫുൾ സോങ്, യവന കഥയിൽ ഇങ്ങനെ പറയലുള്ള ഒരു സ്റ്റോറി കൂടെയാണ് നമ്മളിന്ന് പറഞ്ഞത്.
2: You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening to Home 92.2

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വഖഫ് വിഷയത്തിൽ CPM സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത സമസ്ത സെക്രട്ടറി. കപ്പലുകൾ ഫീസ് ഈടാക്കും, നിയമം പാസാക്കി ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാലത്തായ് പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്ന് വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തി. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിൽ സർക്കാരിനെതിരെ CPM മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഒമർ ഫൈസി മുക്കം പങ്കെടുത്തു. വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഷോൺ ജോർജിന്റെ അപ്പീലിനെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ച സംഭവം അടക്കം ചൂണ്ടിക്കാട്ടി ഉമർ ഫൈസി സർക്കാരിനെതിരെ വിമർശനം നടത്തി. ലീഗ് മന്ത്രിയുള്ള വകുപ്പിലാണ് ഈ സ്ഥിതി എന്നതടക്കം അധികം ചൂണ്ടിക്കാട്ടി. ഹംസയും ഉമർ ഫൈസിയും ചേർന്നുള്ള ബോർഡാണ് സർക്കാരിന്റെ പ്രശ്നമെന്നും അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ RSSനോട് കൂട്ടുകൂടാൻ UDFന് ഒരു മടിയുമില്ലെന്നും ഉമർ ഫൈസി ആരോപിച്ചു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ED അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ED പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിരുന്നു. പോലീസിന്റെ അനുമതിയോടെയാണ് IP ബിനു അടക്കമുള്ള പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തതും റീൽസ് ചിത്രീകരിച്ചതും എന്നുമാണ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രതികൾ ഇട്ടതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. സ്റ്റേഷനിൽ ഓണാഘോഷമാണെന്ന് പരിഗണിക്കാതെ പ്രതികളെ പരിസരത്ത് നിർത്തി. ഒപ്പിടുവിച്ച പ്രതികളെ വേഗം പറഞ്ഞുവിടുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കും. വിശദമായ അന്വേഷണത്തിനുശേഷം SHOയ്ക്കെതിരെ നടപടിയുണ്ടാകും. ഇത് സംബന്ധിച്ച് IG തീരുമാനമെടുക്കും. പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് വൈകിപ്പിക്കും. നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് താൽക്കാലികമായി ആ സ്ഥാനത്ത് തുടരും. പാർട്ടിക്കുള്ളിലെ പുനഃസംഘടനയും വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച ശേഷമേ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൂ എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെങ്ങുമുള്ള മലയാളികൾ. നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്ടെ ED റെയ്ഡിൽ പ്രതികരിച്ച് സൊലാസ് പരസ്യ കമ്പനിയുടെ ഉടമ നിഖിൽ. നടന്നത് രാഷ്ട്രീയ പ്രേരിത റെയ്ഡ്. ED യെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നു. നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ED റെയ്ഡിൽ CPM വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിഖിൽ. ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ പിലാത്തറയിലാണ് സംഭവം. തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട ലോറി അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനിടെയാണ് ടാങ്കർ ലോറി ഇടിച്ചു കയറിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി SJയശങ്കർ റഷ്യയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ. മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുടെ ഭാഗമായാണ് അജിത് ഡോവൽ ചൈന സന്ദർശനം നടത്തുന്നത്. സമാധാന ചർച്ചകൾ നാളെയാണ്. ഹോർമുസ് കടലെടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലെടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. US സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി. US ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായി. US സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ഇറാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ഇറാൻ US യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശനവുമായി കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന കോൺഗ്രസിന്റെ ആരോപണം. 3-2 ഭൂരിപക്ഷം തേടി സമ്മേളനം വീണ്ടും ചേരാനാണോ ഇതെന്നാണ് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകൻ അഭിഷേക് ഉപാധ്യായ ഗാസിയാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചു. സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തെ പ്രതികാര ബുദ്ധിയോടെ പോലീസ് ലക്ഷ്യമിട്ടെന്നും FIR പൂർണ്ണമായും കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അഭിഷേക് ഉപാധ്യായ ഹർജിയിൽ വ്യക്തമാക്കുന്നു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ലഭിച്ച ഉറപ്പുകൾ പാലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ പൊള്ളലേറ്റ് മരിച്ചു. പുലർച്ചെയാണ് ദുരന്തമുണ്ടായത്. ആശുപത്രിയുടെ 3 നിലയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലെ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് വൻ തീപിടുത്തമുണ്ടായത്. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. SSLV, PSLV, LVM 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോ പവൻകുമാർ ഗോയങ്ക വ്യക്തമാക്കി. ബഹിരാകാശ രംഗത്തെ അമിത സ്വകാര്യവൽക്കരണത്തെ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ എതിർത്തു. സ്വകാര്യ റോക്കറ്റിനെ ISRO റോക്കറ്റുമായി താരതമ്യം ചെയ്യരുതെന്നും വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനം മണ്ടത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ വീടുകൾ മോടിപിടിപ്പിക്കാൻ ചെലവഴിച്ചത് 92 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വീടുകളുടെ മോടിപിടിപ്പിക്കലിനായി ആദ്യമായാണ് ഇത്രയും രൂപ ചെലവഴിക്കുന്നത്. ദുബായിലെ മുഷറിഫ് നാഷണൽ പാർക്കിൽ പുതിയ പാലം തുറന്നു. 102 മീറ്റർ നീളമുള്ള പാലം ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സൈക്ലിംഗ് ഹൈക്കിംഗ് പ്രേമികൾക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്ത വാർത്ത 12 മണിക്ക്.
3: Home FM News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Current temperature in Dubai, 39 degrees Celsius, humidity 44%.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: You are listening.

0: Mid Morning with Nitya.
1: മഴ വന്ന് കൂട്ടിരുന്നേ. ആ എന്ത് രസമുള്ള പാട്ടല്ലേ, മഴ ഇങ്ങനെ വന്ന പോലെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 24th ആണ്. പുതിയൊരു ആഴ്ചയുടെ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. കടന്നിട്ട് 4-5 മണിക്കൂറായി എങ്കിലും മിഡ് മോർണിംഗിലേക്ക്, ഈ ഒരു ഡേറ്റിന്റെ പുതിയൊരാഴ്ചയിലെ പുതിയ ദിവസത്തിലെ മിഡ് മോർണിംഗ് വിദ്യത്തിലേക്ക് എല്ലാവർക്കും ഹാർദ്യമായിട്ടുള്ള സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ നിത്യമുണ്ട്. ഇനി 3 മണിക്കൂർ നമുക്ക് ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളൊക്കെ കേട്ട് പോകണം. കഴിഞ്ഞ മണിക്കൂറിൽ ഞാനും അക്ഷയും ഇങ്ങനെ ഓണിയറിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ എനിക്ക് കൂടുതൽ 2 മൂവി ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 2 മൂവീസിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു വിശേഷം പറഞ്ഞു പോയപ്പോഴും ബത്ലേയും കുടുംബ യൂണിറ്റ് നിവിൻ പോളിയോ, മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് നമ്മുടെ കൂടെ ഒരുപാട് ലിസണേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത. എല്ലാവർക്കും താങ്ക് യു. ഓരോരോ സിനിമയിലും നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടവരാണ് കേട്ടോ. നമുക്ക് എല്ലാ ആഴ്ചയും സിനിമകളുണ്ടല്ലോ. പിന്നെ ലക്കിലി നമുക്ക് കുറച്ച് ലിസണേഴ്സാണ് വന്നത്. അവരോടെല്ലാം കാണാൻ പറ്റി, അവരുടെ ഫാമിലിയിലെല്ലാം അടുത്തറിയാൻ പറ്റി, വളരെ സന്തോഷം. പിന്നെ സ്റ്റാർട്ട് ടു എൻഡ് ഞാൻ പടപടപടപടാന്ന് ചിരിക്കായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഒത്തിരി നാളെ എനിക്ക് നിവിൻ പോളി കമ്മിങ് ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണേ. കാരണം ഇഷ്ടമുള്ള നടനാണ്. എൻ്റെ ഒരു മനസ്സിലൊരു അഭിപ്രായം ഞാൻ പറയട്ടെ. നിവിൻ പോളിയെ സംബന്ധിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള, പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ലാലേട്ടൻ്റെ ചില കുസൃതികളും ചിരികളും അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണ്. ഇമിറ്റേറ്റ് ചെയ്യരുത്. അല്ലാതെ നമ്മുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ ലാലേട്ടനില്ലേ, അതുപോലെ തന്നെ നിവിൻ പോളിക്ക് നിവിൻ പോളിയുടേതായിട്ടുള്ള ഒരു ചിരിയും കളിയും തമാശയും ആ ഒരു കുസൃതിയൊക്കെ ഉണ്ട്. വേറൊരു നടന്മാരിലും അത്തരത്തിലുള്ള കുസൃതികൾ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ആക്ടേഴ്സ് ഉണ്ട്, ദിലീപുണ്ട്, നമ്മുടെ മമ്മൂക്കയുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ടൊവിനോ ഉണ്ട്, അങ്ങനെ തുടങ്ങിയാൽ ഇഷ്ടം പോലെ നടീനടന്മാർ. നമുക്കുണ്ട് എല്ലാവരോടും റെസ്പെക്റ്റും സ്നേഹവും മാത്രം. എങ്കിലും നിവിൻ പോളി സിനിമ വന്നപ്പോൾ നിവിൻ പോളിയെ കുറിച്ചല്ലേ പറയേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഒരു വലിയ നടൻ നിർമ്മിച്ച സിനിമ അല്ലേ ഫഹദ് ഫാസിൽ. അദ്ദേഹം നിർമ്മിച്ച ആ സിനിമയിലേക്ക് നമ്മുടെ നിവിൻ പോളി വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിനിമ, മലയാള സിനിമയുടെ ഒരു കൂട്ടായ്മ, അതിനെ വേണം നമ്മൾ ആദ്യം ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ. അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ ഓരോ നടന്മാരെയും റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ ഓരോ കഥാപാത്രങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് നിവിൻ പോളിയുടെ ഓരോ കഥാപാത്രങ്ങളും വളരെ ഇഷ്ടമാണ്. ഇടക്കാലത്ത് വേറെ സിനിമാ ജേണൽസിലൊക്കെ അങ്ങ് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ആൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കണം, നല്ല സിനിമകളൊക്കെ ചെയ്തല്ലേ. അങ്ങനെ നമ്മൾ ഇനി വിശേഷങ്ങളിലേക്ക് കടക്കാം. അതൊക്കെ തീർന്നു, നിത്യേ വേറെ കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും. എന്തായാലും നമ്മളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓണം മൂഡിലേക്ക് മാറിയിരിക്കുകയാണല്ലേ. നാളെ 1 ഓണമാണ്, ഉത്രാടമാണ്. നാട്ടിലും ഇവിടെ യുഎയിലും ഒക്കെ ഒരു ഫെസ്റ്റീവ് വൈബ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു അങ്കലാപ്പിനിടയിലും പുറത്ത് ടെമ്പറേച്ചറൊക്കെ നല്ലപോലെ ഹൈ ആണ്, കനത്ത ചൂട് അനുഭവപ്പെടുന്നു, ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റുണ്ട്, മഴ പെയ്യും, തണുപ്പ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ആ ഓണത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ചൂടൊന്നും നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്നേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഓഗസ്റ്റ് 24th വേറൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ എന്തോ കുറച്ചൊരു എന്താ ഒരു സ്ട്രേഞ്ച് ലെവലിലുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇന്റർനാഷണൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്റർനാഷണൽ സ്ട്രേഞ്ച് മ്യൂസിക് ഡേ ആണ്. എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം അല്ലേ. 1997 പാട്രിക് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഈ കേൾക്കുന്ന പാട്ടുകളിൽ നിന്നൊക്കെ മാറി വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള സൗണ്ടുകളും ഇൻസ്ട്രുമെൻസും, അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ സ്റ്റൈൽസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ എന്താ കേട്ട് പഴകിയ പ്ലേലിസ്റ്റിന് പുറത്തേക്കൊന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്. ലിസ്ണിംഗ് വിതൗട്ട് ജഡ്ജ്മെൻറ്റ്, അതായത് ഒരു പ്രജുഡീസും ഇല്ലാതെ പുതിയ സൗണ്ട്സിനെ വെൽക്കം ചെയ്യുക എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണ് ശരിക്കും ഇന്റർനാഷണൽ സ്ട്രേഞ്ച് മ്യൂസിക് ഡേക്ക് ഉള്ളത്. അപ്പം നമുക്കൊക്കെ പലപ്പോഴും ഒരു ഫേവറേറ്റ് സോൺ കാണും അല്ലേ. ചില പ്രത്യേക ജനറലിലുള്ള പാട്ടുകൾ മാത്രം വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു ഹാബിറ്റ് നമുക്കുണ്ടാവും. എന്നാൽ ഇന്ന് ആ ഒരു മാറ്റത്തിന്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരം മ്യൂസിക് സ്റ്റൈൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. ചിലപ്പോൾ ആ ഒരു ഭ്രാന്തമായിട്ടുള്ള സൗണ്ടിൽ പോലും വലിയൊരു മാജിക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഈ ഒരു സ്ട്രേഞ്ച് മ്യൂസിക് ഡേയിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന നല്ല ഫ്രഷ് കോണ്ടന്റും സൂപ്പർ ഹിറ്റ് സോങ്സും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒട്ടും ഡിലേ ചെയ്യാതെ നമ്മുടെ ഇന്നത്തെ പാട്ടിലേക്ക് കടക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
4: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഇമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഹൈ ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊരിട്ട് കാര്യണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
7: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
8: ലുലു, where the world comes to shop.
9: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
10: അതെന്താ
9: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 കാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
10: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
11: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
12: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഇവയുടെ ഏത് ഭാഗത്തൊക്കെ ഇരുന്ന ആൾക്കാർ മെസ്സേജ് മീൻസ് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഏതൊക്കെ എമിറേറ്റ്സിലാണ് നിങ്ങളുള്ളത്? ഒന്ന് മെസ്സേജ് ചെയ്യാവോ നിങ്ങളുടെ പേരോട് ചേർത്തുകൊണ്ട്? അതുപോലെ നമ്മളിങ്ങനെ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു പോകണം കേട്ടോ. വിമർശിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ വിമർശനം മാത്രമുള്ള ആൾക്കാരെ ഞാൻ സ്വീകരിക്കുന്നില്ല, കാരണം എൻ്റെ മൂഡ് പോവും. അതുകൊണ്ട് നമുക്ക് വളരെ സൗഹൃദപരമായിട്ട് ചിരിച്ച് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അല്ലേ ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാം അല്ലെ. ഓക്കെ, എന്നാലും നമ്മൾ ആദ്യമേ സംസാരിച്ച ഇന്ന് ഇന്റർനാഷണൽ വളരെ സ്പെഷ്യാലിറ്റി, ഇന്നത്തെ ദിവസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ബട്ട് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്, പ്രത്യേകിച്ച് പാരന്റ്സിനും ഇവിടെ യു എയിലെ പാരന്റ്സിനും കുട്ടികൾക്ക് വേണ്ടി. ദുബായ് പോലീസ് നൽകിയിരിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. അതായത് ദുബായ് പോലീസ് പാരന്റ്സിനോട്, രക്ഷിതാക്കളോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുട്ടികളുടെ ആ ഒരു കാര്യത്തിൽ ആ ശീലം മാറ്റാൻ സമയമായി. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് നമ്മളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു സമ്മർ വെക്കേഷൻ റുട്ടീൻ ഇല്ലേ, രാത്രി വൈകി വളരെ ഗെയിം, ഒത്തിരി സമയം ഇരുന്ന് ഗെയിം കളിക്കുകയോ ടി വി കാണുകയൊക്കെ ചെയ്യുക, രാവിലെ 10 അല്ലെങ്കിൽ 11 മണിക്ക് വളരെ സ്ലോലി എഴുന്നേൽക്കുക, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലേസി ലൈഫ് സ്റ്റൈല്, അതിനൊക്കെ ഇപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് ഇടാനാണ്, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ ചിന്തിക്കുന്ന എന്താ, ഹേ സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം കൂടി ഇല്ലേ, അതുവരെ പിള്ളേരൊന്ന് സ്വാതന്ത്ര്യം ആസ്വദിക്കട്ടെ, സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ നമുക്ക് കൃത്യസമയത്ത് കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു സമീപനം കംപ്ലീറ്റ്ലി തെറ്റാണെന്നാണ് ദുബായ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അതായത് സ്കൂൾ തുറക്കുന്ന ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയ ടൈം സ്കെഡ്യൂളിലേക്ക് കുട്ടികളെ നിർബന്ധിച്ച് മാറ്റുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ആങ്സൈറ്റി, അല്ലെങ്കിൽ എന്താ സ്ട്രെസ്, പിന്നെ ഒരു വിധത്തിലുള്ള എന്താ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ദുബായ് പോലീസിന്റെ ചൈൽഡ് ആൻഡ് വുമൻ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പെട്ടെന്നുള്ള ഈ മാറ്റം കാരണമുണ്ടല്ലോ ആദ്യ ദിവസങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും അവരുടെ പഠിത്തത്തെയും അവരുടെ ഓവറോൾ മൂഡിനെയൊക്കെ അത് മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. കറക്റ്റാണ്. അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇന്ന് മുതൽ തന്നെ കുട്ടികളുടെ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങണം. നമുക്ക് കൃത്യമായിട്ട് അവരെ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ, ഇവിടെ പല ആൾക്കാരും കണ്ടിട്ടില്ലേ, അതായത് മോർണിംഗ് റൂട്ടീൻ എല്ലാം രാത്രിയിലാണ് ചെയ്യിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു എന്താണ് പഠിത്തത്തിൻ്റെ ആ ഒരു സ്കെഡ്യൂളിംഗ് അനുസരിച്ചാണ് അങ്ങനെ. ചില കുട്ടികൾക്ക് 7 മണിക്കൊക്കെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് രാവിലെ അതിരാവിലെ പോകേണ്ടി വരും. അപ്പോൾ അത് അവരുടെ മോർണിംഗ് റൂട്ടീൻ, പ്രഭാത കാര്യങ്ങളെല്ലാം രാത്രിയിലേക്ക് സെറ്റ് ചെയ്യും. അത് ഇവിടെ എങ്കിലും ഈ തരത്തിലുള്ള സ്കൂളിങ്ങുള്ള ടൈമിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് കണ്ടേക്കുന്നത്. പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ. രാവിലെ ചെയ്യാളത് രാവിലെ, ഉച്ചയ്ക്ക് ചെയ്യാളത് ഉച്ചയ്ക്ക്, വൈകുന്നേരത്ത് ചെയ്യാളത് വൈകുന്നേരത്ത്. ട്യൂഷൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആ പാഠ്യ പദ്ധതി അല്ലെങ്കിൽ ആ പാഠം പഠിച്ചു പോകുന്ന ഒരു രീതിക്കൊക്കെ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുട്ടികളുടെ പഠന രീതി മാറിയിരിക്കുന്നു, സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, അതനുസരിച്ച് പാരൻസും മാറിയേ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ രാത്രി വൈകി കിടക്കുന്ന ശീലം മാറ്റി കുറച്ചുകൂടി നേരത്തെ ഉറങ്ങാൻ കിടത്തുക, അതുപോലെ തന്നെ രാവിലെ സ്കൂളിൽ പോകേണ്ട അതേ സമയത്ത് തന്നെ എഴുന്നേൽക്കാനുള്ളൊരു പ്രാക്ടീസ് കൊടുക്കുക. ഇതൊരു 2-3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ബോഡി ക്ലോക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു സ്കൂൾ റുട്ടീനിലേക്ക് മാറിക്കൊള്ളും. അത് പുതിയൊരു അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ കുട്ടികൾക്ക് വലിയൊരു എനർജി കൊടുക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ദുബായ് പോലീസ് ഓർമ്മിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ സ്കൂളിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ്സിലേക്കോ മാറുന്ന കുട്ടികളെ മെന്റലി സജ്ജരാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് എപ്പോഴും പുതിയ അന്തരീക്ഷത്തെക്കുറിച്ച് ചെറിയ പേടിയും നെർവസ്നെസ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്, അവിടെ ഉണ്ടാവാൻ പോകുന്ന പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ, പഠിക്കാൻ പോകുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾ കുട്ടികളോട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കണം. അപ്പം അവരുടെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു ഭയങ്ങളും ആശങ്കകളും ഒക്കെ നമ്മൾ കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ട് പേഷ്യൻസ് എടുത്ത് തന്നെ, അല്ലെങ്കിൽ കുറച്ച് ക്ഷമയോടുകൂടി ഇതൊക്കെ കേൾക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള മെന്റൽ സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ കൊടുക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. മാതാപിതാക്കൾ നൽകുന്ന ആ ഒരു ധൈര്യമില്ലേ, അതാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സന്തോഷത്തോടെ പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പാരന്റ്സ്, അവസാന നിമിഷത്തെ ആ ഒരു പാനിക് ഒഴിവാക്കാനും കുട്ടികളുടെ പുതിയ അക്കാഡമിക് ഇയർ വളരെ സ്മൂത്തായിട്ടും ഹാപ്പി ആയിട്ടും ആരംഭിക്കാനും വേണ്ടി ഇന്നു മുതൽ തന്നെ അവരുടെ ഡെയിലി റൂട്ടീൻ കൃത്യമായിട്ട് ക്രമീകരിച്ചു തുടങ്ങുമല്ലോ. അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: சுட்டு புள்ளுன மரிபூமி ஓடி தளர்ந்து வரும் பிருத்விராஜ். அப்போ தா டெசர்ட் சஃபாரிக்கு வந்த ஒரு காரின் டோர் திறக்கணு. காரின் அகத்து நின்றும் மிட் மோர்னிங் வித் நித்யா கேட்கணும்.
3: Welcome back to Mid Morning with Nithya on Home 92.2
2: FM. பிருத்விராஜ் இங்கே சமாதானத்தோட சீட்டிலேக்கு சாரி கண்ணடக்கணும்.
4: புள்ளிக்கும் தூற்றி
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ്.

0: UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ट्रैफिक अपडेट,
1: ट्रैफिक अपडेट
2: ब्रॉट यू बाय एबीसी कार्गो एंड कुरियर नंबर 1 इन जीसीसी. कॉल और व्हाट्सएप 800-916 और विजिट abccargo.ae.
3: ഞാൻ നമ്മുടെ ട്രാഫിക് അപ്ഡേറ്റ് പറയാൻ വേണ്ടി കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. എൻ്റെ കൈ തട്ടി എനിക്കത് പറയാൻ പറ്റില്ല. എനിവേ, ഇപ്പോൾ നമ്മുടെ ഷാർജയിലും ദുബായിലും ഉള്ള റോഡുകളിലെ നിലവിലെ ട്രാഫിക് അപ്ഡേറ്റ് എന്താ നോക്കി കഴിഞ്ഞാൽ, ഷാർജ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അൽമജാസ് 3 13th സ്ട്രീറ്റിലും അതുപോലെ അൽമജാസിലെ തന്നെ ശുക്രി അല്ലയാഷി സ്ട്രീറ്റിലും ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. പൊതുവേ ഷാർജയിലെ ചില പല പ്രധാന ഏരിയാസിലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് സ്ലോ ഡൗൺ കാണുന്നുണ്ട്. അതേസമയം അല്ലയ ഭാഗത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, അവിടെ ലൈറ്റ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. ഇനി ഷാർജയിലെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റ് ആയിട്ടുള്ള SW15 മോഡറേറ്റ് ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലിഹ റോഡിലും അതുപോലെ ഷാർജ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. നല്ല രീതി മീൻസ് ഞാനിങ്ങനെ ഹെവി ട്രാഫിക് എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ഇനി ദുബായിലേക്ക് വരുവാണെങ്കിൽ അൽറിഗ ഏരിയയിൽ ഹെവി ട്രാഫിക്കാണ്. അതുപോലെ അൽനാദ ഫസ്റ്റിലെ അമ്മൻ സ്ട്രീറ്റ്, അൽ ഖുസൈസ് 2, പിന്നെ ദുബായിലെ അൽ മുഹൈസന സ്ട്രീറ്റ്, ഇവിടങ്ങളിലൊക്കെ വാഹനങ്ങളുടെ ഒരു വൻ തിരക്ക് നമുക്ക് കാണാം. പ്രത്യേകിച്ച് അൽ മുഹൈസന സ്ട്രീറ്റിൽ ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണുള്ളത്. നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഈ റോഡുകൾ ഒഴിവാക്കി അല്പം കൂടി സമയം കയ്യിൽ കരുതി യാത്രയും ശ്രദ്ധിക്കുക. സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. ആൻഡ് കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
0: Mid morning with Nitya.
3: ഗായ്സ്, നമുക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ള വിഷയം എനിക്ക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പോവില്ല. ഒരു കാര്യം ചെയ്യും, കീപ് ലിസണിങ്, കാരണം അടുത്ത മണിക്കൂറിലെ വാർത്തയും കഴിഞ്ഞ് നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം വിശേഷങ്ങളിലേക്ക് കടക്കാം. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. എനിവേ, നിങ്ങൾ ഞാൻ എവിടെ നിന്നൊക്കെയാണ് കേൾക്കുന്നതെന്ന് ചോദിച്ചിരുന്നല്ലോ. ഈ സന്ദീപ് മെസ്സേജ് അയച്ചിട്ട് അദ്ദേഹം അജുമാനിൽ ഇരുന്നാണ് നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഓണം നിത്യക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സന്ദീപ്. തിരികെ ഞങ്ങളും മനസ്സ് നിറയെ ഒരു ഹാപ്പി ഓണം പറയുകയാണ്. അതുപോലെ നമ്മുടെ നിർമ്മൽ കിസായിസ് എന്നാണ് ദുബായിൽ നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, എന്നോട് വർത്തമാനം പറയാൻ ഇഷ്ടമാണെങ്കിൽ, എനിക്ക് മെസ്സേജ് അയക്കാൻ ഇഷ്ടമാണെങ്കിൽ, പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ. വിളിക്കേണ്ട നമ്പർ 800-922-0 എന്ന നമ്പർ. ഓണം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ 12-1 എന്ന് പറയുന്നത് ആ ഒരു ഫണ്ണി ഗെയിമൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഓണം കഴിയുമ്പോഴേക്കും, നമുക്ക് ഇപ്പം ഹറിബറിയാണ്, ഭയങ്കര തിരക്കാണ്, നടക്കത്തില്ല. അതുകൊണ്ട് ഓണം കഴിയട്ടെ, നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇഷ്ടമുണ്ട് ഇമേജ്. ഈ ഒരു 12-1 എന്ന് പറയുന്ന ടൈമിൽ ഇതുപോലെയുള്ള ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങാനും നിങ്ങൾ റെഡിയാണോ എന്നുള്ളത് എനിക്ക് മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ തരാനായിട്ട് ഞാൻ വരും. ഫണ്ണി ഗെയിംസ് ഒക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ ആദ്യം അങ്ങനെ ആയിരുന്നല്ലോ, പിന്നീട് ചില സാഹചര്യങ്ങളിൽ അൺസർട്ടനിറ്റി ഒക്കെ വന്ന, അപ്പം നമ്മൾ അതൊന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും തുടങ്ങണം, നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, പാട്ട് കേൾക്കാൻ റെഡിയാണെങ്കിൽ ദാ വന്നു കഴിഞ്ഞു. എനിക്കിഷ്ടമുള്ള ഒരു പാട്ട്, ഡോക്ടർ പേഷ്യൻ്റിലെ നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, മഴ ഞാനറിഞ്ഞിരുന്നില്ല. അതെ, മഴ വളരെ അധികം നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ. അപ്പം അത് തന്നെ കേൾക്കാം.
4: You're listening to Home 92.2 FM. Home is a feeling.

0: അങ്ങോട്ട് ചാടണ്ട കുതിര.
1: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
0: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
0: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ജില്ലാ വിവാദം വീണ്ടും സജീവം. മലപ്പുറത്ത് 3 ജില്ല വരെ ആക്കേണ്ട സ്ഥിതിയെന്ന് PMA സല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന് PMA സല. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൗകര്യം. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ 3 ജില്ലയാക്കേണ്ട സ്ഥിതിയാണിപ്പോഴെന്നും PMA സലാം പറയും. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷനെ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. ജനങ്ങളാണ് പ്രസ്ഥാനത്തിന്റെ യജമാനന്മാർ, അവരുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ മൂലധനം എന്ന് ഓർമ്മിപ്പിച്ച് മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിൽക്കെതിരായ ED അന്വേഷണവും ആരോപണങ്ങളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് അരുൺകുമാറിന്റെ പ്രതികരണം. സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും പ്രചരണങ്ങളും സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടാകുമെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് സ്വാഭാവിക ജനാധിപത്യ പ്രക്രിയയാണെന്ന് അരുൺകുമാർ കുറിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ CPI. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് CPI ജനറൽ സെക്രട്ടറി DRAJA. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായിയുടെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് CPI. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിൽ. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണി അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി TVK സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യം. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ ED. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ED അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്ന് ED ആരോപിക്കുന്നു. പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കാട്ടി അതിനിടെ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പാലത്തായ് പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്നു വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തൽ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യയിൽ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിൽ പുതിയ സൈനിക സഖ്യമെന്ന റിപ്പോർട്ട് പുറത്ത്. ഇറാൻ, ഇറാഖ്, സൌദി അറേബ്യ സംയുക്ത സൈനിക സഖ്യ നീക്കമെന്നാണ് റിപ്പോർട്ട്. ഇറാഖാണ് സഖ്യസാധ്യത മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇക്കാര്യം സൌദി അറേബ്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാന്റെ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ സാധ്യത. വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ടെസ്റ്റിന്റെ 2-ാം ദിനം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. ഇപ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 452 എന്ന നിലയിലാണ് ഇന്ത്യ. ദേവ്ദത്ത് പടിക്കൽ 117 റൺസുമായി പുറത്തായി. ശുഭാൻ ഗിൽ 50 റൺസ് എടുത്തു. ഋഷഭ് പന്ത് 63 റൺസ് എടുത്ത് പുറത്തായി. 77 റൺസുമായി ധ്രുവ് ജുറേൽ ക്രീസിലുണ്ട്. വിശദവാർത്ത ഒരു മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 48%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: Once again, namaskaram. Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോഴേ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, നമുക്ക് 12 to 1 ആ ഫണ്ണി ഗെയിംസിൻ്റെ ഒക്കെ ഒരു ടൈം തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. യെസ്, നമ്മുടെ നിർമ്മൽ ഈസ് റെഡി. ആൻഡ് എന്താണ്, സീമ ഷാജീനെ ഞാൻ നമ്മുടെ ബദലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഇടയിൽ കണ്ടിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എപ്പോഴും മെസ്സേജ് അയച്ച് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഒരു ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളാണ്. നിർമ്മലാണെങ്കിലും സന്ദീപാണെങ്കിലും ഇവരെല്ലാവരും സന്തോഷം പച്ചാട്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് സുഹൃത്തുക്കൾ എന്നും ഞങ്ങളുടെ കൂടെ കൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മറ്റുള്ളവർക്കും ആഗ്രഹം കാണും, പക്ഷെ ജോലി തിരക്ക് കൊണ്ടൊക്കെ ആയിരിക്കാം. ബട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും ഒരേപോലത്തെ സ്നേഹമാണ്. അപ്പോ എന്തോ പറഞ്ഞു ഞാൻ, പിന്നെ ഓക്കെ. എന്തായാലും അവർ ഞാൻ ഉദ്ദേശിച്ച കാര്യമാണെന്ന് തോന്നില്ല, പിന്നീട് സമാധാനമായിട്ടൊന്ന് സംസാരിക്കാം കേട്ടോ. ഗെയിം തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം എത്തിയിട്ടുണ്ട്. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹർഷാദ് ഉമ്മൽഖോയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അബ്ദുൽ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. മുത്ത് വിശാഖ്, വിശാഖ് ഡി ഐ സിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു ഫണ്ണി സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടെ ഉഷാറായിട്ട് എല്ലാവർക്കും മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങൾ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മളത് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിവേ, കാത്തിരിക്കുക, നമുക്ക് നല്ല കുറേ വിശേഷങ്ങൾ ഉണ്ടാവട്ടെ. നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ അധിക ദിവസം ഈ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ നമ്മൾ ഈ മാസം കൂടെ തീരുവാണ്. ഓണം കഴിയുകയാണ്. സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ ഹോം 92.2 FM-നെ സംബന്ധിച്ച് ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയതല്ലേ. അപ്പോൾ ആനിവേഴ്സറിക്ക് മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പുതുമയുള്ളതാക്കി ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹവും സഹകരണവും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ക്ലാരിറ്റിയുടെ കാര്യമാണെങ്കിലും ശരി, ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതങ്ങ് അബുദാബി മുതൽ ഫുജേറ വരെയുള്ള പല സുഹൃത്തുക്കളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വി ആർ റിയലി റിയലി ഹാപ്പി നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സഹകരണവും എന്നും കൂടെ ഉണ്ടാവുന്നതിൽ. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു കാര്യത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവാണ്. ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോൾ മെസ്സേജുകളും ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നു. അക്ഷയോടാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അക്ഷയ, 50 വർഷം കഴിഞ്ഞാൽ എല്ലാ ബിൽഡിംഗും പൊളിച്ചു മാറ്റി കളയുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായപ്പോഴേ കാര്യം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പറയണം തോന്നി. ഒരു പക്ഷേ അക്ഷയ് പറഞ്ഞിട്ടുണ്ടാവും മേ ബി, പക്ഷേ ഈ ഒരു ടൈമിൽ എന്നെ കേൾക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടെങ്കിലും പറയണം തോന്നി. അതായത് നമ്മുടെ യുവയിലുള്ള പ്രവാസി മലയാളികളെ ഒന്നടങ്കം അല്പം നൊസ്റ്റാൾജിക്കും സങ്കടത്തിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. കാരണം ദുബായ് ഷാർജ ആ ഒരു അതിർത്തിയിൽ അൽഇത്തിഹാദ് റോഡിൽ യാത്ര ചെയ്യുന്ന ഏതൊരാളുടെയും കണ്ണിൽ ആദ്യം ഉടക്കുന്ന ഒരു നീല അക്ഷരങ്ങളിലുള്ള ബാനർ നമ്മൾ ആരും മറക്കാൻ വഴിയില്ല അല്ലേ. കഴിഞ്ഞ 23 വർഷമായിട്ട് പ്രവാസി മലയാളികളുടെയും അതുപോലെ മറ്റു താമസക്കാരുടെയും പ്രിയപ്പെട്ട ഷോപ്പിംഗ് സങ്കേതമായിട്ടുള്ള അൻസാർ മോൾ, ഈ ടൊയോട്ട ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അൻസാർ മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ യുവയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ വളരെ ഫെമിലിയറായിട്ടുള്ള കുറേയധികം ബിൽഡിങ്ങുകളുണ്ട്. അതിലൊന്നാണ് തീർച്ചയായും അൻസാർ മോൾ. അതിനി ഇവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവാണ് കേട്ടോ. ഷാർജയിലെ ഈ ഒരു പ്രധാന ഫ്ലാഗ്ഷിപ്പ് അൻസാർ മോളും അതുപോലെ കരാമയിലും ദേരയിലുമുള്ള അൻസാർ ഗാലറി ശാഖകളും ഒക്കെ അവരുടെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതൊരു ഒഫീഷ്യലി ഒരു ന്യൂസായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ 2003 ഷാർജയിൽ അൻസാർ മോള് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അന്ന് തൊട്ട് ഇങ്ങോട്ട് പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസ് മലയാളി കുടുംബങ്ങൾക്ക് അത് വെറും ഒരു ഷോപ്പിംഗ് മോൾ ആയിരുന്നില്ല. മാസാവസാനം നമ്മൾ എന്താ പറയുക, സാലറി ഒക്കെ കിട്ടിയാൽ നമ്മൾ കുടുംബത്തോടൊപ്പം പോയിട്ടൊരു വീക്കെൻഡ് ഔട്ടിംഗ് ആയിക്കോട്ടെ, ബജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഗ്രോസറി ഷോപ്പിംഗ്, ഇനി നാട്ടിലേക്ക് ആരെങ്കിലും പോകാൻ നേരത്തെ ഡ്രസ്സും അതുപോലെ ലഗേജ് ബാഗുകളും ഒക്കെ വാങ്ങുന്നത്, പിന്നെ താഴത്തെ ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിൽ പോയി നാട്ടിലേക്ക് പണം അയക്കൽ, മുകളിൽ കുട്ടികളുമായിട്ട് പോയി ഫുഡ് കോർട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മകളാണ് ഓരോ പ്രവാസിക്കും ഈ ഒരു അൻസർ മോളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലേ. എന്നാൽ ഇപ്പോൾ ഈ പഴയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് അവർ ബിസിനസ് കൂടുതൽ അത്യാധുനികമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പും കൂടെ അവർ തരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാർജയിൽ ഈ മോള് പൂട്ടും എങ്കിലും അൻസാർ ഗ്രൂപ്പ് അവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പകരം ദുബായിലെ ഷേഖ് സായിദ് റോഡ്, അൽബർഷ, അതുപോലെ നമ്മുടെ അബുദാബി അലൈൻ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം വിപുലീകരിക്കാനും മാറ്റാനുമായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. നല്ല കാര്യമാണ്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൻസാർ മോള് കംപ്ലീറ്റ്ലി അടച്ചുപൂട്ടുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അവിടെ ഭയങ്കര ക്ലിയറൻസ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാഷൻ അപ്പാരൽ, ഫുഡ് വെയർ, കിച്ചൺ വെയർ, അതുപോലെ ഹോം അപ്ലയൻസസ്, ലഗേജ് സെറ്റ്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങി എല്ലാ കാറ്റഗറീസിലും ഉള്ള സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം 50% to 80% വരെ വലിയ വിലക്കിഴിവാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ന്യൂസൊക്കെ പുറത്തു വന്നതോടെ അവരുടെ പ്രിയപ്പെട്ട മോളിനോട് യാത്ര പറയാനും അതിനോടൊപ്പം ഒരു വൺ ക്ലിയറൻസ് സെയിൽ പ്രയോജനപ്പെടുത്താനുമായിട്ട് ആൾക്കാരുടെ വലിയൊരു ഒഴുക്കാട്ടോ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ അത്യാവശ്യം നല്ല റഷുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങളോ ഒക്കെ ബജറ്റ് നിരക്കിൽ വാങ്ങണമെങ്കിൽ നേരെ വിട്ടോട്ടോ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിലവിൽ അൻസർ മോളിൻ്റെ ലോയൽറ്റി പോയിന്റ്സോ അല്ലെങ്കിൽ ഈ സ്റ്റോർ ക്രെഡിറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്തും ടെൻഷൻ അടിക്കേണ്ട. പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ശാഖകളിലും അവർക്ക് ഈ ഒരു പോയിന്റ്സ് തുറന്ന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും വർഷങ്ങളായിട്ട് നമ്മുടെ പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് കൂടി ഇവിടെ പറയുമ്പോൾ ഇഷ്യ സങ്കടമുണ്ട് എങ്കിലും അവിടെ ലഭിക്കുന്ന അവസാന നിമിഷത്തെ നല്ല നല്ല ഡീൽസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, പ്രയോജനപ്പെടുത്തുക. അത്രേ ഉള്ളൂ. ഇതിൻ്റെയും പ്രമോഷനൊന്നുമല്ല, അടച്ചു പൂട്ടാൻ പോവുകയാണ്. നമ്മൾ ഈ വേലയ്ക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സ്ഥാപനങ്ങളെക്കുറിച്ചോ കെട്ടിടത്തെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും. അത് നമ്മുടെ ഓർമ്മകളാണ് അല്ലേ, അതൊരു പ്രമോഷനല്ല. ഇഷ്ടമുണ്ടെങ്കിൽ പോവുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലൊരു പാട്ടൊക്കെ ഇട്ടിട്ട് വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വെത്തിലേക്ക്.
2: You are listening to Home 92.2 FM. Home is a feeling.
0: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Morning Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
1: 050-000-2918. Enna me, I'm Trishukaru kondu thottu. Idippo naadu mottam maaveelimaranallo.
0: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
1: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
1: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് ടു യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽനഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: യെസ്, വെൽക്കം ബാക്ക്. സത്യത്തിലുണ്ടല്ലോ, ഈ ബദലഹേം കുടുംബ യൂണിറ്റ് കണ്ട നിമിഷം മുതൽ ഇങ്ങനെ പ്രാന്തെടുത്ത് നടക്കുകയാണ് ഈ പാട്ടിനോടും പിന്നെ അതിലെ ക്യാരക്ടേഴ്സിനോടും. എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറയെ നമ്മുടെ അന്ന എന്ന പുറത്തിറങ്ങാതെ പോയ ആ സിനിമയിലെ പാട്ടാണ്. ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ പാട്ട്. എന്ത് രസമുള്ള വരികളാണല്ലേ. എത്ര അതിൻ്റെ വരികളുടെ ഒരു ഭംഗി നോക്കൂ.

വെറുതെ നിൽപ്പു നീ. ആ എന്ത് രസ, ഞാൻ പാടികളോ കേട്ടോ, സോറി. എന്നാലും അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതങ്ങ് വിട്ടുപോകുന്നില്ലെന്നേ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ പാട്ട് കേട്ടാലോ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നമ്മുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ആ പാട്ട് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കത് ഇപ്പം കേൾക്കണം. അപ്പം കേൾക്കാം അല്ലേ. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഐ ആം റെഡി. അതിനിപ്പോൾ എന്താ, നമ്മളൊന്നും കൂടെ പാട്ട് കേട്ടെന്ന് വെച്ചിട്ടുണ്ടോ അല്ലേ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം. എനിക്കിനി സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. യെസ്, റെഡി. ആഹാ.

0: എന്താ പാട്ടല്ലേ ഗായ്സ്, എനിക്കൊരു രക്ഷയില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഞാൻ വീണ്ടും കേൾപ്പിച്ചത്. ഇതിനി ഒഫീഷ്യലി കേൾക്കാനുള്ള അവസരമൊക്കെ വരുവേ, അപ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അങ്ങോട്ട് കേൾക്കാം. ഓക്കെ, എന്തായാലും അടുത്ത തമിഴ് പാട്ടിലുള്ള സമയം അപ്പോഴേക്കും വന്നു കഴിഞ്ഞു. ഇനി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ടൈമെല്ലാം മിസ്സായിപ്പോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ആരൊക്കെ കാണാതുണ്ട്, ബദൽഹേം കുടുംബ യൂണിറ്റ് കാണാതെ വേറെ പോയിട്ട്, നമ്മുടെ ഹോം സ്ക്രീനിങ്ങിൽ വളരെ മീൻസ് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു, നമ്മുടെ ലിസണേഴ്സായിട്ട് ഒത്തിരി പേര് വന്നിരുന്നു. എനിവേ, അല്ലാതെ നിങ്ങൾ പോയി കണ്ടിരുന്നോ അല്ലെങ്കിൽ കണ്ടില്ലേ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടെ മനസ്സിലാവണമല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചേട്ടാ. എന്തായാലും ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായി. 1995 പുറത്തിറങ്ങാനിരുന്ന സിനിമ അന്ന എന്ന സിനിമയിൽ ഇറങ്ങാനിരുന്ന പാട്ടാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കാര്യം പറയുമ്പോഴേ, അന്നവർ പ്ലാൻ ചെയ്തിരുന്ന നടീനടന്മാരില്ലേ, അതിൽ അരവിന്ദസ്വാമി ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അരവിന്ദസ്വാമിയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ. റോജയിലും ബോംബെയിലും ഒക്കെ കണ്ടപ്പോഴേക്കും നമ്മൾ തല ഇറങ്ങി വീണു, അത്രയ്ക്ക് നല്ല ആക്ടിങ്, എന്തൊരു ഭംഗിയെ കാണാൻ അല്ലേ. യെസ്, നമുക്ക് നിവിൻ പോളിയിലേക്ക് വരുവാണ്. നിവിൻ പോളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ലാലേട്ടനിലുള്ള ആ ഒരു ചിരിയും കുസൃതി, അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നി, എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനോട്, പ്രേമത്തിലെയാണെങ്കിലും എന്താ പറയുക, അങ്ങനെയുള്ള സിനിമകളിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ് തോന്നുന്നത്. ഇപ്പോൾ സർവമായ അതിനകത്തൊക്കെ എന്ത് രസമാണല്ലേ, ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം. എനിവേ, കുഴപ്പമില്ല, കാര്യം പറയാൻ നിന്നാലേ, ഇപ്പോഴങ്ങ് തീരില്ല. നമുക്ക് അടുത്ത തമിഴ് സോങ്ങിലേക്ക് പോകാനുള്ള ടൈമായി കഴിഞ്ഞു. എൻജോയ് ദി സോങ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഇപ്പോൾ സമയം 12:40 നമുക്ക് ഷാർജയിലും ദുബായിലും പ്രധാന റോഡുകളിൽ നിലവിലെ ഒരു ട്രാഫിക് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഷാർജ ഭാഗത്ത് നിന്ന് അൽമാംസാറിലേക്ക് പോകുന്ന റോഡുകളിൽ വലിയ രീതിയിലുള്ള വാഹനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അൽമാംസാർ ഏരിയയിലെ കോർണർ സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം ഹെവി ട്രാഫിക് കൺജഷൻ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡുകളിലും അതുപോലെ ദുബായിലെ ചില പ്രധാന കണക്റ്റീവ് റൂട്ടുകളിലും ഉച്ചസമയത്ത് ഈ ഒരു ട്രാഫിക് ഡിലേ കാണുന്നുണ്ട്. റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ പലയിടത്തും ഗതാഗത സംവിധാനം വളരെ സാവധാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളുടെ പറയുകയാണെങ്കിൽ, ഓൺ ഡീസ് 95 കെയ്റോ സ്ട്രീറ്റിൻ അൽമാംസാർ ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. ഹദുഫോളെ ഷാർജയിൽ നമ്മുടെ വാസി സ്ട്രീറ്റ് അൽഫലാജ് അവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കാണിക്കുന്നുണ്ട്. പിന്നെ അൽസത്വ സ്ട്രീറ്റ് ഹെവി ട്രാഫിക്കാണ്. ദെൻ നമ്മുടെ 18th സ്ട്രീറ്റ് മുഹൈസിന സെക്കൻഡ് ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. പിന്നെ ഹെവി ട്രാഫിക് ഓൺ അൽ ഹംറിയ സ്ട്രീറ്റ് ഇൻ അൽ മുഹീദ അവിടെയും അതുപോലെ തന്നെയാണ് സംഭവം. അൽഖലീജ് സ്ട്രീറ്റ് അൽ ബറാഹ ഇവിടെയും നല്ല ട്രാഫിക്കാണ്. പിന്നെ ബാഗ്ദാദ് സ്ട്രീറ്റ് അൽനാദ സെക്കൻഡ്. ചുരുക്കം പറഞ്ഞാൽ ദുബായ് ഷാർജ ഒരു മോഡറേറ്റ് ട്രാഫിക് വളരെ കുറവായിട്ടാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നി ഞാൻ നോക്കുമ്പോൾ കാണിക്കുന്നത് സെക്കൻഡ് സ്ട്രീറ്റ് അൽതവാർ 3 അത് കുറച്ച് മോഡറേറ്റ് ട്രാഫിക്കാണ് കാണിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് ഭയങ്കര ഹെവി ട്രാഫിക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നെയ്ഫില് മോഡറേറ്റാണ് കാണിക്കുന്നത്. പിന്നെ അൽനാദ ഷാർജ അവിടെയും കുഴപ്പമില്ല, മോഡറേറ്റാണ് കാണിക്കുന്നത്. വളരെ കുറവാണ് ഇപ്രാവശ്യം. ഇന്ന് ലൈറ്റ് ട്രാഫിക് വന്ന സ്ഥലത്തേക്ക് സ്ഥലം ഈ ഒരു സമയത്താണെങ്കിൽ പോലും കുറവാണ്, ട്രാഫിക് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഡ്രൈവ്
4: ചെയ്യാം. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: വെയിലില് കൂട ചായക്കൊപ്പം വട ഇടഞ്ഞാൽ നമുക്കും മൊട കൂട്ടായാൽ നമ്മൾ പട ദാരാ മലയാളിടാ
1: കേറി വേണ മക്കളെ കേറി വാ.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
1: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
1: പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527192000.

0: Mid Morning with Nitya.
1: ആ എന്ത് രസമുള്ള പാട്ടാണല്ലോ. ഓണത്തിൻ്റെ എല്ലാം മൂടും ഇങ്ങ് വന്നു, പിന്നെ എല്ലാ ഭക്ഷണവും ഉണ്ട്. കേരളത്തിലുള്ള മൊത്തത്തിലുള്ള ആൾക്കാർക്കും എടുക്കാം. അതുപോലത്തെ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമാ വേൾഡിൽ നിന്ന് വന്നിട്ടുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി അപ്ഡേറ്റിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ജയസൂര്യ ഫാൻസിനും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള നല്ല പ്രമേയങ്ങൾ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു നല്ല വർത്തമാനം. വേറെ നല്ല ജയസൂര്യ നായകനാക്കി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ടൈറ്റൻസ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യത്യസ്ത ഗെയിമുകൾ വ്യത്യസ്ത നിയമങ്ങൾ എന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഈ അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ക ത്രില്ലർ അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും സിനിമ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് അല്ലേ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ഹൈപ്പ് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ജനപ്രിയ ചിത്രമായിട്ടുള്ള അഞ്ചാം പാതിര അതുപോലെ അബ്രഹാം ഓസ്ലർ നമുക്ക് സമ്മാനിച്ച മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു ത്രില്ലർ സ്ക്രിപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ച് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഈ സിനിമയിൽ മറ്റൊരു വമ്പൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ കോ സ്റ്റാർസ് ആണ്. ജയസൂര്യക്കൊപ്പം ഇൻസ്പെക്ടർ പ്രതാപൻ എന്ന ശക്തമായിട്ടുള്ള കഥാപാത്രമായിട്ട് വിനായകൻ എത്തുന്നുണ്ട്. ഇവരെ കൂടാതെ ലാല്, നിഷാദ് കോയ തുടങ്ങി വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. പ്ലാൻ ബി സ്റ്റുഡിയോസിന്റെ ബാനറിൽ നൌഫൽ പുന്നലയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന സെക്കൻഡ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സോ സിനിമയുടെ റിലീസ് തീയതിയെക്കുറിച്ചുള്ള സൂചനകളും ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. എന്തായാലും ജയസൂര്യയും വിനായകനും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ എന്തായാലും ഒരു വലിയ ഫയർ വർക്ക്സ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനും എനിക്ക് തോന്നുന്നു ജയസൂര്യയുടെ ഒരു നല്ല കിടിലൻ സിനിമയെ കണ്ട കാലം മറന്നു അല്ലേ. നല്ലൊരു ആക്ടറാണ് തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ വരട്ടെ അല്ലേ. യെസ്, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2: നീരൻമേഘം ദൂതും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോ.
1: എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഈയിടെയായിട്ട് പ്രശ്നമുണ്ടോ. നല്ല ഈസിയായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകളുടെ ഒരു വരികളും പോലും പാടാൻ പറ്റില്ല. അപ്പോഴേക്കും ഇങ്ങനെ കഫ് വരുന്നു. അപ്പോഴേക്കും ശ്രുതിയൊക്കെ പോയിട്ട് അവിടെ നിന്ന് വേറെ മാറി പാടാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല പാട്ട് കേൾക്കാം.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ജില്ലാ വിവാദം വീണ്ടും സജീവം. മലപ്പുറത്ത് 3 ജില്ല വരെ ആക്കേണ്ട സ്ഥിതിയെന്ന PM മേസല. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് CPI. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ജോസഫ് വിജയ്. യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന PM മേസല. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ 3 ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും PM മേസല. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ CPI. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് CPI ജനറൽ സെക്രട്ടറി DRAJA. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് CPI. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. ജനങ്ങളാണ് പ്രസ്ഥാനത്തിന്റെ യജമാനന്മാർ, അവരുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ മൂലധനം എന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിൽക്കെതിരായ ED അന്വേഷണവും ആരോപണങ്ങളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് അരുൺകുമാറിന്റെ പ്രതികരണം. സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും പ്രചരണങ്ങളും സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടാകാമെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണെന്നും അരുൺകുമാർ കുറിച്ചു. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത് പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമിറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587 വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമിറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ED അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ED പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിരുന്നു. പോലീസിന്റെ അനുമതിയോടെയാണ് IP ബിനു അടക്കമുള്ള പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തതും റീൽസ് ചിത്രീകരിച്ചതും എന്നുമാണ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രതികൾ ഇട്ടതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. സ്റ്റേഷനിൽ ഓണാഘോഷമാണെന്ന് പരിഗണിക്കാതെ പ്രതികളെ പരിസരത്ത് നിർത്തി. ഒപ്പിടുവിച്ച പ്രതികളെ വേഗം പറഞ്ഞുവിടുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കും. വിശദമായ അന്വേഷണത്തിന് ശേഷം SHO നടപടിയുണ്ടാകും. ഇത് സംബന്ധിച്ച് IG തീരുമാനമെടുക്കും. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്നു വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തി. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിൽ സർക്കാരിനെതിരെ CPM മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഒമർ ഫൈസി മുക്കം പങ്കെടുത്തു. വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഷോൺ ജോർജിലിന്റെ അപ്പീലിനെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ച സംഭവം അടക്കം ചൂണ്ടിക്കാട്ടി ഒമർ ഫൈസി സർക്കാരിനെതിരെ വിമർശനം നടത്തി. ലീഗ് മന്ത്രിയുള്ള വകുപ്പിലാണ് ഈ സ്ഥിതി എന്നതടക്കം അധികം ചൂണ്ടിക്കാട്ടി. ഹംസയും ഉമർ ഫൈസിയും ചേർന്നുള്ള ബോർഡാണ് സർക്കാരിന്റെ പ്രശ്നമെന്നും അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ RSSനോട് കൂട്ടുകൂടാൻ UDFന് ഒരു മടിയുമില്ലെന്നും ഒമർ ഫൈസി ആരോപിച്ചു. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകമെങ്ങുമുള്ള മലയാളികൾ. നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ടി വി കെ സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ. മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുടെ ഭാഗമായാണ് അജിത് ഡോവൽ ചൈന സന്ദർശനം നടത്തുന്നത്. സമാധാന ചർച്ചകൾ നാളെയാണ്. പശ്ചിമേഷ്യയിൽ പുതിയ സൈനിക സഖ്യമെന്ന റിപ്പോർട്ട്. ഇറാൻ, ഇറാഖ്, സൌദി അറേബ്യ സംയുക്ത സൈനിക സഖ്യ നീക്കമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ഇറാഖാണ് സഖ്യസാധ്യത മുന്നോട്ട് വച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇക്കാര്യം സൌദി അറേബ്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് ഡീ ഡേക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കുകയും ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് സ്കോട്ട് ബെസൻ എക്സിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മോസൻ റസായി. യുഎസ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായി. യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ഇറാൻ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ഇറാൻ യുഎസ് യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശനവുമായി കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന കോൺഗ്രസിന്റെ ആരോപണം. 3-2 ഭൂരിപക്ഷം തേടി സമ്മേളനം വീണ്ടും ചേരാനാണോ ഇതെന്നാണ് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകൻ അഭിഷേക് ഉപാധ്യായ ഗാസിയാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചു. സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തെ പ്രതികാര ബുദ്ധിയോടെ പോലീസ് ലക്ഷ്യമിട്ടെന്നും FIR പൂർണ്ണമായും കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അഭിഷേക് ഉപാധ്യായ ഹർജിയിൽ വ്യക്തമാക്കുന്നു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ലഭിച്ച ഉറപ്പുകൾ പാലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. SSLV, PSLV, LVM 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISROയുടെ വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോ പവൻകുമാർ ഗോയങ്ക വ്യക്തമാക്കി. ബഹിരാകാശ രംഗത്തെ അമിത സ്വകാര്യവൽക്കരണത്തെ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ എതിർത്തു. സ്വകാര്യ റോക്കറ്റിനെ ISRO റോക്കറ്റുമായി താരതമ്യം ചെയ്യരുതെന്നും വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനം മണ്ടത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ വീടുകൾ മോടിപിടിപ്പിക്കാൻ ചെലവഴിച്ചത് 92 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വീടുകളുടെ മോടിപിടിപ്പിക്കലിനായി ആദ്യമായാണ് ഇത്രയും രൂപ ചെലവഴിക്കുന്നത്. ദുബായിലെ മുഷറിഫ് നാഷണൽ പാർക്കിൽ പുതിയ പാലം തുറന്നു. 102 മീറ്റർ നീളമുള്ള പാലം ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സൈക്ലിംഗ് ഹൈക്കിംഗ് പ്രേമികൾക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
3: Was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
1: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
0: You are listening.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മടെ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's
8: 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: ഓണപ്പൂവേ, കോമൽ പൂവേ.
13: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You are listening to Home 92.2 FM. Home is a feeling.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ജില്ലാ വിവാദം വീണ്ടും സജീവം. മലപ്പുറത്ത് 3 ജില്ല വരെ ആക്കേണ്ട സ്ഥിതിയെന്ന PM Esala. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന PM Esala. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ 3 ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും PM Esala. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ CPI. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് CPI. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത് പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587 വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമീറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ED അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ED പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്ന് വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തൽ. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി TVK സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ റഷ്യയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ. മേഖലയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും. അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുടെ ഭാഗമായാണ് അജിത് ഡോവൽ ചൈന സന്ദർശനം നടത്തുന്നത്. സമാധാന ചർച്ചകൾ നാളെയാണ്. പശ്ചിമേഷ്യയിൽ പുതിയ സൈനിക സഖ്യമെന്ന റിപ്പോർട്ട്. ഇറാൻ, ഇറാഖ്, സൌദി അറേബ്യ സംയുക്ത സൈനിക സഖ്യ നീക്കമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ഇറാഖാണ് സഖ്യസാധ്യത മുന്നോട്ട് വച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇക്കാര്യം സൌദി അറേബ്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് D ഡേയ്ക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കുകയും ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് സ്കോട്ട് ബെസൻ X കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. US സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മോസൻ റസായി. യുഎസ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായ്. യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ഇറാൻ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായ്. ഇറാൻ യുഎസ് യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശനവുമായി കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന കോൺഗ്രസിന്റെ ആരോപണം. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തേടി സമ്മേളനം വീണ്ടും ചേരാനാണോ ഇതെന്നാണ് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നത്. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. SSLV, PSLV, LVM മൂന്ന് റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്ക വ്യക്തമാക്കി. ബഹിരാകാശ രംഗത്തെ അമിത സ്വകാര്യവൽക്കരണത്തെ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ എതിർത്തു. സ്വകാര്യ റോക്കറ്റിനെ ISRO റോക്കറ്റുമായി താരതമ്യം ചെയ്യരുതെന്നും വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനം മണ്ടത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ വീടുകൾ മോടിപിടിപ്പിക്കാൻ ചെലവഴിച്ചത് 92 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വീടുകളുടെ മോടിപിടിപ്പിക്കലിനായി ആദ്യമായാണ് ഇത്രയും രൂപ ചെലവഴിക്കുന്നത്. ദുബായിലെ മുഷറിഫ് നാഷണൽ പാർക്കിൽ പുതിയ പാലം തുറന്നു. 102 മീറ്റർ നീളമുള്ള പാലം ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സൈക്ലിംഗ് ഹൈക്കിംഗ് പ്രേമികൾക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: You

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ധനശ്രീ തിലാന കേട്ടുകൊണ്ടാണ് ഇന്ന് നമ്മള് നമ്മുടെ മലയാളി ഇടാ തുടങ്ങുന്നത്. ശരിക്കും ഓണക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഒരു ഒരു ക്ലാസിക് സമയമാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പാട്ടുകളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ നൃത്തരൂപങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്ന് വന്ന് വന്ന് വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ക്ലാസിക് കാലം എന്ന് തന്നെ പറയാം ഓണക്കാലം. അങ്ങനെ പറയണോ? പറയാം അല്ലേ. എന്തായാലും ക്ലാസിക് കാലം, പൂക്കാലം, എവിടെ നോക്കിയാലും സന്തോഷത്തിൻ്റെ നിറങ്ങളുടെ സമയമാണ്. എല്ലാവരും ഓണത്തിൻ്റെ ആ ഇനി മുതൽ തിരുവോണം ആഘോഷിക്കാൻ റെഡിയായോ? നാളെ അങ്ങോട്ട് പാച്ചിലാണ്, ഉത്രയുടെ പാച്ചിൽ. നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചോ കൂട്ടുകാരെ. പായസം റെഡിയായോ? എന്ത് എത്ര കൂട്ടം പായസം വെക്കാനായിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട്? പായസം, പപ്പടം, പിന്നെ ആവിയൽ, തോരൻ, സാമ്പാർ, പച്ചടി, കിച്ചടി, കാലൻ, ഓലൻ, പിന്നെന്താ കൂട്ടുകറി, കുറേ കുറേ കറികളുണ്ടല്ലോ. ഇഞ്ചിക്കറി, മാങ്ങക്കറി, പിന്നെ നാരങ്ങ അച്ചാർ, പിന്നെ തൂശനിലയിലേ നമുക്ക് കുറച്ച് ഉപ്പ് വിളമ്പാം, പിന്നെ പഴം വെക്കണം, ഉപ്പേരി വെക്കണം, ചിപ്സ് വെക്കണം, ഹൈ ഹൈ ഹൈ ഹൈ. പിന്നെ അങ്ങോട്ട് നല്ല ചോറ്, നല്ല കുത്തരി ചോറ് എന്നൊക്കെ പറയുന്നത്, നല്ല ചുവന്ന ചമ്പാവരി ചോറും അങ്ങോട്ട് വെച്ചിട്ട് ഇത്തിരി പരിപ്പ് ഒഴിച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് രണ്ട് പപ്പടം ആ പരിപ്പിൻ്റെ പുറത്തോട്ട് വെക്കുക, പൊട്ടിക്കുക, പൊട്ടിച്ചിട്ട് നല്ല ഉരുളൊക്കെ എടുത്ത് ഉരുട്ടിയിട്ട് ഇച്ചിരി അവിയലും ഇച്ചിരി തോരനും ഇച്ചിരി കിച്ചടിയും ഒക്കെ എടുത്ത് ആ എൻ്റെ കൂട്ടത്ത് അങ്ങ് കഴിക്കാം. എത്ര ദിവസം മുമ്പേ നിങ്ങൾ സദ്യ കഴിക്കാൻ തുടങ്ങി? ഇനിയിപ്പോൾ കുറേ കാലം നമുക്ക് സദ്യ കഴിക്കാനുള്ള സമയമാണ്. ഇന്നിപ്പോൾ സദ്യ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നാളെ മുതൽ അങ്ങോട്ട് സദ്യ സദ്യ സദ്യ എന്നെ സദ്യയുടെ ബഹളമായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര സദ്യ കഴിച്ചാലും മതിയാവില്ല. ഈ ഇടയ്ക്ക് നമ്മുടെ അക്ഷയ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുറേ കുറേ സദ്യ കഴിച്ചാൽ എനിക്ക് മതിയായേ എന്ന്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സദ്യ കഴിക്കാനായിട്ട്. എപ്പോൾ കിട്ടിയാലും അതിപ്പോൾ രാവിലെ എന്നില്ല, ഉച്ചയ്ക്ക് എന്നില്ല, വൈകുന്നേരം എന്നില്ല, രാത്രിയാണെങ്കിലും ഞാൻ ചിലപ്പോഴൊക്കെ ചോറ് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കൊതി തോന്നും ചോറ് കഴിക്കാൻ. എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചോറ് കഴിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പറയും മലയാളി മാറി, അവർ പണ്ടത്തെ പോലെ ചോറൊന്നും കഴിക്കാറില്ല, അങ്ങനെയാ ഇങ്ങനെ ആന ചേന എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെയാലും എനിക്ക് ആനയും ചേനയും അവിയലും സാമ്പാറും കിച്ചടി വച്ചടി ഒക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ് സദ്യ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോം വിസിറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ അട്കോപ്പിൽ അബുദാബിയിൽ മിന സെൻറ്ററിൽ നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല കുറേ ഡാൻസും പാട്ടും, എന്തൊരു എനർജിയാണെന്നറിയാവോ. അത് കാണാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ ഇന്നലെ എല്ലാവരും. പിന്നെ മലയാളി മംഗ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ മലയാളി മംഗ കോമ്പറ്റീഷനിൽ ഒരു നോർത്ത് ഇന്ത്യൻ സുന്ദരി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ കാണുക, എന്ത് രസമായിട്ടാണ് നമ്മുടെ മലയാളത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും നമ്മുടെ സദ്യയെക്കുറിച്ചും ഒക്കെ ആ ഒറീസയിൽ നിന്നുള്ള ആ ഒരു സുന്ദരി പറഞ്ഞതെന്നറിയാവോ. ഭയങ്കര രസം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. ഈ ഒരു വീക്കെൻഡൊക്കെ ആയിട്ട് അങ്ങ് തിരക്കായിരുന്നു. പിന്നെ മനോഹരമായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷാർജയിലുള്ള ബാം സ്റ്റുഡിയോയിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാണാം, ഇൻസ്റ്റെല്ലാം നോക്കിക്കോണം കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വരും, നമ്മുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ. എന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് അറിയാം അറിയാം നിങ്ങൾ കമൻ്റ് ചെയ്യും സന്തോഷത്തോടെ. രണ്ട് വാക്കൊക്കെ പറയുമ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം തന്നെയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ചടപടയെന്ന് ഷീബ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലേ. അത് വീക്കെൻഡ് കഴിഞ്ഞ് വരല്ലേ, അപ്പം നിറയെ നിറയെ കാര്യങ്ങൾ പറയാൻ കാണും. ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട്. നിങ്ങളെല്ലാവരും ഖലീഫ സിനിമ കണ്ടു, അതുപോലെ തന്നെ ബദ്ലഹിം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടു. അതായത് നമ്മുടെ ഹോം തിയേറ്ററിൽ ഒരുമിച്ചിരുന്നു, എല്ലാവർക്കും ഒരുപാട് പേർക്ക് കാണാനുള്ള അവസരമൊക്കെ കിട്ടി. രണ്ടും നല്ല സിനിമയാണ്. അപ്പോൾ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നമ്മുടെ ഖലീഫയിലെ സോങ്സ് ഉണ്ട്, ബദ്ലഹിം കുടുംബ യൂണിറ്റിലെ പാട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മണിക്കൂറിൽ ഖലീഫയിലെ മത്ര പാട്ട്, ഭയങ്കര പാട്ടാണത്, കേട്ടിട്ട് വരാൻ നമുക്ക്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
5: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
4: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
5: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
7: With Sand Dunes, only on Home 92.2 FM.
5: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ? Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: You are listening to Home 92.2 FM. Home is a feeling.
14: Malayalita!
5: മലയാളിഡ, ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: ഓണപ്പാട്ട് ഇന്ന് നമ്മുടെ സുരേഷിന് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. കാരണം സുരേഷ് എല്ലാവർക്കും ഓണാശംസകൾ ഒപ്പം ഒരു ഓണപ്പാട്ടും ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓണപ്പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. സുരേഷെ കേട്ടോ? ആ പോയ് സുരേഷ്, സുരേഷ് തിരിഞ്ഞു നോക്കൂ, കേട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ ഷാജൻ വർഗീസ് കുറച്ച് ദിവസത്തെ അവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയാൽ നമുക്ക് നിറയെ നിറയെ നിറയെ മെസ്സേജ് അയക്കുന്ന സുഹൃത്താണ് നമ്മുടെ ഷാജൻ വർഗീസ്. അപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ, ഞാൻ നാട്ടിൽ പുഴയൂറാണ്, എനിക്കറിയാം. നമ്മളെ കേൾക്കുന്ന മിക്കവാറും എല്ലാ ദിവസവും കേൾക്കുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും ഷാജൻ വർഗീസ് ട്രിവാൻഡ്രത്ത് പുഴയൂറാണ് എന്നുള്ള കാര്യം. അപ്പൊ ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞങ്ങളുടെ ഷിജിൻ ദാസ് അതുപോലെ തന്നെ ജലീന ഇവരുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ വേറൊരു സന്തോഷം കൂടി ഉള്ളത്, ജലീനയുടെ 25th ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ്, വെഡിങ് ആനിവേഴ്സറിയും 25th ജന്മദിനവും ഒരുമിച്ചാവുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അവർ രണ്ടുപേരും UK ഉള്ളത്. ഞങ്ങൾ VP ഫാമിലിയുടെ വക ആശംസകൾ പ്രാർത്ഥനകളൊക്കെ അറിയിക്കുന്നു. റോക്കി ദാസ്, ഷേർലി, ഷിജി, സജിൻ, ഷിബിൻ ദാസ്, സെൽവരാജ്, ഷൈനി, ആർത്തി, സുജൻ, അജി, ഷാജു, സിന്ധു, അലീന, സെറീന, ഷാജൻ, പ്രിൻസി, നിധി, നവീൻ. പിന്നെ നമ്മുടെ ഹോം FM മലയാളി ഡായുടെ വകയായിട്ട് അടിപൊളി പാട്ടും ആശംസയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നിരിക്കുകയാണ്, ഒന്നിനും ഒരു കുറവ് നമ്മൾ വെക്കൂല കേട്ടോ. ഷിജിൻ ദാസ് ആൻഡ് ജലീന, എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അതുപോലെ തന്നെ ജലീന ഹാപ്പി ബർത്ത്ഡേ, ജലീന എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ Jailer 2 പാട്ട് വന്നിട്ടുണ്ട്. നല്ല കിടുക്കാച്ചി പാട്ടാണ്. അതിനകത്ത് നമ്മുടെ ഷംന കാസിമും കൂട്ടുകാരുടെയും വളരെ മനോഹരമായിട്ടുള്ള നൃത്തമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പാട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, പാട്ടിൻ്റെ ഇടയിൽ നമ്മുടെ അനിരുദ്ധാണത് പാടിയിരിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രൻ അദ്ദേഹം തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എടാ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടോണം കേട്ടോ എല്ലാവരും, ഉടനെ തന്നെ ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ മെസ്സേജും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഷഹീർ കോട്ടയിൽ, അതുപോലെ തന്നെ മെഹബൂബ, മെഹബൂബ മെഹബൂബ, പിന്നെ അബ്ദുൾ, എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓണമല്ലേ, അപ്പൊ ഓണമല്ലേ നമ്മുടെ വിശേഷം. പിന്നെ ഓണത്തോടൊപ്പം തന്നെ നമുക്ക് ഏറെ സന്തോഷമാണ്, നമ്മുടെ ഹോം FM ഫസ്റ്റ് ആനിവേഴ്സറി കൂടെയാണ് ഓണക്കാലം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സീമ ഷാജി, എങ്ങനെ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു? മൂവി കാണാൻ വന്നില്ലല്ലോ. മൂവി കാണാൻ വന്നില്ലെങ്കിലും സീമയ്ക്ക് ഞാൻ ടിക്കറ്റ് തന്നില്ലേ. സീമ പോയി കണ്ടു, ഞങ്ങൾ കണ്ടു കേട്ടോ. റിവ്യൂ ഒക്കെ പറയുന്നു, നിവിൻ പോളി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞത് കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ഓ, ഇന്ന് നല്ലോണം വയറ് നിറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ സദ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോഴും മുഹമ്മദ് അഷ്റഫ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, കൊതിപ്പിക്കല്ലേ പ്ലീസ്. ഭക്ഷണം കഴിക്കണം, വേഗം പോയി കഴിക്ക്, വിശന്നിരിക്കാനേ പാടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ വിശന്നിരിക്കുന്നത്, ആരും വിശന്നിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന Jailer 2 പാട്ട്, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഏട മോനെ എന്ന് വിളിക്കുന്നുണ്ട് പാട്ടിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പാട്ട്? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടെ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, ആകത്തീർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: போலே.
1: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்திர் பில்டிங் அல்வன்குல் பர்துபாய்.
2: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
3: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ, ഓൺ 17B സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഫ്രം മുവൈല കൊമേഴ്ഷ്യൽ ടു ഷാജ ഓൺ S112 മലീഹ റോഡ്.
3: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: ഉണ്ടെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ സ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

തട്ടുമുട്ടും എന്നുള്ള പാട്ട് കേൾക്കട്ടെ ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു തന്ന റിജിനാണ്. റിജിനേ റിജിനേ, റിജിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്താ കയറി വാടാ മക്കളെ, കയറി വാ എന്ന് പറയാതെ ഓഹോ ഇത് ഞാൻ പറയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണോ? അന്നു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അന്നു പറയാലോ, ഞാൻ പറയാം കേട്ടോ. കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോമെടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM മലയാളിടാ, നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അനു പറയും, അനു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഷീബ അത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് റേഡിയോ വയ്ക്കാറുണ്ട്. എന്താണ് എനിക്ക് വയ്യാനോ? താങ്ക് യു, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മൾ പറയുന്ന ഓരോ വർത്തമാനവും വാക്കുകളും ഒക്കെ നിങ്ങൾ കേട്ടിട്ട് അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പിന്നെ ചിലർ പറയും, അയ്യോ ഇതെന്തോ നിങ്ങളാണെന്ന് പറയണ എന്നും പറയാറുണ്ട് ഇല്ലേ. അതങ്ങനെയാണ്, ഏതൊരു കാര്യത്തിനും നമ്മൾ നോക്കിയാലും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. എന്തായാലും അനുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ, കേട്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. പിന്നെ ആറാം തമ്പുരാനിലെ പാട്ട് പാടി തൊടിയിൽ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അശോകിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നിഷയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഷബാന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമോ ഹോം വിസിറ്റിനെന്ന് ചോദിച്ചിട്ടുണ്ട്, കാരണം അവരുടെ 14-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, ഒത്തിരി സന്തോഷം ഷബാന ഇങ്ങനെ ഇത് ചോദിച്ചു തന്നെ വരുമോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് വീട് എന്ന്. നമുക്ക് ഇവിടെ ഈ ലൈവിൻ്റെ സമയത്തൊക്കെയാണ് നമ്മളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഷബാന, നോക്കട്ടെ. ഉറപ്പ് പറയാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കുമ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അറിയാമല്ലോ എല്ലാവരുടെ വീട്ടിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതുപോലെ മറ്റുള്ള അവസരങ്ങളിലൊക്കെ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. ഇത്തവണ പറ്റിയില്ലെങ്കിൽ അടുത്ത ഇതുപോലെയുള്ള ഹോം വിസിറ്റ് വരട്ടെ, ഷുവറായിട്ടും വരാം. പിന്നെ താങ്ക് യു അഷ്റഫ്, അഷ്റഫിനും ഇഷ്ടമാണ് നമ്മുടെ മലയാളിയിടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വിനോദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, രാഹുൽ എനിക്കൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രാഹുലെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പ്ലേ ചെയ്ത് വരുന്നു, നോക്കട്ടെ. ഷുവറായിട്ടും ആ പാട്ടിലേക്കും എത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ജിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണം. ജിതിൻ്റെ പാട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ആശംസകൾ അറിയിക്കണോ? ഇപ്പോൾ ഓണക്കാലമല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് പൂരാടം, നാളെ ഉത്രാടം. ഉത്രാട പൂവിളിയിൽ നല്ല പാട്ടാണ് അത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ തിരുവോണത്തിന് എന്താ പരിപാടി? ഒരുപാട് നമുക്ക് മിക്കവാറും എല്ലാവർക്കും വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ ജോലിയിലായിരിക്കും എല്ലാവരും. അപ്പോൾ കുറച്ച് പേര് അവധിയൊക്കെ എടുത്തിട്ട് ഫാമിലിയോടൊപ്പം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ പോട്ടെ, സാധാരണ പോലെ തന്നെ ജോലിയൊക്കെ പോയിക്കോട്ടെ, നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടല്ലോ ആഘോഷിക്കാമെന്ന് പറഞ്ഞിരിപ്പുണ്ട്. ഇനി സമയം കിടക്കല്ലേ, നമുക്ക് ഇഷ്ടംപോലെ അങ്ങോട്ട് ആഘോഷിക്കാം കേട്ടോ. നമുക്കും നിറയെ നിറയെ നിറയെ ഓണ പ്രോഗ്രാംസ് ഉണ്ട് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ. അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്. ആരൊക്കെ നാട്ടിൽ പോകുന്നുണ്ട്, ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അതും പറയട്ടോ, ചുമ്മാ അറിയാലോ ഒരു കൊതി. എത്ര നാട്ടിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായേ ഉള്ളൂ വന്നിട്ട്, എങ്കിലും ഈ ഓണക്കാലം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷം തന്നെ അല്ലേ. അപ്പോൾ നിങ്ങൾ ആരൊക്കെ നാട്ടിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ, ഇപ്പോൾ നാട്ടിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഓണം പരിപാടികൾ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കാവുന്നതാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ജില്ലാ വിഭജന ചർച്ച വീണ്ടും. മലപ്പുറത്ത് 3 ജില്ല വരെയാക്കേണ്ട സ്ഥിതിയെന്ന മുസ്ലിം ലീഗ്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം UDFൽ വിവാദം. ജില്ലാ വിഭജനം അത്യാവശ്യമോ?
5: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: മലയാളിട
0: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

വരനെ ആവശ്യമുണ്ട്, ഇവിടെയല്ല വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇനിയും ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്, ഇഷ്ടംപോലെ പറയാനുണ്ട് നിങ്ങളുടെ സന്ദേശങ്ങളുടെ കാര്യമൊക്കെ. അതൊക്കെ ഞാൻ അടുത്ത മണിക്കൂറിൽ പറയാം കേട്ടോ. കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ജില്ലാ വിവാദം വീണ്ടും സജീവം. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് സിപിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ സിപിഐ. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് സിപിഐ. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. ജനങ്ങളാണ് പ്രസ്ഥാനത്തിന്റെ യജമാനന്മാർ, അവരുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ മൂലധനം എന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിൽക്കെതിരായ ഇഡി അന്വേഷണവും ആരോപണങ്ങളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് അരുൺകുമാറിന്റെ പ്രതികരണം. സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും പ്രചരണങ്ങളും സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടാകാമെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണെന്നും അരുൺകുമാർ കുറിച്ചു. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന് പിഎംഎ സലാം. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ 3 ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും പിഎംഎ സല. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമിറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587 വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമിറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ഇഡി അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ഇഡി പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ ബിജെപി നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്നു വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തൽ. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ടി വി കെ സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. പശ്ചിമേഷ്യയിൽ പുതിയ സൈനിക സഖ്യമെന്ന റിപ്പോർട്ട്. ഇറാൻ, ഇറാഖ്, സൌദി അറേബ്യ സംയുക്ത സൈനിക സഖ്യ നീക്കമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ഇറാഖാണ് സഖ്യസാധ്യത മുന്നോട്ട് വച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇക്കാര്യം സൌദി അറേബ്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് ഡി ഡേക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കുകയും ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് സ്കോട്ട് ബെസന്റ് എക്സിൽ കുറിച്ചു. ഹോർമുസ് കടലെടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലെടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മോസെൻ റസായി. യുഎസ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായി. യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ഇറാൻ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ഇറാൻ യുഎസ് യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതിൽ വിമർശനവുമായി കോൺഗ്രസ്. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് നീക്കമെന്ന കോൺഗ്രസിന്റെ ആരോപണം. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തേടി സമ്മേളനം വീണ്ടും ചേരാനാണോ ഇതെന്നാണ് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നത്. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. SSLV, PSLV, LVM മൂന്ന് റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്ക വ്യക്തമാക്കി. ബഹിരാകാശ രംഗത്തെ അമിത സ്വകാര്യവൽക്കരണത്തെ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ എതിർത്തു. സ്വകാര്യ റോക്കറ്റിനെ ISRO റോക്കറ്റുമായി താരതമ്യം ചെയ്യരുതെന്നും വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനം മണ്ടത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ വീടുകൾ മോടിപിടിപ്പിക്കാൻ ചെലവഴിച്ചത് 92 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വീടുകളുടെ മോടിപിടിപ്പിക്കലിനായി ആദ്യമായാണ് ഇത്രയും രൂപ ചെലവഴിക്കുന്നത്. ദുബായിലെ മുഷറിഫ് നാഷണൽ പാർക്കിൽ പുതിയ പാലം തുറന്നു. 102 മീറ്റർ നീളമുള്ള പാലം ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സൈക്ലിംഗ് ഹൈക്കിംഗ് പ്രേമികൾക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon, Dubai. Ippol samayam 3 mani kaiyna 7 minute.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening to

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

കല്യാണി പാട്ടും നമ്മൾ കേട്ടു. ഇന്ന് കല്യാണി പാട്ട് കേൾക്കണം, അത് പ്രത്യേകിച്ച് ശ്രേയയും കൂടെ പാടിയ ആ ഒരു വേർഷൻ പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് ലിജിനാണ്. അപ്പോൾ ലിജിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ പറയണമെന്നും ലിജിൻ പറഞ്ഞിട്ടുണ്ട്. ലിജിൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പം നമ്മുടെ VGS നായരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, മലയാളിടാ ഞാൻ വന്നടാ, ലേറ്റ് ആയടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലടാ, ഡാ പോടാന്ന് വിളിക്കാൻ പറ്റിയൊരു പ്രോഗ്രാം ഇതേ ഉള്ളൂന്ന് തോന്നുന്നു. സ്നേഹത്തോടെയുള്ള ഡായാണ്, അതുകൊണ്ട് നമ്മൾ ആ ഡാ സ്വീകരിച്ചിരിക്കുകയാണ് അല്ലേ. ഡം ഡം ഡം ഡടി ഡം ഡം, അങ്ങനെ ഒരു പാട്ടുണ്ട് പെട്ടെന്ന്. അല്ലെ, ഞാൻ ഡംപടം പടപടം പപ്പടം, പെട്ടെന്ന് ഓണക്കാരായതുകൊണ്ട് പപ്പടം മനസ്സിലേക്ക് വന്നു. എത്ര പേർക്കാണ് പപ്പടം ഇഷ്ടമുള്ളത്? പപ്പടം ഇഷ്ടമില്ലാത്തവരുണ്ടോ? എനിക്ക് തോന്നുന്നു പപ്പടം ഇഷ്ടമില്ലാത്തവർ കുറവാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ പപ്പടം ഇഷ്ടമില്ലാതിരിക്കും. ആരൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പപ്പടം ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഒന്ന് പറയൂ, മെസ്സേജ് അയക്കൂ. ചുമ്മാ ഒരു രസമല്ലേ, ഓണക്കാലത്ത് പപ്പടം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചിലര് സദ്യ കഴിക്കുമ്പോൾ മാത്രം പപ്പടം കഴിക്കുന്നവർ ഉണ്ടായിരിക്കും. അയ്യോ, പപ്പടം പപ്പടം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാക്കരുത്, ഇത് പ്രശ്നമല്ല. പപ്പടം എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വരും. നമുക്ക് പ്രശ്നം മാറ്റി വെച്ചിട്ട് പപ്പടത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാം. നോക്കട്ടെ ആർക്കൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കുറച്ച് പേർക്ക് ആർക്കൊക്കെയാണ് കുറച്ച് പേർക്കാണോ കൂടുതൽ പേർക്കാണോ ഇഷ്ടം നോക്കട്ടെ. പപ്പടം ഇഷ്ടമുള്ള ഒരു മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് ചില സുഹൃത്തുക്കളുണ്ടല്ലോ, പായസത്തിൽ പഴം ഇങ്ങനെ കൂട്ടി കുഴച്ചിട്ട് നല്ല പോലെ, ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെന്തെന്ന് പറയും പറയുന്നത്, നല്ലവണ്ണം ഞവടി കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക എന്നാണ് പറയുന്നത്. ഞവടി കുഴച്ചിട്ട് അങ്ങ് കഴിക്കാത്. പിന്നെ അല്ലെങ്കിൽ ചിലരൊക്കെ നല്ലവണ്ണം പപ്പടം കൂടെ പൊട്ടിച്ച് ചേർത്തിട്ട്, മര്യാദയ്ക്കൊക്കെ പറയുകയാണെങ്കിൽ പപ്പടമൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ച് ചേർത്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നിത്യ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല നോക്കുന്നത് കേട്ടോ, വേറെന്തോ വിദഗ്ധമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് പപ്പടം ഇഷ്ടമാണോ എന്ന് ചോദിക്കാമായിരുന്നു. വേറെ എന്തോ വലിയ പരിപാടിയിലാണെന്ന് തോന്നുന്നു. ശരി, അപ്പോൾ നിങ്ങൾ പറയൂ, പപ്പടം പായസവും, പായസം പപ്പടത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണോ ഇഷ്ടം? ചിലർ പായസവും പപ്പടവും പഴവും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പായസം കഴിക്കുന്നത്? അതോ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് അങ്ങനെയാണോ പായസം കുടിക്കുന്നത്? സത്യത്തിലുണ്ടല്ലോ, ആ ഒരു സദ്യയുടെ ആ ഒരു ഒരു ഫുള്ളായിട്ടുള്ള ആ ഒരു രുചി നമുക്ക് കിട്ടണമെങ്കിൽ, അതങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇലയിലൊഴിച്ച് തന്നെ പായസം കഴിക്കണം എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ പഴവും കൂട്ടി പായസം കഴിക്കാനും ഇഷ്ടമാണ്, പഴവും പപ്പടവും കൂട്ടി കഴിക്കാനും ഇഷ്ടമാണ്. അത് ഞാൻ എന്താ ചെയ്യാന്നറിയാവോ, സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടല്ലോ, അതായിരിക്കുമല്ലോ മിക്കവാറും, അല്ലെങ്കിൽ അമ്പലപ്പുഴ പായസം, പാൽപ്പായസം, അങ്ങനെ പായസം കുടിക്കാൻ തോന്നുന്നു. പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പായസം കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ പാൽപ്പായസമായിരിക്കും മിക്കവാറും നമ്മൾ ആദ്യം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പഴം കൂട്ടിയിട്ടായിരിക്കും കഴിക്കുന്നത്. അതായത് വെള്ളപ്പായസമാണെങ്കിൽ ഞാനതിൽ പഴം മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്രഥമനുണ്ടല്ലോ, അടപ്പായസമോ അല്ലെങ്കിൽ കടലപ്പായസമോ ഒക്കെ ആണെങ്കിൽ ഞാൻ പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് പായസം കഴിക്കുന്നത്? പറയൂ പറയൂ പറയൂ. അപ്പോഴേക്കും നമുക്ക് ട്രെൻഡിങ് സോങ്, ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ട് കേട്ടിട്ട് വരാം. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: ജില്ലാ വിഭജന ചർച്ച വീണ്ടും. മലപ്പുറത്ത് 3 ജില്ല വരെ ആക്കേണ്ട സ്ഥിതിയെന്ന മുസ്ലിം ലീഗ്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം UDFൽ വിവാദം. ജില്ലാ വിഭജനം അത്യാവശ്യമോ?
6: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: മലയാളി ടാ
6: മലയാളിടാ
0: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽനഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: ഓണപ്പാട്ട് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ പായസം, പപ്പടം, പഴം, ടുടുടും. കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ പായസം കഴിക്കാൻ ഇഷ്ടം? പപ്പടം കൂട്ടിയിട്ടാണോ, അതോ വെറുതെ പായസം കഴിക്കുന്നതാണോ, അതോ പായസത്തിൽ പഴവും പപ്പടവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരിക്കുകയാണ്, ആ എനിക്ക് പപ്പടം കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമൊന്നും വേണ്ട, പ്രശ്നമൊക്കെ മാറ്റി വെച്ചേരേ. ഓക്കെ, ആദ്യം പാലട പായസം, പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂട് അടപ്പായസം ഇലയിൽ പപ്പടം, പഴം, അച്ചാർ. അച്ചാർ വേണോ? അയ്യോ, ഇത് പായസം കഴിക്കുന്ന കാര്യമാണ് കേട്ടോ, അച്ചാർ ഇച്ചിരി മാറ്റി വെക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു മധുരം കുടുംബം കുറച്ച് അച്ചാർ കഴിക്കുമെന്നല്ലേ. ഇത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? നിർമ്മല്. നിർമ്മലല്ലേ, നിർമ്മലെ, അച്ചാർ വിട്ടൊരു കളിയില്ല അല്ലേ. ശരി ശരി, മനസ്സിലായി. ആദ്യം പാലയുടെ പായസം, പിന്നെ ബോളിയുടെ കൂടെ, പിന്നെ പ്രഥമൻ, അച്ചാറും പപ്പടവും പഴവും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ അഭിപ്രായത്തിൽ നല്ല പായസം അങ്ങോട്ട് ഇലയിൽ ഒഴിച്ചിട്ട് പപ്പടം പായസത്തിൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് ഇടുക. നല്ല ചെറിയ മൈസൂർ പഴം അതും കൂട്ടി ചേർത്ത് അങ്ങോട്ട് കുഴച്ച് കഴിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ പായസം, പപ്പടം അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല സീൻ ടേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നു വിഷ്ണുവാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷ്ണുവാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മെഹബൂബ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പായസത്തിൽ പപ്പടം, പഴമൊക്കെ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബോളി പായസം കൂട്ടി കഴിക്കുന്നതും ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം മിക്കവാറും എല്ലായിടത്തും ബോളി പായസം കൂട്ടി കഴിക്കാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ എല്ലാം. ഇനിയിപ്പോൾ പായസവും പപ്പടവും ഒക്കെ കഴിച്ച് കഴിച്ച് ഷുഗർ എങ്ങോട്ട് കയറി പോകുമോ എന്തോ. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മൾ പ്രവാസികളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഷുഗർ, പ്രഷർ പോലെയുള്ള അസുഖങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഓണക്കാലമാണ്, നമ്മളെ നമ്മൾ മറന്നു പോകരുത്. ചില പായസങ്ങൾ നമ്മളെ ആകർഷിച്ചേക്കാം. അടപ്പായസം വലതുവശത്ത് നിന്ന് വാ വാ എന്ന് വിളിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലിരുന്നുകൊണ്ട് സേമിയ പായസം എന്നെ കഴിക്കൂ, എന്നെ കഴിക്കൂ എന്ന് പറയും. അപ്പോഴാണ് അമ്പലപ്പുഴ പായസം നടുവിൽ വന്നിരുന്നിട്ട് വോളിയും കൂട്ടി എന്നെ തട്ടി അകത്താക്കൂ, അകത്താക്കൂ എന്ന് പറയുന്നത്. ഇതിലൊന്നും നമ്മൾ വീഴരുത്. കൂടാതെ തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവും, പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാവും, മധുരക്കറികൾ നിറയെ നിറയെ ഉണ്ടാവും. ഹടാതെ നമ്മൾ ആകർഷിക്കും, ഹടാതെ ആകർഷിക്കും. പക്ഷെ വീണ് പോകരുത്, നമ്മളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത തമിഴ് പാട്ടിലേക്ക് പോവുകയാണ്. ഡി സിയിലെ പാട്ട്.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഷീബ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ജയേഷ് ആണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ജയേഷേ, ഇത് എനിക്ക് ഒരുപാട് ഇപ്പോൾ വന്നതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കാന്താരി എന്നുള്ള പാട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാട്ട് പ്ലേ ചെയ്ത് തരാമെന്ന്. ഒപ്പം തന്നെ ജയേഷ് പറഞ്ഞതുപോലെ എല്ലാവർക്കും താങ്കളുടെ വകയായിട്ട് ഓണാശംസകളും ഒക്കെ അറിയിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് പേര് നോക്കുകയായിരുന്നു. നിമിഷ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിമിഷയ്ക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് നിമിഷ, ഞാനത് പ്ലേ ചെയ്യാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. അതുപോലെ തന്നെ നിമിഷ ഒരു ജന്മദിന ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിമിഷയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, സുനി എന്നാണ് പേര്. ആശംസകൾ പറയാമോന്ന് ചോദിച്ചിട്ടുണ്ട്. ഷുവറായിട്ടും നിമിഷയുടെ സുഹൃത്ത് സുനിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ മണിക്കൂറിലെ ഖലീഫയിലെ ഭ്രാന്തായാൽ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിസാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസാറിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ള ഖലീഫയിലെ പാട്ട്, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് വരാം. മറ്റുള്ള പാട്ടല്ല, ഒരു രണ്ട് പാട്ട് ഞാൻ അടുത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു ഭ്രാന്തായാൽ പ്ലേ ചെയ്തിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ നിമിഷ ചോദിച്ച പാട്ടും കൂടെ ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. ജില്ലാ വിഭജന ചർച്ച വീണ്ടും. മലപ്പുറത്ത് 3 ജില്ല വരെയാക്കേണ്ട സ്ഥിതിയെന്ന മുസ്ലിം ലീഗ്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം UDFൽ വിവാദം. ജില്ലാ വിഭജനം അത്യാവശ്യമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You are listening to Home 92.2 FM. Home is a feeling.
9: Malayali da.
10: മലയാളിട
11: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

അങ്ങനെ നമ്മൾ സ്പാനിഷ് മസാലയിലെ പാട്ടും കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ചുപേരുടെ മെസ്സേജും കൂടെ പറയാനുണ്ടായിരുന്നു, പക്ഷേ ക്ഷമിക്കണം. ഇന്നിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സമയം പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെ വാഴ ടൂവിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തൂക്കി പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ആ പാട്ടിലേക്കും കൂടെ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ചുപേരുടെ പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. നാളെ വരുമ്പോൾ നിങ്ങളുടെ പാട്ടുകൾ, ഇന്ന് പ്ലേ ചെയ്യാത്തവരുടെ ഒന്ന് രണ്ട് പേരുടെ പാട്ടുകൾ ഞാൻ ആദ്യം നാളെ പ്ലേ ചെയ്ത് തരാം. അപ്പോൾ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ചതിക്കപ്പെട്ടെന്ന പി വി അൻവർ, ചെങ്കടലിൽ കപ്പലിന് നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിനെതിരെ പി വി അൻവർ. ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ പരാജയപ്പെടുത്തി. കോഴിക്കോട്ടെ ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ പ്രസംഗം പങ്കുവച്ചാണ് വിമർശനം. മലർന്നുകിടന്ന് തുപ്പുന്നവർ നൽകുന്ന സന്ദേശമെന്തെന്ന് അൻവറിന്റെ ചോദ്യം. മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി. ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ തനിക്ക് ജാള്യതയുണ്ടെന്നും അൻവർ. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ നേരത്തെയുള്ള വിമർശനം. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന പി എം എ സലാം. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ 3 ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും പി എം എ സല. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട യുഡിഎഫിൽ തർക്കം. മുന്നണി യോഗത്തിൽ എതിർപ്പറിയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ്. ഇടുക്കി ജില്ലയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ജില്ലാ രൂപീകരണത്തിന് രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമെന്നാണ് മൂവാറ്റുപുഴ എംഎൽഎ മാത്യു കുഴൽനാടൻ പറയുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ സിപിഐ. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് സിപിഐ. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. വി ഡി സതീശൻ സർക്കാരിനെതിരെ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പരിശോധിക്കേണ്ട സമയമാണിതെന്നും ഇക്കാര്യത്തിൽ വലിയ നിരാശയാണ് കേരളത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 5 ഗ്യാരണ്ടികൾ നൽകിയ സർക്കാർ അതിൽ ഒന്ന് മാത്രമാണ് നടപ്പാക്കിയത്. മറ്റ് ഗ്യാരണ്ടികൾ എന്തായെന്നും ബിജെപി അധ്യക്ഷന്റെ ചോദ്യം. സിപിഎമ്മിന്റെ അഴിമതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചവർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 12,500 കോടി രൂപയുടെ കടബാധ്യത വരുത്തിവച്ചതല്ലാതെ പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം. കോതമംഗലം കോടതിയാണ് ജാമ്യം നൽകിയത്. എന്നാൽ ജാമ്യം ലഭിച്ചെങ്കിലും കാപ്പ ചുമത്തിയതിനാൽ തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുന പുറത്തിറങ്ങാൻ കഴിയില്ല. ആലുവ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ കൂടി അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുണ്ട്. റിസോർട്ട് കേസിൽ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കലനെയാണ് സസ്പെൻഡ് ചെയ്തത്. സുധീർ കലനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി. ഡിവൈഎസ്പി സുധീർ കലൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമിറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587-ാം വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമിറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ഇഡി അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ഇഡി പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ എ ആർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. മലബാറിലെ ഖനന റോയൽറ്റി തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് ആശ്വാസവിധി. ഭൂ ഉടമകളിൽ നിന്ന് പിരിച്ച റോയൽറ്റി തുക തിരികെ നൽകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. റോയൽറ്റി തിരികെ നൽകേണ്ടി വന്നാൽ 1200 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ടി വി കെ സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. സർക്കാർ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ. എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കത്തയച്ച കോക്രോച്ച് ജനതാ പാർട്ടി. കുടിവെള്ളവും ബെഞ്ചും ശുചിമുറിയും ഇല്ലാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലെന്ന് സിജെപി കൺവീനർ അഭിജിത് ദീപ് കെ. മൃഗങ്ങളെക്കാൾ മോശമായാണ് വിദ്യാർത്ഥികളെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്കൂളുകൾക്കായി അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും പരസ്യപ്പെടുത്തണമെന്നും സിജെപി. ഉത്തരേന്ത്യയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റും. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ കനത്ത മഴ സാരമായി ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനങ്ങളാണ് മറ്റ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യതാ പ്രവചന പ്രകാരം കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ചെങ്കടലിൽ എണ്ണക്കപ്പലിന് തീപിടിച്ചു. സൌദി അറേബ്യയ്ക്കടുത്താണ് ആക്രമണമുണ്ടായത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. സൌദി നഗരം യെൻബുവിൽ നിന്ന് 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് ഡീ ഡേക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ധ്രുവ് ജുറേലിന്റെയും ദേവദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 ദിനം 9 503 എന്ന നിലയിൽ ഇന്ത്യ കളി ഡിക്ലെയർ ചെയ്തു. 63 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലും 45-43 റൺസെടുത്ത യശസ്വി ജയ്സ്വാളും രവീന്ദ്ര ജഡേജയും ഇന്ത്യയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: ഹോം FM ന്യൂസ് was brought to you by Dhanya Group of Companies since 1982. You are listening to

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE-ല് നിന്നിട്ട് അതോർത്ത് വെള്ളോറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
6: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
7: ലുലു, where the world comes to shop.
8: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
2: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 82. Let's talk with Mini Padma.
5: Namaskaram, good evening. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അങ്ങനെ ഓണക്കാലത്തിലേക്ക് മാറിയിട്ട് നമ്മൾ തിരുവോണ ദിവസത്തിലേക്ക് അടുക്കുകയാണ്. നാളെ ഉത്രാടപ്പാച്ചിലും മറ്റന്നാൾ തിരുവോണവും അങ്ങനെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ കേരളത്തെക്കുറിച്ച്, നമ്മുടെ മലയാളത്തെക്കുറിച്ചാണ്, നമ്മുടെ നാട്ടിലെ ജില്ലകളെക്കുറിച്ചാണ്. ജില്ലാ വിഭജന ചർച്ച വീണ്ടും നമ്മുടെ നാട്ടിൽ സജീവമായിരിക്കുകയാണ്. മലപ്പുറത്ത് 3 ജില്ല വരെ ആക്കേണ്ട സ്ഥിതിയെന്ന് മുസ്ലിം ലീഗ് തന്നെ പറയുന്നു. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം UDF-ൽ പക്ഷെ വലിയ വിവാദമുണ്ടാക്കുന്നു. ജില്ലാ വിഭജനം അത്യാവശ്യമോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് ജില്ലാ വിഭജനം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത്ര അത്യാവശ്യമാണോ, അങ്ങനെ ജില്ല മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കുമെന്ന് VD സതീശൻ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, പറഞ്ഞ ആ പശ്ചാത്തലത്തിൽ, ആ ഒരു പ്രതികരണത്തിലാണ് ഇപ്പോൾ ആ ഒരു വിഭജന വിഷയം വീണ്ടും ചർച്ചയായിരിക്കുന്നത്. എന്താണ് കരുതുന്നത്? ഇങ്ങനെ നമുക്ക് കൂടുതൽ ജില്ലകൾ ഇനി ആവശ്യമുണ്ടോ? ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ജില്ലകൾ വരേണ്ടതല്ലേ? അതിനുള്ള വലിയ ഫണ്ട് വേണം, വലിയ ഒരു സാമ്പത്തിക വിഷയമാണത്. പക്ഷേ അത് നോക്കിയിട്ട് മാത്രം കാര്യമുണ്ടോ? ജില്ലയ്ക്ക് ജില്ല തന്നെ വേണ്ടേ എന്ന വാദമൊക്കെ കടുക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? പുതിയ ജില്ലാ രൂപീകരണത്തിൽ മലപ്പുറത്തെയും പരിഗണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനസംഖ്യ കണക്കിലെടുത്താൽ മലപ്പുറം നേരിടുന്നത് വലിയ വിവേചനമല്ലേ എന്ന് PMS സലാം. പുതിയ ജില്ലാ രൂപീകരണം മുഖ്യമന്ത്രി മൂവാറ്റുപുഴ ജില്ല മാത്രമല്ല പറഞ്ഞത്, ജില്ലാ പുനഃക്രമീകരണം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് വരട്ടെ എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്തിനും 15 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള മറ്റ് ജില്ലകൾക്കും ഒരേ വിഭവ വിഹിതം കിട്ടുന്നത് അനീതിയല്ലേ എന്ന മുസ്ലിം ലീഗിന്റെ ചോദ്യം ന്യായമല്ലേ? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ ജില്ലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും എന്തുണ്ടായിക്കൂടാ എന്നാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്താണ് മറുപടി കൊടുക്കാനുള്ളത്? നമ്മുടെ കേരളത്തിൽ പുതിയ ജില്ല വേണോ? മലപ്പുറത്തിന് മാത്രമായിട്ട് 3 ജില്ലകളായിട്ട് മാറ്റേണ്ടി വരും, അത്രയ്ക്ക് ജനസംഖ്യയുണ്ട്, വിവേചനമല്ലേ കാട്ടുന്നത് എന്ന PMS സലാമിന്റെ വാക്കുകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വിളിച്ചാലോ 800-922-0. അതിനിടയിൽ മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടും UDF-ൽ തർക്കം തുടങ്ങുകയാണ്. ജില്ല എന്ന് പേര് വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും തർക്കവും വന്നു UDF-ൽ. ഇടുക്കി ജില്ലയുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമല്ലേ ഇതെന്ന് ജോസഫ് വിഭാഗം പറയുന്നുണ്ട്. മൂവാറ്റുപുഴയ്ക്ക് അങ്ങനെ ഒരു മൂവാറ്റുപുഴ ഒരു ജില്ലയായിട്ട് മാറുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്കും അതൊരു ജില്ലയാക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? മലപ്പുറത്ത് 3 ജില്ലകൾ വേണോ? ജനസംഖ്യാനുപാതികമായിട്ട് കേരളത്തിൽ ഇത്രയും പെട്ടെന്ന് ഇത് വേണോ എന്നാണ് നമ്മുടെ ചോദ്യം. വിളിച്ചാലോ 800-922-0. ആരാണിത്? ഹലോ ഹലോ, ആരാണ്? മർവാൻ, ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? മർവാനെ, എനിക്ക് ശരിക്കും കേൾക്കുന്നില്ലല്ലോ. യാത്ര ചെയ്യുകയാണോ താങ്കൾ? അതാണ് കേൾക്കാത്തത് അല്ലെ. എവിടെയാണുള്ളത് ഇപ്പോ? ഏത് ഭാഗത്താണ് മർവാൻ? ശ്രീലങ്കയിൽ മുമ്പ് ഒരു ബോളർ ഉണ്ടായിട്ടില്ലേ മർവാൻ അട്ടപ്പെട്ടു? അതെ, ലങ്കയ്ക്ക് മുന്നിൽ റൺ മല എന്നുള്ള വാർത്ത എന്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക നമ്മുടെ കളിക്കാർ. അതൊക്കെ പോട്ടെ, നമ്മുടെ ജില്ലാ വിഷയമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മർവൻ പറയൂ.
6: അതെ, എന്തായാലും വിഭജിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ കാര്യത്തിൽ.
5: മർവൻ എവിടെയാണ്, ജില്ല എവിടെയാണ്? അതെല്ലേ. ഇപ്പൊ ഈ മർമ്മൻ എന്ന് പറഞ്ഞ ഒരു ആളെ ഞാൻ ആ ഒരു പേരുകാരനെ ഞാൻ മറക്കാൻ പാടില്ലാത്തതാണ്. അതെന്തുകൊണ്ടാണ്
6: മറക്കാൻ പാടില്ലാത്ത?
5: ആഹാ, അത് ശരി. ഇനി മറക്കില്ല കേട്ടോ. കണ്ണൂരാണ്, തലശ്ശേരിയാണോ?
6: തളിപ്പറമ്പ്.
5: കണ്ണൂർ തളിപ്പറമ്പ് മർവൻ. ഇനി മറക്കില്ല കേട്ടോ. പറയൂ. അപ്പൊ ജില്ലകള് വേണോ അല്ലേ നമുക്ക് കൂടുതലായിട്ട്? അതുപോലെ ഞാൻ നേരത്തെ ഒരു തെറ്റ് പറഞ്ഞു, മർവൻ അട്ടപ്പെട്ടു ബാറ്റ്സ്മാൻ ആണ്, ബാറ്റർ ആണ് അല്ലേ? അതെ അതെ, ആവേശത്തിലങ്ങ് ബോളറായി പോയതാണ് ഇന്നത്തെ കളിയൊക്കെ നോക്കിയപ്പോ. പറയൂ, അപ്പൊ എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയ്ക്കും അങ്ങനെ വേണം തോന്നിയിട്ടുണ്ടോ?
6: അല്ല, കണ്ണൂരിനല്ല, ഏറ്റവും പ്രധാനം മലപ്പുറത്തിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്.
5: പി എം എ സലാം പറഞ്ഞതിൽ കാര്യമുണ്ട്. പി എം എ സലാം പറഞ്ഞതിൽ കാര്യമുണ്ട്. 45 ലക്ഷം ജനസംഖ്യയുള്ളതും 15 ലക്ഷം ജനസംഖ്യയുള്ള ജില്ലകളെയും വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്? അതൊരു അനീതിയല്ലേ അല്ലേ? ശരിക്കും.
6: അപ്പൊ അത് വെച്ച് നോക്കുമ്പോ മലപ്പുറം ഭയങ്കര നാലരട്ടിയൊക്കെ വലിപ്പമുള്ളതല്ലേ?
5: അതെ. അപ്പൊ വരട്ടെ,
6: മലപ്പുറത്തിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും കൂടുതലാണ്.
5: അതെ, അത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കരമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ അതൊരു വിവേചനം തന്നെയാണ് ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ജില്ല വരട്ടെ അല്ലേ? യെസ്. അപ്പൊ ഈ നമ്മുടെ ജോസഫ് വിഭാഗം പറയുന്നുണ്ട് മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു തർക്കം ഇടുക്കി ജില്ലയോട് അത് ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊക്കെ വരും.
6: മൂവാറ്റുപുഴ, കോതമംഗലം അങ്ങനെ ഒരു പുതിയൊരു ജില്ലയും പ്രസിഡന്റ്. പിന്നെ ഇത് ഭയങ്കര സർക്കാരിനെ സംബന്ധിച്ച് ഭയങ്കര ചെലവാണ്. പക്ഷെ നമുക്ക് ഭാവിയിലേക്ക് ഒരു ഇത് വേണമെങ്കിൽ എന്തായാലും ഇതിപ്പോ ചെയ്തേ പറ്റുള്ളൂ.
5: ഉറപ്പായിട്ടും ഭാവിയിലേക്കല്ലേ നമ്മളൊരു 10 വർഷമോ 20 വർഷമോ അല്ല, അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട അല്ലെ? എത്രയോ വർഷം മുമ്പ് നടക്കേണ്ട കാര്യമാണിത്. എന്തായാലും സന്തോഷമുണ്ട് വിളിച്ചതിൽ കേട്ടോ മർവാൻ.
6: പിന്നെ വേറെ കാര്യം നമ്മളൊരു തലമുറയില് ഒരു ജില്ല വരുന്നത് ഒരു പ്രത്യേക ഒരു പുതിയൊരു അനുഭവമായിരിക്കും.
5: ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
6: ലാസ്റ്റ് ജില്ല വന്നത് 1984.
5: അതെ അതെ, കാസർഗോഡല്ലേ അവസാനം വന്നത്?
6: അതെ, 1984.
5: അത് ശരി. നമ്മള് കർണാടകത്തിലേക്ക് പോകേണ്ട ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് കർണാടകത്തിലേക്ക് പോയാൽ നന്നായിരുന്നു എന്ന്. പക്ഷെ ചിലപ്പോൾ വിചാരിക്കും അല്ലല്ല, എന്തോ ഒരു ആഘോഷവും എന്തോ ഒരു മതസൗഹാർദ്ദവും എന്തോ ഒരു സ്നേഹമുള്ള ഒരു ഒരു നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാത്തതിലും കേരളത്തിനോട് നന്ദി.
6: കാസർഗോഡിന് അങ്ങനെ പറയുന്നത് പിന്നെ കാസർഗോഡിന്റെ ഒരു അവഗണനയാണ്. എല്ലാ ഗവൺമെന്റ് വരുമ്പോൾ മന്ത്രിമാരുടെ കാര്യത്തിലും മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലും അതുകൊണ്ടാണ് കാസർഗോഡുകാർ അങ്ങനെ പറയുന്നത്. കർണാടക മംഗലാപുരത്തിന്റെ കൂടെ ആയാൽ മതിയായിരുന്നു.
5: കാരണം ഞങ്ങൾക്ക് ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും ഏറ്റവും അടുത്ത് കർണാടക വരുന്നോണ്ടാണ്. കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞാൽ ഈ എയിംസ് അടക്കമുള്ള സംവിധാനങ്ങൾ കാസർഗോഡൊക്കെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും സന്തോഷം വരുവാൻ കേട്ടോ. സന്തോഷം. അപ്പൊ നാളെ വിളിച്ചില്ലെങ്കിൽ ഹാപ്പി ഓണം നേരത്തെ പറയാണ് അഡ്വാൻസ് ആയിട്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. ഹേ, ആരാണിത്?
7: നമസ്കാരം,
5: പെരിന്തൽമണ്ണയിരുന്നു. സുഖായിരിക്കുന്നു. മലപ്പുറംകാരനാണ്. അപ്പൊ പറയാൻ സ്വാഭാവികമായിട്ട് എല്ലാ അവകാശവും അധികാരവും ഉള്ള വ്യക്തിയാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്.
7: നമ്മളൊക്കെ ചെറുതാവുമ്പോ
5: ഓ
7: സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ ഇറങ്ങുമല്ലോ, അങ്ങനെ എവിടെന്നാ വരണമെന്നൊക്കെ ചോദിക്കും കോളേജിൽ പോകുമ്പോ. അപ്പൊ പെരിന്തൽമണ്ണ പറയും, പക്ഷെ അവര് പെരിന്തൽമണ്ണ ആയിരിക്കില്ല, മലപ്പുറത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗമായിരിക്കും.
5: അത് ശരി.
7: അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഇവരെന്തൊക്കെ പെരിന്തൽമണ്ണ പറയുന്നത്, 20 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പോലും പെരിന്തൽമണ്ണ പറയാം. അപ്പൊ എന്താ കാര്യം നോക്കി ഇപ്പൊ ഇപ്പോ ഈ വിഭജനവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അവിടേക്ക് സ്ഥലത്തിനെ കുറിച്ച് പോലും അറിയാത്ത സ്ഥലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ.
5: ശരിക്കും.
7: അപ്പോ ഒരു മലപ്പുറം ജില്ലക്കാരന് മലപ്പുറം ജില്ലയിൽ അറിയാത്ത സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഇൻ ജനറൽ ചെറിയ സ്ഥലങ്ങൾ പോലും ഉണ്ട്. അവിടേക്ക് പോലും വികസനവും എല്ലാ രീതിയിലുള്ള വികസനവും ആൾക്കാരുടെ മാനവശേഷി എല്ലാം വികസിക്കാൻ വേണ്ടിയിട്ട് വിഭജിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് മൊത്തമായിട്ട് രാഷ്ട്രീയ കളികൾ മാത്രമല്ലാതെ എല്ലാ വികസനങ്ങളും എത്തുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും തോന്നും.
5: യെസ്. അപ്പൊ ഈ മൂവാറ്റുപുഴയിൽ മാത്രമായിട്ട് എന്തായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു മൂവാറ്റുപുഴ ജില്ല എന്ന് തുടങ്ങി വെച്ചതായിരിക്കും അല്ലേ അദ്ദേഹം ചിലപ്പോ?
7: അതൊരു തുടക്കമാവട്ടെ. കാരണം എന്താണെന്നറിയോ, മലപ്പുറം ജില്ലക്കാരനെ എനിക്ക് മൂവാറ്റുപുഴയെ കുറിച്ച് പറയാൻ യാതൊരു ഒരു അധികാരവും അവകാശവും ഇല്ല.
5: ശരിക്കും. എങ്കിലും അല്ലേ,
7: മൂന്ന് വേണം എന്നുള്ളതല്ല, അതായത് എല്ലാ മനുഷ്യരെയും തുല്യത അവർക്ക് വേണ്ട അവകാശങ്ങൾ അവർക്ക് എത്തിപ്പെടുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നന്നാവട്ടെ.
5: മാത്രല്ല, ഈ 10 ലക്ഷം 15 ലക്ഷം ജനസംഖ്യയുള്ള ജില്ലയും 40 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ജില്ലയും വരുമ്പോ കൊടുക്കുമ്പോ എല്ലാ ജില്ലകൾക്കും ഈക്വൽ ആയിട്ടാണ് സംഭവങ്ങൾ പോകുന്നത് അല്ലേ?
7: അതെ അതെ, അവിടെ അതെ. കാരണം എന്താണെന്നറിയോ, നമ്മള് നാടോടിക്കാറ്റ് സിനിമ കണ്ടു കഴിഞ്ഞാൽ, വർഷം പഴയ മുമ്പുള്ള സിനിമയാണ്, എന്നാലും അതിൽ പറയുന്നുണ്ട് അതൊക്കെ പിന്നോക്ക ജില്ലകളായിട്ടുള്ള മലപ്പുറം ഇടുക്കി സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇന്നും പലരുടെയും മനസ്സിൽ മലപ്പുറം ഒക്കെ പിന്നോക്ക ജില്ലയാണ്, എന്തുകൊണ്ടാന്ന് അറിയില്ല.
5: ശരിയാണ്,
7: അറ്റ്ലീസ്റ്റ് സർക്കാർ ജില്ലയെങ്കിലും പിന്നോക്ക ജില്ലയായിട്ടാണ് മലപ്പുറത്തിനെ
5: കാണുന്നത്. പലരുടെയും മനസ്സിലും ഇപ്പോഴും മലപ്പുറവും കാസർഗോഡും ചില ജില്ലകളൊക്കെ ചില സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന്. എന്തിനാ ഉത്തരേന്ത്യക്കാർ പോലും അങ്ങനെയല്ലേ കരുതി വെച്ചിരിക്കുന്നത്?
7: അയ്യോ, അത് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കും. പിന്നെ വേറെ രസം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലപ്പുറം ജില്ലയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ എറണാകുളത്തിന് ഇത്ര ശതമാനം വിജയമുണ്ട്, പ്രത്യേകിച്ച് പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ വലിയ റിസൾട്ട് ഒക്കെ
5: വരുമ്പോഴേ
7: മലപ്പുറത്തിന് ഇത്ര ഉണ്ട് എന്ന് പറയും. മലപ്പുറത്തുള്ള കുട്ടികളും നല്ല പോലെ ഇത് പഠിച്ചെഴുതിയതാണ്.
5: ശരിക്കും അതിലൊരു മാധ്യമങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് കേട്ടോ. മലപ്പുറത്തിന് റെക്കോർഡ്, മലപ്പുറത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് മാറുന്നതിനാണ് അല്ലേ?
7: സ്വാഭാവികം പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ വലിയ റിസൾട്ട് ഒക്കെ വരുമ്പോഴേ മലപ്പുറത്തിന് ഇത്ര ഉണ്ട് എന്ന് പറയും. മലപ്പുറത്തുള്ള കുട്ടികളും നല്ല പോലെ ഇത് പഠിച്ചെഴുതിയതാണ്.
5: ശരിക്കും അതിലൊരു മാധ്യമങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് കേട്ടോ. മലപ്പുറത്തിന് റെക്കോർഡ്, മലപ്പുറത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതൊരു അത്ഭുത

0: കാര്യാണ്, ഇത് മലപ്പുറത്തിന് മാത്രം വരുത്തേണ്ട കാര്യമല്ല.
1: എന്തായാലും നിതിന്റെ ഭാഷ ഒരു എറനാടൻ അല്ലെങ്കിൽ ഒരു വള്ളവനാടൻ ഒരു ഒരു മിക്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? സംസാരം കേൾക്കുമ്പോ എവിടെ ഒരു
0: പറയാറുണ്ട്. ഞാൻ ഒരു വട്ടം അയ്യോ ഇതിപ്പോ പറയാൻ പാടുമെന്ന് അറിയില്ല, അർത്ഥക്കിടയില് തിരുവനന്തപുരം പോയിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി കേട്ടാട്ടീസ് സ്റ്റാൻഡിൽ പോയിട്ട് ഏട്ടാ പെരിന്തൽമണ്ണയ്ക്ക് ബസ് എപ്പോഴും കൊണ്ട് ചോദിച്ചപ്പോ നിങ്ങൾ ഒറ്റപ്പാലത്തുനിന്നാണോന്ന് പറഞ്ഞു.
1: അതെ, എനിക്ക് ആദ്യം തോന്നി ഈ പെരിന്തൽമണ്ണക്കാരനല്ലല്ലോ, ഇതൊരു ഒറ്റപ്പാലം പട്ടാമ്പി തൃത്താൽ അതുവഴിയാണല്ലോ സഞ്ചരിക്കുന്നതെന്ന് വിചാരിച്ചു.
0: അതിന്റെ വേറൊരു രസം, ഞാൻ ഓഗസ്റ്റ് 15 വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛൻ
1: മിലിറ്ററിക്കാരനെ ഇതല്ലേ. അത് ശരി, അതെന്തോ എനിക്ക് അത്ര തോന്നിയില്ല. പക്ഷെ ഇന്ന് എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ടോപ്പിക് ആയതുകൊണ്ടായിരിക്കും സംസാരം കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തോന്നിയത്. പറയൂ.
0: അപ്പൊ അത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ചെറുപ്പത്തിലാണ് വന്നത് ഇങ്ങോട്ടേക്ക്,
1: ഓ
0: കേരളത്തേക്ക് എത്തിയത്. പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, അപ്പൊ അവിടെ നമ്മുടെ നാടൻ പ്രയോഗങ്ങൾ കുറവായിരിക്കുമല്ലോ.
1: അത് ശരി.
0: പിന്നെ അവിടുന്ന് നേരെ കോയമ്പത്തൂരിക്കും പോയി പഠിക്കാൻ.
1: ഓ, അപ്പൊ CBSE കുട്ടിയാണ്. അതാണ്.
0: അല്ല, CBSE അല്ല, സ്റ്റേറ്റ് ബോർഡ് ആണ്.
1: ഓ, അതിന്റെ ഒരു മെച്ചപ്പെടൽ, സോ കോൾഡ് മെച്ചപ്പെടൽ ഉണ്ടാവും അല്ലേ?
0: എനിക്കതിനൊരു മെച്ചായിട്ട് തോന്നുന്നില്ലട്ടോ. കാരണം
1: സോ കോൾഡ് മെച്ചപ്പെടൽ നമുക്കത്
0: മെച്ചപ്പെടലായിരിക്കും, കാരണം മലപ്പുറത്തിന് അതിന്റേതായ ഒരു ഭാഷ ഉണ്ട്.
1: അശ്വ എന്തിഷ്ടമാണ് എനിക്ക് ഈ 14 ജില്ലകളിൽ ഏറ്റവും ഇഷ്ടം കേൾക്കാനുള്ളത് എന്റെ നാടായ കാസർഗോഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ മലപ്പുറത്തിന്റെ. കാരണം ഈ രണ്ട് ജില്ലകൾക്കും ഉണ്ടല്ലോ, അവരിനി എന്തൊക്കെ സംഭവിച്ചാലും ആ ഭാഷ കൈവിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല. എത്ര പഠിച്ചോ എത്ര പഠിച്ചില്ലേ, ഏത് തരക്കാരാണ് ഏത് തരക്കാരല്ല, എങ്ങനെയാണ് ജീവിക്കുന്നത്, സാമ്പത്തികമായിട്ട് എങ്ങനെ ഉണ്ടോ ഇല്ലേ, കാസർഗോഡുകാരും മലപ്പുറംകാരും അവരുടെ ആ ഒരു ഭാഷ എടുത്താൽ അത് പലപ്പോഴും കളിയാക്കും നമ്മുടെ ഭാഷേനെ, ഇതെന്ത് ഭാഷയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെങ്കിലും നമ്മൾ എവിടെ പോയി എന്നുള്ളതിന് എവിടെ പോയി തന്നെ ചോദിക്കും, എവിടെ നിങ്ങൾ പോയി എന്ന അച്ചടിയിലേക്ക് പോകാറില്ല. ശരിക്കും
0: മലപ്പുറം ഭാഷ പറഞ്ഞ രക്തപ്പോയ ഒഴുകും.
1: അതെ അതെ, രക്തപ്പോയ ഒഴുകും ഇവിടെ.
0: ഒഴുകും ഒഴുകും.
1: സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിതിനാണ്. നിതിൻ അച്ഛൻ പട്ടാളത്തിലായിരുന്നു അന്ന്. സ്വാതന്ത്ര്യദിനത്തിൽ നല്ല കുറെ ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ സംസാരം കുറച്ച് നീണ്ടുപോയത്. ആരാണിത്? നമസ്കാരം. ഗുഡ് ഈവനിങ്.
2: നമസ്കാരം.
1: നമസ്കാരം രാമേന്ദ്രൻ. സുഖായിരിക്കുന്നോ? നമ്മുടെ കാസർഗോഡും ജില്ല മുറിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ?
2: നമ്മളെ കാസർഗോഡ് നമ്മളന്ന് പിന്നെ കരുണാകരന്റെ കാലത്താണ്, കെ കരുണാകരന്റെ വീടോ കെ കരുണാകരന്റെ കാലത്താണ് നമുക്ക് ആ ഒരു ജില്ല അനുവദിച്ച് കിട്ടിയത്.
1: 1984 മെയ് 24-ന്.
2: അതെ അതെ, 84-ല് അന്ന് നമ്മുടെ ആദ്യത്തെ ജില്ലാ കളക്ടറായിട്ട് നമുക്കൊരു ജില്ലാ കളക്ടറായിട്ട് ഒരു വേണു, വി വേണു അങ്ങനെ ഒരു ആളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പോ അന്ന് ഞാൻ എത്ര 5-ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയത്താണ്.
1: ശരി.
2: അപ്പോ അങ്ങനെ ആ കിട്ടിയപ്പോ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ. നമുക്ക് നമ്മുടേതായ ഏതൊരു ഇതിനും ഒരു ജില്ല നമുക്ക് ആ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു കണ്ണൂരേക്ക് പോയിട്ട് അത്രയും ദൂരത്ത് പോയിട്ട് ഇതാക്കിയിട്ട് വന്നപ്പോ പിന്നെ നമ്മുടെ കുറച്ച് അത് കണ്ണൂരത്തൊന്നും നമ്മളായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ, എല്ലാ തരത്തിലും വ്യത്യാസമുണ്ട് ഏകദേശം. അതെ അതെ അതെ. അപ്പോ നമുക്കൊരു ഇത് കിട്ടുമ്പോ പിന്നെ ആ ഒരു കാസർഗോഡ് ജില്ല കിട്ടുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു. അന്ന് പിന്നെ ഇതിപ്പോ നമ്മൾ പറയുന്നത് നമുക്ക് ഒരു ഭാഷയല്ലല്ലോ, നമുക്ക് 7 ഭാഷയുണ്ടല്ലോ
1: കാസർഗോഡ്.
2: അതെ അതെ, നമുക്ക് 7 ഭാഷയുണ്ട്. അപ്പൊ 7 ഭാഷക്കാർക്ക് കൂടിയിട്ട് ഒരു ഒരു ജില്ല അനുവദിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
1: അന്ന്
2: കരുണാരം പറഞ്ഞിരുന്നു ഇത് പിന്നെ അവര് അപ്പോ അവഗണന പിന്നെ അവര് അനുഭവിക്കേണ്ട ഒരു നാടല്ല കാസർഗോഡ് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ഇന്നും ആ ഒരു അവഗണന മാറിയിട്ട് ഇപ്പൊ നോക്കൂ, നമ്മുടെ മെഡിക്കൽ കോളേജ് മാത്രം അവിടെ ഇന്ന് വരെ ആയിട്ട് പൂർത്തിയായിട്ടില്ല. ബാക്കി എല്ലാവർക്കും ഒന്നും രണ്ടും നോക്കെ ഇപ്പൊ തിരുവനന്തപുരം വേറെ ഒരെണ്ണം കൂടെ വരാൻ പോവുകയാണ്.
1: പക്ഷെ മാറ്റമില്ലാത്തതുണ്ട്, എപ്പോഴും ആളുകളെ സ്ഥലം മാറ്റുന്ന പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോഴും കൊടുക്കുന്നത് നമ്മുടെ കാസർഗോഡാണ്.
2: അതെ അതെ, നമ്മള് അവരൊക്കെ അവിടുന്ന്
1: രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജാഥ തുടങ്ങുന്നത് നമ്മുടെ കാസർഗോഡ് നിന്നാണ്. അതിന് മാത്രം നമ്മുടെ കാസർഗോഡിനെ ഉപയോഗിക്കും അല്ലേ? അപ്പൊ ഞാൻ കാസർഗോഡിലെ നമുക്ക് മലപ്പുറത്തിനെ കുറിച്ചുകൂടി സംസാരിക്കാം. PMA സലാം, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്ത് ഇപ്പോഴത്തെ ഒരു ജനസംഖ്യ വെച്ചിട്ട് ഒരു 3 ജില്ലയാക്കേണ്ട കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തിനെ അങ്ങനെ വിഭജിക്കേണ്ട ആവശ്യമുണ്ടോ? മൂവാറ്റുപുഴ ഒരു ജില്ലയായിട്ട് മാറേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിന് പുതിയ ജില്ലകൾ വേണമെന്നാണോ താങ്കൾ പറയുന്നത്?
2: അതെ അതെ, തീർച്ചയായിട്ടും. അതിൽ തീരദേശമുണ്ട്, മറ്റേ മറ്റേ മലയോര പ്രദേശങ്ങളുണ്ട്, അതില് എല്ലാ പ്രദേശങ്ങളും. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോ അവർക്ക് അവരുടെ പല ആൾക്കാരെയും ഇത് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോ അവർക്ക് തീർച്ചയായിട്ടും അതും മാത്രമല്ല, അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവ രീതിയിലെ ആൾക്കാരും അതിലുണ്ട്, അവിടെ ഉണ്ട്. ഓരോ പ്രദേശത്തും ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയില്

0: അവർക്ക് അവരുടേതായ ഒരു പ്രദേശത്തിൻ്റെതായ ഒരു ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതെന്തായാലും അത്യാവശ്യമാണ്. ഇപ്പൊ മാവേലിക്കര അല്ല അതെ
1: പുതിയതായിട്ട്
0: മൂവാറ്റുപുഴ, അതെ അതെ മൂവാറ്റുപുഴ ആണ് ഇപ്പോ ഞാൻ പരിഗണനയിൽ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിനേക്കാളും ആവശ്യം നേരത്തെ ഉന്നയിച്ചുകൊണ്ടുണ്ടായിരുന്നത് മലപ്പുറമാണ്. അതെ അതെ മലപ്പുറമാണ്. അപ്പൊ മലപ്പുറത്തിന് ഒരു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഒന്നോ രണ്ടോ ഇതിൽ ഇപ്പൊ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പോ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം പിന്നെ വിഭജിച്ച് പിന്നെ ചെറുത് ചെറുതാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പരിഗണന കിട്ടാൻ വേണ്ടിട്ട് അതെ അതെ ഓരോ പ്രദേശത്തിനും കൂടുതൽ കൂടുതൽ പരിഗണന കിട്ടാൻ വേണ്ടിട്ട് ഏറ്റവും നല്ലത് പിന്നെ കൂടുതൽ കൂടുതൽ പിന്നെ അനുവദിക്കുക എന്നുള്ളതാണ്. അതിപ്പോഴേ തുടങ്ങി വെച്ച് കഴിഞ്ഞാല് പിന്നെ കുറച്ച് ഇത് കൊണ്ട് പിന്നെ പൂർത്തിയാവും.
1: യെസ് വളരെ സന്തോഷം, വളരെ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു. ഹാപ്പി ഓണം കേട്ടോ രാമേന്ദ്രൻ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം,
2: നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: വെരി ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്. ഷാജി അല്ലേ? പറയൂ.
2: അതെ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം, ഹാപ്പി ഓണം. നാളെ വിളിച്ചാ കിട്ടും എന്ന് വിചാരിക്കുന്നു.
2: ഇത് നമ്മള് ഇപ്പൊ ഈ എനിക്ക് പറയാനുള്ളത് ഈ ജില്ലകൾ വിഭജിക്കണമെന്നുള്ളത് തന്നെയാണ്. അത് തുടക്കം മൂവാറ്റുപുഴയും തുടങ്ങട്ടെ, നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആവരുത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും നോട്ടം ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ ജില്ലകൾ വിഭജിക്കേണ്ടത്. ഇപ്പൊ മലപ്പുറത്തിലേക്ക് 45 ലക്ഷം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമല്ല. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകമാക്കി അവർക്ക് അവകാശപ്പെട്ടത്, അതായത് ഇപ്പൊ പിന്നെ ഗവൺമെന്റിന് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടാവുന്ന ബാധ്യതകൾ ഉണ്ടാവണമല്ലോ, അതിൽ നിന്നല്ലേ നമ്മൾ വരുമാനം ഉണ്ടാക്കേണ്ടത്.
1: ഉറപ്പായിട്ടും
2: നമ്മൾ ബാധ്യതകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വരുമാനത്തിന് വേണ്ടി വരുമാന സ്രോതസ്സുകളെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ അപ്പൊ തീർച്ചയായിട്ടും ജില്ലകൾ വിഭജിക്കണം. കാരണം എക്കാലും പക്ഷെ അതിന് പിന്നെ ഒരു എന്താ പറയുക, മറ്റുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തടസ്സം നിൽക്കരുത് ആരും. കാരണം നമ്മുടെ സംസ്ഥാനത്തിനകത്താണ് ഇത് വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കും ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും, അതിനി ആരെങ്കിലും കയറിയിട്ട് പറയണോ അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, അത് ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ മിനി ബർമ ഒരു ഇത് കേട്ടപ്പോ ഞാനും നമ്മുടെ സുഹൃത്തുക്കളൂടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു.
1: എന്താണ്
2: കാസർഗോഡിന് ട്രാൻസ്ഫറിനും സ്റ്റാർട്ടറിനും വേണ്ടി ഉപയോഗിക്കും.
1: ശരിക്കും അത് മാത്രമാണ് ഞങ്ങളുടെ ജില്ല.
2: പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു അപ്പൊ കാസർഗോഡിന് ഭയമുള്ളവരുണ്ടാവില്ല, അപ്പൊ നല്ല രീതിയിൽ ജോലി ചെയ്യും കാസർഗോഡ് ആക്കും.
1: അത് മാത്രല്ല ശ്രീ ഷാജി, ഇങ്ങനെ ഇങ്ങനെ ട്രാൻസ്ഫർ പണിഷ്മെന്റ് ആയിട്ട് വന്നവര് പിന്നെ അവിടെ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവും. പിന്നെ
2: അത് ഈ മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞ കണക്ക് അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവര് അവിടെ ജോലി ചെയ്തിട്ട് അവിടെ എന്തുമാത്രം ആൾക്കാര് അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അവിടെ സ്ഥിരതാമസമാക്കിയവരുണ്ട്.
1: ശരിക്കും അതാണ് അതിന്റെ അവസ്ഥ.
2: അല്ല എനിക്കത് കാരണം മിനി ബട്ട് പറഞ്ഞില്ലേ കാസർഗോഡിന്റെ ട്രാൻസ്ഫറും പിന്നെ നമുക്ക് ജാഥകളൊക്കെ തുടങ്ങാൻ
1: തുടങ്ങുമ്പോ നമ്മൾ കേൾക്കും കാസർഗോഡ് ആരംഭിക്കുന്ന പദയാത്ര.
2: പക്ഷെ വേണ്ട വേറൊരു കാര്യമുണ്ട്, കാസർഗോഡിന് ബാധിക്കാനായിട്ട് ശക്തനായിട്ടുള്ളൊരു ആളുണ്ട് കേട്ടോ അവിടെ, രാജ്മോഹൻ ഉണ്ണിത്താൻ കേട്ടോ, മറക്കണ്ട.
1: അതെ അതെ,
2: എന്തിന് ഏതിനും അദ്ദേഹം മുൻപന്തിയിലുണ്ട്.
1: നമ്മൾ ഉണ്ണിച്ചാന്നാണ് ഇപ്പൊ അദ്ദേഹത്തിനെ വിളിക്കുന്നത്.
2: അതെ അതെ, എനിക്കൊന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്തേക്ക് വരുമെന്ന് എനിക്ക് സംശയമാണ്.
1: ഒരിക്കലും ഒരിക്കലും, കാരണം അദ്ദേഹത്തിനെ ഞങ്ങളുടെ സ്വന്തം ഉണ്ണിച്ചയാക്കി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്.
2: താങ്ക്
1: യു, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമ്മുടെ ചർച്ച ഇന്ന് തമാശയിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ. കുറച്ച് തമാശ ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്താ ഒരു രസമല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. പറയൂ, ഇങ്ങനെ കുറെ ജില്ലകൾ വേണമെന്നുള്ള ആവശ്യം അതിൽ തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് തുടങ്ങുന്നു നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ.
3: അത് നല്ലൊരു തീരുമാനമാണ്. ഒരു ജില്ലകൾ മാത്രമല്ല, നമ്മളിപ്പോ നോക്കൂ, ഇന്ത്യയിലിപ്പോ സംസ്ഥാനങ്ങള് രൂപീകരിച്ചു, സംസ്ഥാനങ്ങൾ വിഭജിച്ചില്ല, ഇന്ത്യയുടെ അടിസ്ഥാനത്തില് വിഭജിച്ച് വികസനത്തിന് വേണ്ടിട്ട്. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ നോക്ക് മലപ്പുറം, ഞാൻ മലപ്പുറം
1: ജില്ലക്കാരനാണ്. അതെ അതെ,
3: മഞ്ചേരി അല്ല വളാഞ്ചേരിയാണ്. എന്റെ സ്വന്തം സ്ഥലം ആദവനാട് എന്ന് പറയും.
1: ആദവനാട്, ആഹാ. വളാഞ്ചേരി കുറച്ച് ഒരു ഒരു റോഡിൽ കുറച്ചുകൂടെ കയറ്റവും ഇറക്കും വളവൊക്കെ ഉള്ള ആ ഒരു ഭാഗമല്ലേ വളാഞ്ചേരി?
3: അതെ അതെ, ഒരു വട്ടപ്പാറ.
1: വട്ടപ്പാറ മിക്കവാറും പിന്നെ വലിയ ലോറികളൊക്കെ അവിടെ വലിയൊരു പൊട്ടിയിട്ട് കിടക്കുന്നൊക്കെ കാണാറുണ്ട് അല്ലേ വട്ടപ്പാറ?
3: എന്റെ വൈഫ് ഹൗസ് അവിടെ.
1: അത് ശരി, അത് ശരി. പറയൂ, അപ്പൊ മലപ്പുറത്തിന്റെ മൂന്ന് ജില്ലകളൊക്കെ ആക്കേണ്ട ആവശ്യമുണ്ടല്ലേ?
3: തീർച്ചയായും, എന്റെ അഭിപ്രായത്തിൽ അതുണ്ട്. അതിലൊരു വിരോധാഭാസം എന്ന് വെച്ചാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് നിലമ്പൂര്
1: കിടക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വരുമ്പോഴാണ് പലരും അത് ഓർമ്മിക്കുന്നത്. അയ്യോ, നിലമ്പൂര് അവിടെയാണ്.
3: മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന നിലമ്പൂര് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്.
1: എങ്ങനെ വിടുന്നു അല്ലേ? അതെ.
3: അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഭജനം നടക്കേണ്ട സ്ഥലങ്ങളാണ്. അത് മലപ്പുറം ജില്ല മാത്രമല്ല, ജനസംഖ്യാടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ കുറച്ച് ജനസംഖ്യാടിസ്ഥാനം കുറച്ച് കൂടുതലാണെങ്കിലും ശരി, മറ്റുള്ള ജില്ലകളും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ. ഇപ്പൊ ലോക്സഭ അഖിലേന്ത്യാ തലത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കാൻ ആലോചിക്കുമ്പോൾ അതിനെ എതിർത്തിട്ട്
1: കാര്യമില്ല. ബില്ലൊക്കെ വരുമ്പോ അതിന്റെ രീതിയിൽ അതങ്ങ് പോട്ടെ അല്ലേ.
3: ആ കാരണം ഒരു ലോകത്ത് നമുക്കൊരു എം പി എ കിട്ടുമ്പോ അതിന്റെ ഫലം നമുക്ക് ഉണ്ടാവല്ലോ.
1: കാരണം ചോദ്യം ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മണ്ഡലങ്ങൾ വിഭജിക്കുമ്പോഴാണ് അവിടെ ചോദ്യങ്ങൾ വരുന്നത് അല്ലേ.
3: എങ്ങനെ ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാവുന്നു? ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു സ്ഥലം വിഭജിച്ചപ്പോ ഇവിടെ വാർഡ് വിഭജനം നടക്കുന്നില്ല. നമ്മള് കേരളത്തിലെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട്
1: ഉറപ്പായിട്ടും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടല്ല അങ്ങനെ വിഭജനം നടക്കാറുണ്ട്. അത് നടക്കേണ്ടതാണല്ലോ സമയാസമയത്ത്.
3: അപ്പൊ അതിനെ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കാണേണ്ട ആവശ്യമില്ല എന്റെ അഭിപ്രായത്തില്. കാരണം വികസനം നമുക്ക് വേണ്ടത് വികസനമാണ്. ഇപ്പൊ ഞാൻ പരിഹാരം ചെയ്യുന്ന പാർട്ടി ഞങ്ങള് പ്രവർത്തനം എങ്ങനെ ഏകോപിച്ചു കൊണ്ടുപോകുന്നത്, ജില്ല ഓരോ ജില്ല ഒരു ജില്ലയല്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഓരോ ജില്ലകൾക്ക് രണ്ട് പ്രസിഡന്റുമാരാണ്, രണ്ട് ജില്ലയായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തിനാ പ്രവർത്തനം ഏകോപിക്കാൻ വേണ്ടിട്ടാ? ഒരു പ്രസിഡന്റിന്റെ എല്ലാ സ്ഥലങ്ങളും നോക്കാൻ പറ്റില്ല.
1: അപ്പൊ വികസനത്തിന് വേണ്ടിയിട്ട് പുതിയ ജില്ലകൾ വരട്ടെ, എന്നെ സ്വാഗതം ചെയ്യാം നമുക്ക്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഓണത്തിന്റെ ദിവസങ്ങളിലൊക്കെ വിളിക്കു പറ്റെങ്കിൽ കേട്ടോ. ഹാപ്പി ഓണം.
3: ഹാപ്പി ഓണം.
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, അശ്വിൻ. സുഖായിരിക്കുന്നു? കൊറേ ദിവസമായല്ലോ അശ്വിൻ, എവിടെയായിരുന്നു?
4: ഞാന് നാട്ടിൽ പോയിരുന്നു.
1: നാട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോണ്ടേ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആൾക്കാരില്ലാത്തപ്പോ ചില പേരുകള്, ചില ശബ്ദങ്ങള്, ചില സ്വരങ്ങള്, ചില ദേശത്തുള്ള മനുഷ്യരൊക്കെ വിളിക്കാതിരിക്കുമ്പോ നമ്മൾ ഇടയ്ക്ക് ആലോചിക്കും കേട്ടോ. അശ്വിൻ സുഖായിരിക്കുന്നോ നാട്ടിലെല്ലാവരും?
4: വീക്കെൻഡിലാണ് പോയത്, അപ്പൊ പിന്നെ പറയാൻ പറ്റില്ല.
1: അത് ശരി, പറയൂ. അങ്ങനെ മലപ്പുറത്തിന് ഒരു വിഭജനം വരുന്നു, അതുപോലെ മൂവാറ്റുപുഴ പുതിയ ജില്ലയായിട്ട് മാറുന്നു എന്നൊക്കെയാണ് വാർത്തകൾ.
4: അതെ അതെ അതെ. ഈ കരുണാകരന്റെ കാലത്താണല്ലോ ഈ കാസർഗോഡ് ജില്ല ഫോം ചെയ്തത്. ആ സമയത്ത് കരുണാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്തൊരു ജില്ല കേരളത്തിൽ വരുവാണെങ്കിൽ അത് മൂവാറ്റുപുഴ
1: കേന്ദ്രീകരിച്ചായിരിക്കും.
4: അത് കാരണം എന്താന്ന് വെച്ചാല് എറണാകുളം ജില്ലയുടെ ഒരു ഭാഗം ഒരു ഇൻഡസ്ട്രിയൽ ഒരു ഇതാണ്, മറ്റേ സൈഡ് ഫുൾ കാർഷികമായിട്ടുള്ള ഒരു ഇതാണ്. ഭൂമിശാസ്ത്രപരമായിട്ട്
1: നല്ല വ്യത്യാസം,
4: ഭയങ്കര വ്യത്യാസം. ആ വ്യത്യാസമുണ്ട്. അത് ഡിവൈഡ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ ഇടുക്കി തൊടുപുഴ ഭാഗത്തേക്കാണ്. അപ്പോ അത് ഇപ്പൊ ഈ പോപ്പുലേഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ വി ഡി എസ് സതീശനും അത് എടുത്തു പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിന്റെ ഒപ്പം മലപ്പുറം കൂടി വരുന്നുണ്ട്. മലപ്പുറത്ത് ഇപ്പൊ പി എം എസ് എല്ലാം പറഞ്ഞത് നല്ല ജനസംഖ്യ കൂടുന്നു, അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു വിവേചനം തന്നെയല്ലേ കാണിക്കുന്നത് ആ ജില്ലയോട്.
4: അതെ അതെ. ഇപ്പൊ ഈ മലപ്പുറം ആയാലും എറണാകുളം ആയാലും ഏരിയ വൈസ് കൂടുതലുണ്ട്. മലപ്പുറം വിസ്തൃതി കൂടുതലുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.
1: പക്ഷെ ഡെൻസ് പോപ്പുലേഷനും ആണ് അല്ലേ.
4: അതെ അതെ. പിന്നെ ജില്ലയായിട്ട് തിരിക്കുമ്പോൾ ഈ ഓരോ ജില്ലയ്ക്കും ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് സ്വാഭാവികമായിട്ട് ആ ഒരു കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ആവശ്യമാണ്. ഇപ്പൊ ഒരു ജില്ലാ ആശുപത്രി ആയാലും ഇതുപോലെ മറ്റേ കളക്ടറേറ്റും റവന്യൂ സംഭവങ്ങളെല്ലാം ആയാലും അതെല്ലാം നമ്മുടെ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആവശ്യമാണ്.
1: അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്തും പി ജെ ജോസഫ് പറയുന്നുണ്ട് ഈ ഇടുക്കിനെ ഇത് ബാധിക്കും, മൂവാറ്റുപുഴ ജില്ല വരുമ്പോൾ. നമുക്കറിയാം ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നാണ് അല്ലെ ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോ അതിനെങ്ങനെ വലിയ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നത് അല്ലേ?
4: അതെ, അദ്ദേഹം പറയുന്നത് ഇപ്പൊ തൊടുപുഴ എങ്ങനെയായാലും മൂവാറ്റുപുഴ ജില്ലയായിട്ട് പോരും. അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ബുദ്ധിമുട്ടാണ്, അതാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ജനങ്ങളോടുള്ള എന്തെങ്കിലും സ്നേഹം ഉണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല.
1: അപ്പൊ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒരു തീർത്തിട്ട് എങ്ങനെയാണ് ഈ പിന്നെ ജില്ലാ വിഭജനം നടക്കുന്നത്? വളരെ എളുപ്പത്തിൽ അത് സാധ്യമാകും തോന്നുന്നുണ്ട് അശ്വിന്?
4: അല്ല, ഇതുകൊണ്ടൊക്കെയാണ് ഈ കാലകാലങ്ങളിൽ വന്ന ഗവൺമെന്റ്
1: കൈയിടാണ്.
4: അതുപോലെ സാമ്പത്തിക ഒരു വിഷയമാണ്.
1: അയ്യോ, സാമ്പത്തിക വലിയ വിഷയം തന്നെയാണ്.
4: അതെ, ഇത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റിയ ഒരു ഗവൺമെന്റിന് മാത്രമേ ഇത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അത് ഇപ്പം ആവശ്യമാണ്. ഇപ്പൊ തിരുവനന്തപുരം ആയാലും മലപ്പുറം ആയാലും എറണാകുളം
1: ആയാലും
4: മൂന്ന് ജില്ലകളാണ് ഇപ്പൊ ഒരു ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് തോന്നുന്നത്.
1: അശ്വിൻ ഏത് ജില്ലക്കാരനാണ്? എറണാകുളാണോ?
4: ഞാൻ കോട്ടയാണ്.
1: കോട്ടയാണ്, കോട്ടയംകാർക്ക് എന്താ ഇവിടെ കാര്യം?
4: പക്ഷെ എനിക്ക് മൂവാറ്റുപുഴ തൊടുപുഴ ഏരിയ എല്ലാം കുറച്ച് നന്നായിട്ട്.
1: ശരിക്കും കോട്ടയംകാർ ആ വഴിയിലൊക്കെ അല്ലേ? ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. പക്ഷെ മൂവാറ്റുപുഴ എത്തിക്കഴിയുമ്പോ അല്ലെങ്കിൽ നമുക്ക് പെരുമ്പാവൂർ വിട്ടു കഴിഞ്ഞാൽ തന്നെ എറണാകുളത്തിന്റെ സ്വഭാവം ഒക്കെ മാറി. നമുക്ക് കുറച്ചുകൂടി നാടൻ ഗ്രാമ ഭംഗിയിലൂടെ പോകുന്ന ഒരു സ്ഥലമല്ലേ?
4: അതെ അതെ അതെ. എറണാകുളം ഇപ്പം നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി എറണാകുളം കറങ്ങുന്നതല്ല, ഈ മൂവാറ്റുപുഴ തൊടുപുഴ സൈഡിട്ട് വന്നു കഴിഞ്ഞാൽ എന്റയർലി ഡിഫറെന്റ് ആയി.
1: ശരിക്കും
4: വേറൊരു ഭൂമി, വേറൊരു ഭൂപ്രകൃതിയാണ്.
1: അപ്പൊ ഏതാ ജില്ല മൂവാറ്റുപുഴ എന്ന് കേക്കട്ടെ അല്ലേ വളരെ പെട്ടെന്ന്?
4: അതെ
1: താങ്ക് യു സോ മച്ച്. അപ്പൊ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് കേട്ടോ. യെസ് താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം അല്ലേ പറഞ്ഞത്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: നമസ്കാരം,
1: ഗുഡ് ഈവനിങ്. നിതിൻ,
5: എവിടെയായിരുന്നു?
1: ഇന്ന് നിതിന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം വെച്ചാലോ എന്ന് അറിയിക്കാണ്. കൊറേ നിതിന്മാർ വിളിച്ചു. പറയൂ നിതിൻ, സുഖായിരിക്കുന്നോ? പറയൂ. ഈ അവസാന സമയം നമുക്കൊരു മൂന്നാല് മിനിറ്റേ ഉള്ളൂ, അധിക സമയം കളയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞോളൂ.
5: അതെ, ഇതിപ്പം നമ്മുടെ ജില്ല വിഭജിക്കുന്ന പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതിനകത്ത് ഇതിനകത്ത് കുറച്ചുപേര് പ്രശ്നങ്ങൾ പറയുന്നത്, നമുക്ക് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു നിയമവ്യവസ്ഥ ജില്ലാ തലത്തിലല്ല ഭരണം നടക്കുന്നത്, അത് വാർഡ്, പഞ്ചായത്ത്, കോൺസ്റ്റിറ്റ്യൻസി, അങ്ങനെ ഓരോ രീതിയിലാണ്. അതുകൊണ്ട് ജില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസികമായ ഒരു ഒരു ബൗണ്ടറി മാത്രമാണ്. നിയമപരമായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചട്ടക്കൂടിലോ അല്ലെങ്കിൽ ഭരണരീതിയിലോ ജില്ലയ്ക്ക് ഒരു പ്രാധാന്യവും ഇല്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഈ കെ എൽ പണ്ട് 14 കെ എൽ 14 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്കൊന്ന് കെ എൽ 90 വരെ നമ്പർ പ്ലേറ്റ്.
1: അതെ, എനിക്കൊക്കെ വലിയ സങ്കടമായിരുന്നു. കാരണം ഞാനൊക്കെ കെ എൽ 14 എന്റെ നാട്ടിൽ കേട്ടിട്ട് പിന്നെ ഇപ്പൊ കെ എൽ 60 ഒക്കെയാണ് വണ്ടിക്ക് നമ്പർ വരുന്നത്.
5: 60, 78, 80
1: ഒക്കെ. അതെ അതെ, എന്റെ നാട്ടിലെ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്നൊക്കെ 60 ആണ്, കെ എൽ 60. പക്ഷെ നമ്മൾക്ക് അഭിമാനം എന്ന് പറഞ്ഞാൽ കെ എൽ 14 വണ്ടി എവിടെ കണ്ടുകഴിഞ്ഞാൽ നമ്മള് കയ്യൊക്കെ വീശും. ഏതോ നമ്മുടെ ബന്ധക്കാർ പോകുന്നത്. അതെ, അത് ഭാവിയിൽ എടുക്കാന്ന് വിചാരിക്കുന്നത്. കാരണം 14 വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്.
5: അപ്പൊ നമ്മുടെ നമ്പർ പ്ലേറ്റുകൾ എങ്ങനെ എണ്ണം കൂടിയോ അതിനനുസരിച്ച് തന്നെ അത്രയും വണ്ടികൾ വരുന്നുണ്ട്. വണ്ടികൾ വരുന്ന അതിന്റെ അർത്ഥമാണ് പോപ്പുലേഷൻ കൂടുന്നു,
1: ഉറപ്പായിട്ടും.
5: അപ്പൊ ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കെ എൽ ഇതുവരെ ആയിപ്പോയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതും വാർഡുകളും ഇത് കോൺസ്റ്റിറ്റ്യൻസി ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് പോകണം. അത്രയും പോപ്പുലേഷൻ ആയി, മാനേജ് ചെയ്യാൻ പറ്റൂല.
1: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. നിതിൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ് കേട്ടോ, നമ്മുടെ സമയം കഴിയാറായതുകൊണ്ട് മാത്രം ഒന്ന് വിളിക്കാൻ. പരസ്യങ്ങളൊക്കെ പോകണ്ട ഓണക്കാലമല്ലേ, അപ്പൊ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നിതിൻ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ മറക്കാതെ വിളിക്കണം. ഹാപ്പി ഓണം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു, പറ്റുമെങ്കിൽ ഒന്ന് വിളിക്കണം കേട്ടോ നാളെ. അപ്പൊ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാളെ ഉത്രാടാണ്, എല്ലാവരും അണിഞ്ഞൊരുങ്ങി നല്ല കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് ചർച്ചയ്ക്ക് വരിക കേട്ടോ. സന്തോഷം, സ്നേഹം.

0: ആരോഗ്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. You're tuned into Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ചതിക്കപ്പെട്ടെന്ന പി.വി. അൻവർ. ചെങ്കടലിൽ കപ്പലിന് നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിനെതിരെ പി.വി. അൻവർ. ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ പരാജയപ്പെടുത്തി. കോഴിക്കോട്ടെ DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ പ്രസംഗം പങ്കുവച്ചാണ് വിമർശനം. മലർന്നുകിടന്ന് തുപ്പുന്നവർ നൽകുന്ന സന്ദേശമെന്തെന്ന് അൻവറിന്റെ ചോദ്യം. മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി. ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ തനിക്ക് ജാള്യതയുണ്ടെന്നും അൻവർ. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ നേരത്തെയുള്ള വിമർശനം. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന PMA സലാം. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ 3 ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും PMA സല. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDFൽ തർക്കം. മുന്നണി യോഗത്തിൽ എതിർപ്പറയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ്. ഇടുക്കി ജില്ലയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ജില്ലാ രൂപീകരണത്തിന് രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമെന്നാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പറയുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ CPI. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് CPI ജനറൽ സെക്രട്ടറി DRാജ. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് CPI. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. VD സതീശൻ സർക്കാരിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പരിശോധിക്കേണ്ട സമയമാണിതെന്നും ഇക്കാര്യത്തിൽ വലിയ നിരാശയാണ് കേരളത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 5 ഗ്യാരണ്ടികൾ നൽകിയ സർക്കാർ അതിൽ ഒന്ന് മാത്രമാണ് നടപ്പാക്കിയത്. മറ്റ് ഗ്യാരണ്ടികൾ എന്തായെന്നും BJP അധ്യക്ഷന്റെ ചോദ്യം. CPMന്റെ അഴിമതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചവർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 12,500 കോടി രൂപയുടെ കടബാധ്യത വരുത്തിവച്ചതല്ലാതെ പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം. കോതമംഗലം കോടതിയാണ് ജാമ്യം നൽകിയത്. എന്നാൽ ജാമ്യം ലഭിച്ചെങ്കിലും കാപ്പ ചുമത്തിയതിനാൽ തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുന പുറത്തിറങ്ങാൻ കഴിയില്ല. ആലുവ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ കൂടി അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുണ്ട്. റിസോർട്ട് കേസിൽ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ DYSP സസ്പെൻഷൻ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനെയാണ് സസ്പെൻഡ് ചെയ്തത്. സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിനു പിന്നാലെയാണ് നടപടി. DYSP സുധീർ കല്ലൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമിറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587 വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമിറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ED അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ED പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. മലബാറിലെ ഖനന റോയൽറ്റി തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് ആശ്വാസവിധി. ഭൂ ഉടമകളിൽ നിന്ന് പിരിച്ച റോയൽറ്റി തുക തിരികെ നൽകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. റോയൽറ്റി തിരികെ നൽകേണ്ടി വന്നാൽ 1200 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ടി വി കെ സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. സർക്കാർ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ. എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കത്തയച്ച കോക്രോച്ച് ജനതാ പാർട്ടി. കുടിവെള്ളവും ബെഞ്ചും ശുചിമുറിയും ഇല്ലാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലെന്ന് സിജെപി കൺവീനർ അഭിജിത് ദീപ്കെ. മൃഗങ്ങളെക്കാൾ മോശമായാണ് വിദ്യാർത്ഥികളെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്കൂളുകൾക്കായി അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും പരസ്യപ്പെടുത്തണമെന്നും സിജെപി. ഉത്തരേന്ത്യയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റും. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ കനത്ത മഴ സാരമായി ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനങ്ങളാണ് മറ്റ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യതാ പ്രവചന പ്രകാരം കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ചെങ്കടലിൽ എണ്ണക്കപ്പലിന് തീപിടിച്ചു. സൌദി അറേബ്യയ്ക്കടുത്താണ് ആക്രമണമുണ്ടായത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. സൌദി നഗരം യെൻബുവിൽ നിന്ന് 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് ഡീ ഡേക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ധ്രുവ് ജുറേലിന്റെയും ദേവദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 ദിനം 9 503 എന്ന നിലയിൽ ഇന്ത്യ കളി ഡിക്ലെയർ ചെയ്തു. 63 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും 45-43 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും രവീന്ദ്ര ജഡേജയും ഇന്ത്യയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Very good evening. Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
4: വെദർ അപ്ഡേറ്റ്
3: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.
6: യു ആർ ലിസണിംഗ്

0: യുഎഇയിലെ ഈ ഒരു കഠിനമായിട്ടുള്ള സമ്മർ കാരണം അല്ലെങ്കിൽ കടുത്ത ചൂട് കാരണം വിമിഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ, പ്രതീക്ഷയുടെ ചിഹ്നമായി സുഹൈൽ നക്ഷത്രം ഇതാ മാനത്തുദിച്ചിരിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ, വൺസ് അഗൈൻ വെരി ഗുഡ് ഈവനിങ് ആൻഡ് നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ വീക്കിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഓണത്തിന്റെ ആഴ്ചയാണ്, ഓണത്തിൻ്റെതായിട്ടുള്ള ഓളം സന്തോഷം നമ്മളെല്ലാ മലയാളികളുടെയും മനസ്സിൽ നിറയുന്ന ഒരു ആഴ്ചയ്ക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ദിവസം തുടങ്ങിയെന്ന് എനിക്കറിയാം, പക്ഷേ ആ ദിവസത്തിന്റെ വൈൻഡപ്പിലാണല്ലോ ഞാൻ വരുന്നത്, എന്റെ തുടക്കം ഇതാണല്ലോ. ഇനി എന്തായാലും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ബാക്ക് ടു ഹോമിലേക്ക്. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചൂടിനായിരുന്നു, ചൂടായിരുന്നു നമ്മുടെ പലരുടെയും പല വിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങളുടെയും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുണ്ടെങ്കിൽ ആ ഒരു കടുത്ത ഫോഗി ഡേയ്സ് ആൻഡ് അതോടൊപ്പം തന്നെ ഹൈ ഹ്യൂമിഡിറ്റിയിലുള്ള സംഗതികൾ ഒക്കെ തന്നെ എല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ വരും ദിവസങ്ങളിൽ പതിയെ പതിയെ കുറയും എന്നുള്ളതിൻ്റെ പ്രതീക്ഷ. അത് സ്വിച്ച് ഇട്ട പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരൊറ്റയടിക്ക് കുറയുമെന്നല്ല നമ്മൾ പറയുന്നത്, ക്രമേണ ഒരു മാസം ഒന്നര മാസമൊക്കെ എടുക്കും, പതിയെ നമ്മൾ വീണ്ടും ആ ഒരു സുഖമുള്ള കാലാവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്നലെ ആക്ച്വലി മൂടൽമഞ്ഞിൻ്റെ പിന്നിൽ മറഞ്ഞു പോയിരുന്നു എന്നുണ്ടെങ്കിലും യുഎയുടെ ആകാശത്ത് അങ്ങനെ സുഹൈൽ നക്ഷത്രം ഉദിച്ചിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസം സുഹൈലിന്റെ ആ ഒരു ഈ വർഷത്തെ ഉദയം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഒരു 80% അതിലധികമോ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഇനിയും തുടരും വരും ദിവസങ്ങളിലൊക്കെ, പക്ഷേ നമുക്കൊരു വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ തന്നെയാണല്ലേ. എന്തായാലും സുഹൈലിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന പോലെ ശരിക്കും പ്രവാസികളായിട്ടുള്ള നമ്മൾ മറ്റൊരു വ്യക്തിക്കും വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവില്ല. കാരണം കാലാവസ്ഥയിൽ വരുന്ന മാറ്റമാണ് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും പല വിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങളെയും ഒക്കെ തന്നെ കൺസിഡർ ചെയ്യാറുള്ളത് അല്ലേ. കേരളത്തിൽ അതേസമയത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓണം മഴയിൽ മുങ്ങുമെന്നാണ് തോന്നുന്നത്. ഏതാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. 7 ജില്ലകളിൽ കറന്റ്ലി ഓറഞ്ച് അലേർട്ടും കാര്യങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലും ഇതേപോലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എറണാകുളം, ഇടുക്കി ആൻഡ് കണ്ണൂർ ഇത്രയും ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 7 ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു മഴയുടെ കാഠിന്യം വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്രാടം തിരുവോണത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ നാട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നാട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ആഘോഷങ്ങൾ എല്ലാം തന്നെ കാര്യമായിട്ട് നടന്നോട്ടെ, പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കരുതലല്ല എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം കൂടി നമ്മുടെ ബന്ധുക്കളെയും വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുക കേട്ടോ. നമ്മൾ പ്രവാസികൾ എല്ലാ സമയത്തും അവരിലേക്ക് കരുതലിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നവരാണല്ലോ അല്ലേ. യെസ് അപ്പോൾ നാട്ടിൽ മഴയത്തോണമാണെങ്കിൽ ഇവിടെ നമുക്ക് ചൂടത്തോണം. നിങ്ങളുടെയൊക്കെ ഓണവിശേഷങ്ങൾ പറയൂ. നമ്മൾ ഇനിയും ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം വഴിയെ വഴിയെ പറയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
1: ട്രെൻഡിങ് സോങ് ഓഫ് ദി ഇയർ ബ്രോട്ട് ടു യു ബൈ അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്തമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Amore, enda idu ee vandide AC adichu poyalla idakka sradhikkanna paadu
9: sradhikkanna
8: eda mone poyada poi vandide AC adichu poi
10: annam pedikkanna na
11: vandi nere andras like vittu ee choodathu nammada budget nodukkana quality parts andras le ullu
8: ambane enna vegam po andras like ini engil sradhikkanna ambane
12: anna sradhika
13: ambane pole ningalum sradhichekane ee choodathu best auto AC parts in andras auto AC parts andras the best cooling solution for all vehicles visit andras.me
14: ഓണന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
15: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
16: ലുലു, where the world comes to shop.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: ആൻഡ് യെസ് ഓണക്കാലമായി കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത് പൂക്കളും പൂവിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഓണത്തിൻ്റെതായിട്ടുള്ള സംഗതികളും ഒക്കെ തന്നെയായിരിക്കും. എനിക്ക് ശരിക്കും സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ചും ഈ കോളേജുകളിലെ ഓണാഘോഷങ്ങളുടെ വീഡിയോസും വിഷ്വൽസും ഒക്കെ കാണുന്ന സമയത്താണ് കേട്ടോ. നിങ്ങൾ ഈ പ്രേമം സിനിമയൊക്കെ റിലീസായതിനു ശേഷം, അതിന് മുൻപേ ഓണാഘോഷം അങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, പക്ഷേ പ്രേമത്തിന് ശേഷം വേറൊരു ലെവലിലാണ് കേരളത്തിലെ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് അല്ലേ. അതിൻ്റെ ഒരു കംപ്ലീറ്റ്, അതായത് ഒരു യൂഷ്വൽ ഒരു കോളേജ് ഫെസ്റ്റ് എങ്ങനെയാണോ സംഘടിപ്പിക്കപ്പെടുന്നത് അതേ ആവേശത്തിൽ അതേ ആരവത്തിൽ. കാരണം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന 2017 മുതൽ 2020 വരെയുള്ള സമയത്ത് ഒരു വർഷമോ മറ്റോ കോവിഡ് കാരണം ഞങ്ങൾക്ക് ഓണം അത്രയധികം കൊണ്ടാടാൻ വേണ്ടി പറ്റിയില്ല. ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആനയും അമ്പാരിയും ഒക്കെ ഇറക്കി, മറ്റേ പൂക്കാവടി സംഗതികളൊക്കെ ഇറക്കി. ആൻഡ് കൊല്ലത്ത്, ഞാൻ പഠിച്ചത് കൊല്ലത്ത് എസ് എൻ കോളേജ് എന്ന് പറയുന്ന ഒരു വളരെ പ്രമുഖമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു കോളേജിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് കൊല്ലം ബീച്ച് റോഡിൽ നിന്നും ഈ പറഞ്ഞ പോലെ വലിയ ഘോഷയാത്രയായിട്ട് ഞങ്ങൾ കുറച്ച് പേര് 10-60 പേരുള്ള ഞങ്ങൾക്ക് ഒരു ചെറിയ ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ട് അത് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പിരിവിട്ട്, അതും എല്ലാവരും ഈ പറഞ്ഞ പോലെ ആ ഒരു സീസണിൽ മുഴുവൻ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള പല പരിപാടികൾക്കൊക്കെ പോയി സമ്പാദിച്ച പൈസയാണ് നമ്മൾ ഈ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുന്നത്. എല്ലാവരും ഒരേ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ബാക്കിയുള്ള ഈ പഞ്ചവാദ്യങ്ങളാവട്ടെ അല്ലെങ്കിൽ പൂക്കാവടിയാവട്ടെ, ആൻഡ് ആന ഇറക്കുന്നു. ആന വരെ കോളേജിലേക്ക് ഓണത്തിന് ഇറക്കിയ ഒരു ചരിത്രമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ച ഓർമ്മയുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കോളേജുകളിലെ ഓണാഘോഷം കാണുന്ന സമയത്താണ് നമുക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയൊക്കെ അടിക്കുന്നത്. എനിവേ, എന്തായാലും പ്രവാസികൾക്ക് ഓണം നൊസ്റ്റാൾജി മാത്രമായി ഒതുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വകുപ്പും നമ്മൾ UAE എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം അത്രയധികം അസോസിയേഷൻസ്, അത്രയധികം ആവേശമുള്ള ഓണാഘോഷങ്ങളാണ് എല്ലായിടത്തും സംഘടിപ്പിക്കപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ സന്തോഷം കിട്ടുന്ന ഒരു സംഗതി പറയട്ടെ. അതായത് ഈ ഓണക്കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നാട്ടിലേക്ക് പണം അയക്കാനും ഒക്കെ ആയിട്ട് ഡൂപേ അല്ലേ. അപ്പോൾ ഡൂപേ ഒരു കിടൻ ഭാഗ്യ സമ്മാനം ഒരുക്കുകയാണ്. September 6 നടക്കുന്ന ഈണം ഓണം ഇവൻറ്റിലെ ലക്കി ഡ്രോയിലൂടെ ഏതാണ്ട് 1500 ദിർഹംസ് വരെ നേടാനുള്ള ഒരു വലിയ അവസരമാണ് ഇപ്പോൾ ഡൂപേ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൂപേ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുക. ബഹുഭൂരിപക്ഷം പേരും ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക, ആൻഡ് അതിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് September 5 മുൻപ് നാട്ടിലേക്ക് പണം അയക്കുക. ഈ മാസം സാലറി വരുന്ന സമയത്ത് കൃത്യമായിട്ട് നാട്ടിലേക്ക് നമ്മൾ അയക്കേണ്ട എമൗണ്ട് ഇത്തവണ ഡൂപേയിലൂടെ തന്നെ അയക്കുക. ആൻഡ് അതിനുശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID 0586105980 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ ID ഈ 0586105980 എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് ഒന്ന് അയച്ചാൽ മാത്രം മതി. നിങ്ങൾ ഡയറക്റ്റ്ലി ലക്കി ഡ്രോയിലേക്ക് എൻട്രി നേടുന്നതായിരിക്കും. ക്യാഷ് പ്രൈസ് നേടാനുള്ളൊരു ഗംഭീര അവസരമാണ്, മിസ്സാക്കി കളയരുത്. September 6 നടക്കുന്ന ഹോമഫം നമ്മുടെ തൃശ്ശൂർ ഈണം ഇവൻറ്റിൽ വെച്ച് നമ്മൾ ആ ഒരു വിന്നേഴ്സിനെയൊക്കെ പ്രഖ്യാപിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈണം 2026 ഡൂപ്പയിലുള്ള ബൂത്ത് സന്ദർശിക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ മെസ്സേജ് ചോദിച്ചാൽ മതി. കൃത്യമായിട്ടുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അയക്കേണ്ടത്. അപ്പോൾ ഇത്തവണ നാട്ടിലേക്ക് പണം അയക്കുന്നത് ഡൂപ്പയിലൂടെ തന്നെ ആയിക്കോട്ടെ. അതിലൂടെ നമുക്കൊരു എക്സ്ട്രാ സന്തോഷമല്ലേ, എക്സ്ട്രാ എമൗണ്ട് കയ്യിലേക്ക് വരുന്നത് അല്ലേ. അതിനുള്ള അവസരം തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ദുബായുടെ പ്രധാന പാതകളിലൊക്കെ അത്യാവശ്യം ട്രാഫിക് കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. യൂഷ്വലി തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ മേജർ റോഡ്സിലൊക്കെ തന്നെ കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആഡ് ഓണെന്ന നിലയിൽ ചില റോഡ്സിൽ അൺഫോർച്ചുനേറ്റ്ലി കുറച്ചധികം ആക്സിഡൻറ്റ്സ് ഈ വൈകുന്നേരത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒന്ന്, JVT ഡിസ്ട്രിക്ട് 1 എത്തുന്നതിന് മുൻപായിട്ട് ഒരു മേജർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിൻ്റെ ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ, ഓൾമോസ്റ്റ് അറൗണ്ട് ആ ഒരു പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തൊക്കെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കുറേയധികം ഡിലേ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിൽ ചിലപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അവിടെ ഒന്നല്ല രണ്ട് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് നടന്നിട്ടുണ്ട്. ആൻഡ് ദുബായ് സ്പോർട്സ് സിറ്റി എത്തുന്നതിന് മുമ്പേ മറ്റൊരു മൈനർ ആക്സിഡന്റ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു സ്ട്രെച്ച് കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. പിന്നെ അറേബ്യൻ റാഞ്ചസിന്റെയൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചൊരു റിഡക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജിന്റെ അടുത്തൊക്കെ ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമാണ് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, ദുബായ് അലൈൻ റോഡിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് സിൽക്കണോയാസിസ് ഭാഗത്തായിട്ട്. സോ ആ ഒരു ഏരിയ പോകുന്നവരാണെങ്കിലും ഒന്ന് സൂക്ഷിച്ചോളൂ, കുറച്ചധികം ഡിലേ അവിടെയും അനുഭവപ്പെടാം. നാദൽഹമർ ഭാഗത്തായിട്ട് മറ്റൊരു മേജർ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാദൽഹമർ സ്ട്രീറ്റിൽ തന്നെ റാസൽഖോർ റോഡൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ അവിടുന്ന് കണക്ട് ചെയ്തൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ചധികം ഡിലേ ആ ഒരു ഏരിയയിലും റിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ഒന്ന് അറിയിച്ചോളൂ.
1: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: മതി,
4: കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
5: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
6: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
5: അപ്പൊ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
7: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
1: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
0: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
1: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
0: മാർക്കൻസേവ് മുഹേസന അൽക്യുസേസ്.
1: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
0: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
2: പൊന്നോണം വിത്ത് മാക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
1: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
3: അതെന്താ
1: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
3: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാസ് സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻസ് സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമാൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
4: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
5: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
4: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR, ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
5: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
4: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, a short future.

ഓണത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. അവന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

അപ്പോഴേ കഴിഞ്ഞ വീക്കെൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേയധികം പരിപാടികളുമായിട്ട് പാക്ഡ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു നമ്മൾ ഹോം എഫ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം. വെള്ളിയാഴ്ച ദിവസം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച ആക്ച്വലി നമുക്കൊരു ഫോട്ടോഷൂട്ടും ഓണത്തിൻ്റെതായിട്ടുള്ള കുറച്ചധികം കലാപരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങളിൽ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റിയൊരു വീക്കെൻഡ് ആയിരുന്നു. പ്രത്യേകിച്ചും എഡ്കോപ്പിൻ്റെ ഓണാഘോഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തായിരുന്നു അബുദാബിയിലെ മിനാ സെൻട്രലെ എഡ്കോപ്പിൽ വെച്ചിട്ട്. അതിനെക്കുറിച്ച് എന്തായാലും കാര്യമായിട്ട് തന്നെ സംസാരിക്കാം, കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ മൂവി സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി ഹോം തിയേറ്ററിൻ്റെ ഭാഗമായി കണ്ട രണ്ട് സിനിമകളെ കുറിച്ചാണ്. വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്ത് നമ്മൾ കണ്ടത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയിരുന്നു. വാട്ട് എ മൂവി! ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂവൽ സ്പർശം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ഒരു ഫെദർ ടച്ച് പോലെ അത്രമാത്രം സൂത്തിങ് ആയിട്ടുള്ള ഒരു സിനിമ, തമിഴിലെ മെയ്യഴകൻ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഫീൽ ഗുഡ് സിനിമയാണ്, അതേസമയം

0: ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന അത്രമാത്രം തമാശകളുടെ, എന്നാൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളും ഉണ്ട്, അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ മുഖത്തൊരു ഒരു ഒരു പുഞ്ചിരി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉയരും, പിന്നെ ആ നോർമൽ ചിരിയിലേക്ക് നമ്മൾ എത്തും, ഇടയ്ക്ക് വീണ്ടും ഒരു വലിയ പൊട്ടിച്ചിരി വരും, പിന്നെയും നമ്മൾ സാധാരണഗതിയിൽ ചിരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത്രമാത്രം റിലേറ്റബിൾ ആയിട്ടുള്ള കഥാപരിസരം, അത്രമാത്രം റിലേറ്റബിൾ ആയിട്ടുള്ള കുറേയധികം ക്യാരക്ടേഴ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒരു ചേട്ടൻ സ്ഥാനത്ത്, നാട്ടിൽ തന്നെയുള്ള ഒരു ചേട്ടൻ എല്ലാ കാര്യങ്ങൾക്കും ഓടി ഓടി മുന്നിൽ നിൽക്കുന്ന, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കി നാട്ടിലെ ചില കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം പിടുത്തത്തിനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ ഭാവന സ്റ്റുഡിയോസ് ലൈക്ക് ഗിരീഷ് എ ഡി ഒരുക്കി വെച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. ഓണത്തിന് നിങ്ങൾ ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി ചിരിച്ചുല്ലസിച്ച് കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ആൻഡ് രണ്ടാമത്തെ സിനിമ ഖലീഫ ആയിരുന്നു. ഓൾറെഡി കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമയാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടു ബി വെരി ജെന്യുവിൻ, കുറേയധികം നെഗറ്റീവ് റിവ്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബോംബ് ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി കയറുന്നത്. പക്ഷേ ഫ്രം ദ മൊമെന്റ് ഓഫ് മൂവി സ്റ്റാർട്ടിംഗ് ടിൽ ടു ദ എൻഡ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പക്ക സെലിബ്രേഷൻ മൂഡ് സിനിമ. അതായത് ഒരു മാസ് ആക്ഷൻ സിനിമയിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ എലമെന്റുകളെല്ലാം തന്നെയുള്ള സിനിമ. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന നമ്മുടെ ഓഡിയൻസ് ആവട്ടെ, നമ്മുടെ ലിസണേഴ്സ് ആവട്ടെ, നമ്മുടെ ടീം മെമ്പേഴ്സ് ആവട്ടെ, ഞങ്ങൾ എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സിനിമയിൽ എന്താണ് ഇത്രയും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. കാരണം അത്രയും നെഗറ്റീവ് കേട്ടതിന് ശേഷമാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറുന്നത്. പക്ഷേ സി, ടു ബി വെരി ജെന്യുവിൻ, നിങ്ങൾ ഇപ്പോൾ വരുന്ന റിവ്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഓഡിയൻസ് റെസ്പോൺസുകളൊന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ആ സിനിമ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരെയും, അതായത് ഒരു മാസ് സിനിമ പ്രതീക്ഷിച്ച് വരുന്ന ഖലീഫ എങ്ങനെയാണോ പരസ്യം ചെയ്തത്, അത് പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് എത്തുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഫൈറ്റുണ്ട്, നല്ലൊരു സ്റ്റോറി ഉണ്ട്, അതോടൊപ്പം തന്നെ കുറേയധികം ഗൂസ് ബംസ് മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പിന്നെ എലവേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പൃഥ്വിരാജിന്റെ ഓറ സംബന്ധിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് തന്നെ ആ ഒരു സ്റ്റൈലും ആ ഒരു ഓറയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജേക്സിന്റെ ആ ഒരു മ്യൂസിക് ആവട്ടെ, എല്ലാം ഗംഭീര സിനിമ തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സിനിമകളുണ്ട് തിയേറ്ററിൽ ഈ ഒരു വീക്കെൻഡിലും, നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റും ഖലീഫയും. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി നമ്മുടെ ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു സിനിമ കണ്ട് ആസ്വദിക്കണം കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: പക്ഷി പറയും ഭൂമിയിനി അടിമുടി കൊടുക്കുമെ
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You

0: ഹോം എഫ്എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ജില്ലാ വിവാദം വീണ്ടും സജീവം. മലപ്പുറത്ത് 3 ജില്ല വരെയാക്കേണ്ട സ്ഥിതിയെന്ന PMA സല. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി തയ്യാറാകണമെന്ന CPI. ചതിക്കപ്പെട്ടെന്ന PV അൻവർ. വിദ്യാർത്ഥിയുടെ മരണം, DYSP സസ്പെൻഷൻ. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ജോസഫ് വിജയ്. യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി US. ചെങ്കടലിൽ കപ്പലിന് നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിനെതിരെ PV അൻവർ. ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ പരാജയപ്പെടുത്തി. കോഴിക്കോട്ടെ DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ പ്രസംഗം പങ്കുവച്ചാണ് വിമർശനം. മലർന്നുകിടന്ന് തുപ്പുന്നവർ നൽകുന്ന സന്ദേശമെന്തെന്ന് അൻവറിന്റെ ചോദ്യം. മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി. ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ തനിക്ക് ജാള്യതയുണ്ടെന്നും അൻവർ. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ നേരത്തെയുള്ള വിമർശനം. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന PMA സല. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ 3 ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും PMA സല. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDFൽ തർക്കം. മുന്നണി യോഗത്തിൽ എതിർപ്പറയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ്. ഇടുക്കി ജില്ലയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ജില്ലാ രൂപീകരണത്തിന് രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമെന്നാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പറയുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ CPI. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് CPI. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. ജനങ്ങളാണ് പ്രസ്ഥാനത്തിന്റെ യജമാനന്മാർ, അവരുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ മൂലധനം എന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിൽക്കെതിരായ ED അന്വേഷണവും ആരോപണങ്ങളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് അരുൺകുമാറിന്റെ പ്രതികരണം. സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും പ്രചരണങ്ങളും സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടാകാമെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണെന്നും അരുൺകുമാർ കുറിച്ചു. VD സതീശൻ സർക്കാരിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പരിശോധിക്കേണ്ട സമയമാണിതെന്നും ഇക്കാര്യത്തിൽ വലിയ നിരാശയാണ് കേരളത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 5 ഗ്യാരണ്ടികൾ നൽകിയ സർക്കാർ അതിൽ ഒന്ന് മാത്രമാണ് നടപ്പാക്കിയത്. മറ്റ് ഗ്യാരണ്ടികൾ എന്തായെന്നും BJP അധ്യക്ഷന്റെ ചോദ്യം. CPMന്റെ അഴിമതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചവർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 12,500 കോടി രൂപയുടെ കടബാധ്യത വരുത്തിവച്ചതല്ലാതെ പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം. കോതമംഗലം കോടതിയാണ് ജാമ്യം നൽകിയത്. എന്നാൽ ജാമ്യം ലഭിച്ചെങ്കിലും കാപ്പ ചുമത്തിയതിനാൽ തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുന പുറത്തിറങ്ങാൻ കഴിയില്ല. ആലുവ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ കൂടി അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുണ്ട്. റിസോർട്ട് കേസിൽ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ DYSP സസ്പെൻഷൻ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കലനെയാണ് സസ്പെൻഡ് ചെയ്തത്. സുധീർ കലനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി. DYSP സുധീർ കലൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമിറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587 വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമിറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ഇഡി അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ഇഡി പറയുന്നു. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിരുന്നു. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ ബിജെപി നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ സമസ്ത. ഹൈക്കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്ന് വാങ്ങിയ തോൽവിയെന്ന് മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശനം. സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്നും പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കുറ്റപ്പെടുത്തൽ. മലബാറിലെ ഖനന റോയൽറ്റി തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് ആശ്വാസവിധി. ഭൂ ഉടമകളിൽ നിന്ന് പിരിച്ച റോയൽറ്റി തുക തിരികെ നൽകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. റോയൽറ്റി തിരികെ നൽകേണ്ടി വന്നാൽ 1200 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ടി വി കെ സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. സർക്കാർ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കത്തയച്ച കോക്രോച്ച് ജനതാ പാർട്ടി. കുടിവെള്ളവും ബെഞ്ചും ശുചിമുറിയും ഇല്ലാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലെന്ന് സിജെപി കൺവീനർ അഭിജിത് ദീപ്കെ. മൃഗങ്ങളെക്കാൾ മോശമായാണ് വിദ്യാർത്ഥികളെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്കൂളുകൾക്കായി അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും പരസ്യപ്പെടുത്തണമെന്നും സിജെപി. ഉത്തരേന്ത്യയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റും. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ കനത്ത മഴ സാരമായി ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനങ്ങളാണ് മറ്റ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യതാ പ്രവചന പ്രകാരം കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ചെങ്കടലിൽ എണ്ണക്കപ്പലിന് തീപിടിച്ചു. സൌദി അറേബ്യയ്ക്കടുത്താണ് ആക്രമണമുണ്ടായത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. സൌദി നഗരം യെൻബുവിൽ നിന്ന് 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് ഡീ ഡേക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കുകയും ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് സ്കോട്ട് ബെസൻ എക്സിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി. യുഎസ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായി. യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ഇറാൻ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ഇറാൻ യുഎസ് യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. ധ്രുവ് ജുറേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 ദിനം 9 503 എന്ന നിലയിൽ ഇന്ത്യ കളി ഡിക്ലെയർ ചെയ്തു. 63 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും 45-43 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും രവീന്ദ്ര ജഡേജയും ഇന്ത്യയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. ദുബായിലെ മുഷറിഫ് നാഷണൽ പാർക്കിൽ പുതിയ പാലം തുറന്നു. 102 മീറ്റർ നീളമുള്ള പാലം ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സൈക്ലിംഗ് ഹൈക്കിംഗ് പ്രേമികൾക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982.
0: Time check.
3: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
0: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
0: Weather update.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: You are listening.

തിരികെത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോം ആണ്. കേൾക്കുന്നത് ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ യുഎയിൽ, പ്രത്യേകിച്ചും ദുബായിൽ, വർഷങ്ങളായിട്ടുള്ള മടി കാരണം ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് വന്ന് ചേരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വാഹനങ്ങളൊക്കെ ദുബായ് പോലീസ് തൂക്കിയിരിക്കുകയാണ് കേട്ടോ. റെസ്പോൺസിബിൾ അല്ലാത്ത പെരുമാറ്റം അനുവദിക്കില്ല എന്ന് കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് ട്രാഫിക് പിഴ ഉടക്കാതെയും ആൻഡ് രജിസ്ട്രേഷൻ പുതുക്കാതെയും ഒക്കെ റോഡിലേക്ക് ഇറങ്ങിയ വാഹനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ദുബായ് പോലീസിൻ്റെ നടപടികൾ വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള പരിശോധനകളിൽ നിന്നായിട്ട് ഏതാണ്ട് 10,000 ദിർഹംസ് പിഴ കുടിശ്ശിക വരുത്തിയ 497 വാഹനങ്ങൾ ഇത്തരത്തിൽ പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇത്തരത്തിലുള്ള വയലേഷൻസ് തുടരുന്ന ഡ്രൈവേഴ്സിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി നമ്മുടെ ദുബായുടെ ട്രാഫിക് അതോറിറ്റീസൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പിഴത്തുക ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രജിസ്ട്രേഷൻ പുതുക്കാതെയുമുള്ള ഡ്രൈവിങ്ങും മറ്റു റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു പെരുമാറ്റങ്ങളും ഒക്കെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാഫിക് കൾച്ചറിന് ചേർന്നിട്ടുള്ളതല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റോഡ് കൾച്ചറിന് ചേർന്നിട്ടുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമ നടപടികൾ, കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആൻഡ് വാഹനത്തിൻ്റെ യന്ത്രക്ഷമത പരിശോധനയ്ക്ക് വിധേയമാക്കാതെ നിരത്തിലിറക്കുന്നതും ഡ്രൈവർക്കും മറ്റ് റോഡിലുള്ള മറ്റ് യാത്രക്കാർക്കും അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ പോകുന്നവർക്കും ഒക്കെ തന്നെ വലിയ റിസ്ക് ഫാക്ടർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവന് കടുത്ത ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് ദുബായ് പോലീസ് കടന്നിട്ടുള്ളത്. സോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വണ്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ പിഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ചില മടി കാരണം ചില കാര്യങ്ങൾ ചിലതിൽ നമ്മളൊരു ഉപേക്ഷ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ആക്കിക്കോ. കാരണം ഇല്ലെങ്കിൽ വൻ പണിയായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, ട്രെൻഡിങ് ട്രാക്ക് ഫ്രം ദ മൂവി വാഴ 2 കേട്ടോ. ഓടി തിരിച്ചു വരാം. ട്രെൻഡിങ് സോങ് ഓഫ് ദി ആർ ബ്രോട്ട് ടു യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി യുഎഇ സിൻസ് 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. പ്രസന്റഡ് ബൈ ഡൂപേ, ദ ഓൾ ഇൻ വൺ മണി ആപ്പ്. ഡൗൺലോഡ് ഡൂപേ ആൻഡ് സെൻഡ് മണി ടു ഇന്ത്യ അറ്റ് അമേസിംഗ് റേറ്റ്സ്. ബ്രോട്ട് യു ബൈ എൻചാന്റർ, ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്രഞ്ച് റൊമാൻസ്. യാഡ്ലേ, ഓൺ യുവർ സിഗ്നേച്ചർ സെൻറ്റ്. പവർഡ് ബൈ വാൽക്കിനോ LED ഡിസ്പ്ലേ, പ്രൊഫഷണൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ LED ഡിസ്പ്ലേ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഇൻ ദ UAE. കോൾ 052-524-2017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയിടുന്ന ബൂതിരിയുടെ സദ്യയാണേ. UAE നിന്നിട്ട് അതോർത്ത് വെള്ളമൊരിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയടം മോനെന്ന പോലും ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്ര.
5: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
6: ലുലു, where the world comes to shop.
7: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
7: അമ്മാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് ultras.me.
0: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
12: അതെന്താ
0: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
12: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻസ് സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
2: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
0: മൂന്നാം ഓണം മാർക്കൻസീവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
2: മാർക്കൻസീവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
0: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
2: മാർക്കൻസീവ് മുഹേസിന അൽക്കിസേസ്.
0: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
2: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസീവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
0: Punnonam with Mark and Save and Home 92.2 FM. Energized by RV Entertainments.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: You are listening to Home 92.2 FM. Home is a feeling.
14: ഓണപ്പൂവേ
8: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബർഷാ ദുബായ് അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: നിങ്ങൾക്ക് പലപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് തലവേദന വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആറ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ചിലപ്പോൾ തലവേദനയുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ലെറ്റ്സ് ഗോ ടു
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: That's right, it's time for MVR Health Tips. തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ്. വെള്ളം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻടേക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ വാട്ടർ ഇൻടേക്ക് പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ദിവസവും ഒരു ശരാശരി 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെയാണ് കുടിക്കേണ്ടത്. ഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതികളിലൊന്നാണ്. ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ മൂലം നല്ല രീതിയിലുള്ള തലവേദന വരാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ആൻഡ് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നതിന് പകരം വെള്ളം കുടിച്ച് തുടങ്ങുന്നത്, ഒരു ദിവസം തുടങ്ങുന്നത് ആക്ച്വലി വെരി നല്ല ശീലങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആൻഡ് നമ്മുടെ ഉറക്കം അത് ക്രമമാണോ എന്നുള്ള കാര്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുക കേട്ടോ. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദിവസവും ശരാശരി ഒരു 7 to 8 അവേഴ്സ് എങ്കിലും ഉറക്കം ഉറപ്പുവരുത്തുക. ഉറങ്ങുന്നതിന് മുൻപ് പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. റീല് കണ്ട് സ്ക്രോൾ ചെയ്ത് അതിൻ്റെ അങ്ങ് പാരമ്യതയെത്തുമ്പോൾ മാത്രം കിടന്ന് ഉറങ്ങുന്ന പരിപാടി ഇന്ന് തന്നെ നിർത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഭക്ഷണം നമ്മൾ മുടക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ യൂഷ്വലി നമുക്കറിയാമല്ലോ ഒരു ശരാശരി 3 തവണ വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാണ്, രാവിലെ ഉച്ചയ്ക്കും രാത്രിയും. സമയത്തിനുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, നീണ്ട ഇടവേളകൾ എടുക്കുകയാണെങ്കിലൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ നമുക്ക് റെക്കറിംഗ് ആയിട്ടുള്ള തലവേദന കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമിതമായിട്ട് നമ്മളിപ്പോൾ കോഫി ഓർ ടീയെ ആശ്രയിക്കുകയാണെങ്കിൽ പലപ്പോഴും അതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആൻഡ് ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ തലവേദനയൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് കുറേയധികം നേരം വെയിൽ കൊള്ളുന്നവർക്കും ഇത്തരത്തിലുള്ള തലവേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. സ്ക്രീൻ ടൈം ഇന്നത്തെ ജനറേഷന് ഏറ്റവും അധികം, അതായത് നമ്മൾ ഇടയ്ക്ക് വരുന്നൊരു തലവേദനയെക്കുറിച്ചല്ല പറയുന്നത്, നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത തലവേദനകൾ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നായിട്ട് പറയുന്നതാണ് ഈ സ്ക്രീൻ ടൈം. നമ്മൾ കൂടുതൽ സ്ക്രീൻ ടൈം കൺസ്യൂം ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് ഉണ്ട് എന്നുള്ളത് കേട്ടോ. കാരണം ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളൊരു 20 സെക്കൻഡ്സ് എങ്കിലും കണ്ണിന് വിശ്രമം കൊടുത്തൊരു ബ്രേക്ക് എടുക്കണം. അത് അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നമുക്ക് തുടർച്ചയായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തലവേദനയും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കുള്ള ഒരു സംഗതി സ്ട്രെസ്സും പരിപാടികളും ഒക്കെ. എന്തായാലും തലവേദന വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ കഴുകുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ചില വേദന സംഹാരികളൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് അതിൻ്റെ കാരണങ്ങളെ, അതിൻ്റെ ശീലങ്ങളെ, അതിന് കാരണമാവുന്ന ചില ശീലങ്ങളെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ചെറിയ മാറ്റങ്ങളാണ് പലപ്പോഴും നമ്മുടെ വലിയൊരു ആശ്വാസത്തിൻ്റെ അടിത്തറയായിട്ട് മാറാറുള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചില ചെറിയ ചെറിയ വേദനകൾ, കുറേ കാലം നീണ്ടു നിൽക്കുന്ന തലവേദന, നടുവേദന, ക്ഷീണം, ഇവയൊക്കെ തന്നെ ചെറിയ രോഗങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളായിട്ട് മാത്രമാണ് നമ്മൾ കരുതാറുള്ളത്. ഒരു രോഗമായിട്ട് പോലും നമ്മൾ പലപ്പോഴും കാണാറില്ല. പക്ഷേ ഒരു ദീർഘകാലത്തേക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡി തരുന്നൊരു മുന്നറിയിപ്പാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. പ്രശ്നം വലുതാകുന്നത് വരെ കാത്തിരിക്കാതെ കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കാനുകൾ, ഇപ്പോൾ MRI ആവട്ടെ, CT സ്കാൻ ആവട്ടെ, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ആവട്ടെ, പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു മിനിമം 6 മാസത്തിലെങ്കിലും ഇത്തരം സ്കാനുകളും ടെസ്റ്റുകളും ഒക്കെ നമ്മൾ ചെയ്തിരിക്കണം. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ നിർണയം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ന് നമുക്ക് ലഭ്യമാണ്. കാരണം മോഡേൺ മെഡിസിൻ അത്രമാത്രം വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഒരു രോഗം കണ്ടെത്താൻ വൈകുന്ന ഇടത്താണ് പലപ്പോഴും പലരുടെയും ജീവന് തന്നെ അത് വലിയ റിസ്ക് ആയിട്ട് മാറാറുള്ളത്. അവിടെയാണ് നമ്മുടെ ഗറൂതിലുള്ള MVR പ്രസക്തി. കാരണം കൃത്യമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളിലൂടെ ഒരാളുടെ ബോഡിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് വേണ്ടി ഇവിടെ നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകൾ, ഏറ്റവും പ്രീമിയം സൗകര്യത്തിലുള്ള നിലവാരത്തിലുള്ള ഈ പറഞ്ഞ രോഗനിർണയ സംവിധാനങ്ങളൊക്കെ ഒരുക്കുമ്പോഴും അതേസമയത്ത് ആരുടെയും പോക്കറ്റ് കാലിയാവാത്ത തരത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, പ്രത്യേകിച്ചും അവിടുത്തെ പല വിധത്തിലുള്ള പാക്കേജുകളുണ്ട്, ബേസിക് പാക്കേജ്, വിമൻസ് പാക്കേജ്, മെൻസ് പാക്കേജ്, അഡ്വാൻസ്ഡ് പാക്കേജ്, ഇവയെല്ലാം തന്നെ ഏതാണ്ട് 50%ൽ അധികം ഡിസ്കൗണ്ടിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ചെക്കപ്പുകൾക്കൊന്നും നാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഇത്തരം വേദനകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചോളൂ, അവർ നിങ്ങളെ കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ നയിക്കുന്നതായിരിക്കും. 0508609611 എന്നുള്ളതാണ് MVR നമ്പർ. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി, അവർ വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേൾക്കാമോ? brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call

0: WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
2: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
3: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
2: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
3: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
2: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052 771 9200.

0: ആരോഗ്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒറിജിനല്ല
2: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യു എയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും
4: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
5: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിലെന്നാണേ?
6: അതെന്താ
5: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
7: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
8: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
9: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
10: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4-5, ഓൺലി ഓൺ ഹോം 92.2 FM.
11: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
5: മൂന്നാം ഓണം മാർക്കം സേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
11: മാർക്കം സേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
5: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
11: മാർക്കം സേവ് മുഹേസിന അൽക്കുസേസ്.
5: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
11: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കം സേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
12: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മലപ്പുറത്ത് മൂന്ന് ജില്ല വരെയാക്കേണ്ട സ്ഥിതിയെന്ന പി എം മീസല. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി തയ്യാറാകണമെന്ന സിപിഐ. ചതിക്കപ്പെട്ടെന്ന പി വി അൻവർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന പി എം മേസല. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ മൂന്ന് ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും പി എം മേസല. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ മൂന്ന് ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട യു ഡി എഫിൽ തർക്കം. മുന്നണി യോഗത്തിൽ എതിർപ്പറയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ്. ഇടുക്കി ജില്ലയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ജില്ലാ രൂപീകരണത്തിന് രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമെന്നാണ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പറയുന്നത്. ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിനെതിരെ പി വി അൻവർ. ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ പരാജയപ്പെടുത്തി. കോഴിക്കോട്ടെ ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ പ്രസംഗം പങ്കുവച്ചാണ് വിമർശനം. മലർന്നുകിടന്ന് തുപ്പുന്നവർ നൽകുന്ന സന്ദേശമെന്തെന്ന് അൻവറിന്റെ ചോദ്യം. മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി. ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ തനിക്ക് ജാള്യതയുണ്ടെന്നും അൻവർ. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ നേരത്തെയുള്ള വിമർശനം. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ സിപിഐ. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് സിപിഐ. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. വി ഡി സതീശൻ സർക്കാരിനെതിരെ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പരിശോധിക്കേണ്ട സമയമാണിതെന്നും ഇക്കാര്യത്തിൽ വലിയ നിരാശയാണ് കേരളത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 5 ഗ്യാരണ്ടികൾ നൽകിയ സർക്കാർ അതിൽ ഒന്ന് മാത്രമാണ് നടപ്പാക്കിയത്. മറ്റ് ഗ്യാരണ്ടികൾ എന്തായെന്നും ബിജെപി അധ്യക്ഷന്റെ ചോദ്യം. സിപിഎമ്മിന്റെ അഴിമതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചവർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 12,500 കോടി രൂപയുടെ കടബാധ്യത വരുത്തിവച്ചതല്ലാതെ പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം. കോതമംഗലം കോടതിയാണ് ജാമ്യം നൽകിയത്. എന്നാൽ ജാമ്യം ലഭിച്ചെങ്കിലും കാപ്പ ചുമത്തിയതിനാൽ തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുന പുറത്തിറങ്ങാൻ കഴിയില്ല. ആലുവ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ കൂടി അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുണ്ട്. റിസോർട്ട് കേസിലെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ DYSPക്ക് സസ്പെൻഷൻ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കലനെയാണ് സസ്പെൻഡ് ചെയ്തത്. സുധീർ കലനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി. DYSP സുധീർ കലൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമിറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587 വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമിറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ED അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ED പറയുന്നു. മലബാറിലെ ഖനന റോയൽറ്റി തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് ആശ്വാസവിധി. ഭൂ ഉടമകളിൽ നിന്ന് പിരിച്ച റോയൽറ്റി തുക തിരികെ നൽകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. റോയൽറ്റി തിരികെ നൽകേണ്ടി വന്നാൽ 1200 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ടി വി കെ സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. സർക്കാർ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ. എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കത്തയച്ച കോക്രോച്ച് ജനതാ പാർട്ടി. കുടിവെള്ളവും ബെഞ്ചും ശുചിമുറിയും ഇല്ലാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലെന്ന് സി ജെ പി കൺവീനർ അഭിജിത് ദീപ്കെ. മൃഗങ്ങളെക്കാൾ മോശമായാണ് വിദ്യാർത്ഥികളെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്കൂളുകൾക്കായി അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും പരസ്യപ്പെടുത്തണമെന്നും സി ജെ പി. ഉത്തരേന്ത്യയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റും. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ കനത്ത മഴ സാരമായി ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനങ്ങളാണ് മറ്റ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യതാ പ്രവചന പ്രകാരം കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ചെങ്കടലിൽ എണ്ണക്കപ്പലിന് തീപിടിച്ചു. സൌദി അറേബ്യയ്ക്കടുത്താണ് ആക്രമണമുണ്ടായത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. സൌദി നഗരം യെൻബുവിൽ നിന്ന് 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് ഡീ ഡേക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കുകയും ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് സ്കോട്ട് ബെസൻ എക്സിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സൻ റസായി. യുഎസ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായി. യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ഇറാൻ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായി. ധ്രുവ് ജുറേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 ദിനം 9 503 എന്ന നിലയിൽ ഇന്ത്യ കളി ഡിക്ലെയർ ചെയ്തു. 63 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും 45-43 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും രവീന്ദർ ജഡേജയും ഇന്ത്യയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good evening, studio clock ഇപ്പോൾ സമയം 7:08.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius and humidity stands at 53%.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: യുദ്ധ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോ നിലവിലുണ്ടായിരുന്ന ആ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന ആ ഒരു സാഹചര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മുടെ ഇവിടുത്തെ UAE ഗവൺമെന്റിന്റെ സൈബർ സെക്യൂരിറ്റി മേധാവി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഈ ഒരു നിലവിലെ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഓരോ ദിവസവും UAE എന്ന രാജ്യം ശരാശരി 600,000+ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ആൻഡ് അതിനെല്ലാം തന്നെ വിജയകരമായിട്ട് ആ ആക്രമണങ്ങളെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് UAE ഗവൺമെന്റിന്റെ സൈബർ വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സംഭവം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതൊരു ഗവൺമെന്റിന് നേരെ ഉണ്ടായിരുന്ന സൈബർ അറ്റാക്ക് എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എടുക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. അതായത് ഇത്തരത്തിലുള്ള സൈബർ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ അസറ്റുകൾ പലതും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ ഒരു ഇന്റർനെറ്റിന്റെ വലിയൊരു ലോകത്തിൽ തന്നെയാണ് അല്ലേ. നമ്മുടെ ബാങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്സ് ആവട്ടെ, ആൻഡ് നമ്മുടെ ഡേറ്റാസ് ആവട്ടെ, ഇവയൊക്കെ തന്നെയും ഇന്ന് എല്ലാം തന്നെ ആ ഒരു വെർച്വൽ സ്പേസിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള സമയത്ത് പലതരത്തിലുള്ള ഫിഷിംഗ് ശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക്, അത് പേഴ്സണലി നമ്മുടെ DMലേക്ക് വരുന്ന മെസ്സേജുകളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ ഒരു OTPയുടെ രൂപത്തിലായിരിക്കാം ഒക്കെ തന്നെ വന്നേക്കാം. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അത്രമാത്രം ജാഗരൂകരായിട്ടിരിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും UAE ഗവൺമെന്റിന്റെ സൈബർ സെക്യൂരിറ്റി മേധാവി തന്നെ ഡോക്ടർ മുഹമ്മദ് അൽ കോയിത്തി തന്നെയാണ് ഇത് ഈ ഒരു സംഗതികളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അത്രമാത്രം, പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള ഷോപ്പിംഗ് സൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താവട്ടെ, എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ നമ്മുടെ ഗവൺമെന്റ് തന്നെ, UAE അതോറിറ്റീസ് തന്നെ ഇത്രമാത്രം കർശനമായിട്ടുള്ള സംഗതികൾ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മളും ഏറ്റെടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് പലതരത്തിലുള്ള സംഘങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസും ഡേറ്റാസും ഒക്കെ ചോർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അറിയാലോ UAE എന്ന രാജ്യം ഒരു ഗ്ലോബൽ എക്കണോമിക് ഹബ്ബാണ്. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കാവട്ടെ, അല്ലെങ്കിൽ ലോകം തന്നെ ലോക തലസ്ഥാനമായി കണ്ടുകൊണ്ട് ലോകത്തിന്റെ ഒരു ക്യാപിറ്റൽ എന്ന നിലയിലേക്ക് ദുബായ് വളർന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നമ്മളെല്ലാവരും അത്രമാത്രം പ്രിവിലേജാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റവും സുരക്ഷിതമായി വെക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റിയും ഉൾക്കൊള്ളുന്നവർ കൂടിയാണ് നമ്മളെല്ലാവരും. സോ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള അബദ്ധങ്ങളിലും പോയി ചാടരുത് എന്നുള്ളതാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാം ഓണമോ?
1: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
2: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
1: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
2: മാർക്കൻസേവ് മുഹേസിന അൽക്കിസേസ്.
1: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
2: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും
3: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
4: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യം പോകുന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയടം മോനം നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
5: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
6: ലുലു, where the world comes to shop.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
2: അതെന്താ
1: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
2: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: You are listening to Home 92.2 FM. Home is a feeling. ഓണപ്പൂവേ.
4: ഓമൽപ്പൂവേ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-0796.

0: 2026 ഇന്ത്യയെമ്പാടുമായി ഏറ്റവും അധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വലിയ സെൻസേഷനായി മാറിയ ഒരു ട്രെയിലർ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഉൾപ്പെടെ പുറത്തു വന്ന ട്രെയിലർ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു മലയാളി സംവിധായകയുടെ ഏറ്റവും ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം എന്നുള്ള ലേബൽ. തീർച്ചയായിട്ടും ഈ സിനിമ ഏറ്റവും സെല്ലബിളായി മാറുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്ടേഴ്സിൽ ഒന്ന് ആ സിനിമയിലെ നായകൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യഷിൻ്റെ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ടോക്സിക്കിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. 1986 കർണാടകയിലെ ഭുവനഹള്ളി എന്ന സ്ഥലത്ത് ഒരു സാധാരണ ബസ് ഡ്രൈവറുടെ മകനായിട്ടാണ് നവീൻ കുമാർ ഗൗഡ ജനിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ വലിയൊരു താരമാകണം, എല്ലാവരും തന്നെ അംഗീകരിക്കണം, എല്ലാവരും തന്നെ സ്നേഹിക്കണം, എല്ലാവരിലും താൻ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും പഠനത്തെക്കാൾ കൂടുതലായിട്ട് ഡാൻസിനോടും മറ്റു പല കലാപരിപാടികളോടുമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യവും. കുടുംബത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ തനിക്കൊരു സാധാരണഗതിയിലുള്ള ജീവിതം പോസിബിൾ അല്ല, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ 20-22 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ തന്നെ പോവാം, കുറേ കാലം സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം എന്നുള്ള ആ ഒരു ലക്ഷറി തനിക്ക് ലഭ്യമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഏതാണ്ട് 16-ാമത്തെ വയസ്സ് മുതൽ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങി ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് അതിനെ രണ്ടാമത് വിൽക്കുന്ന തരത്തിലേക്കുള്ള അത്തരം ചെറിയ ചെറിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റണമെന്നുള്ള ഒരൊറ്റ ദൃഢനിശ്ചയത്തിൻ്റെ പുറത്ത് വീട് വിട്ട് നാട് വിട്ട് ബാംഗ്ലൂരിലേക്ക് അദ്ദേഹം എത്തി. അവിടെ ഭക്ഷണത്തിന് പോലും പണമില്ലാതെ ബസ് സ്റ്റാൻഡിൽ അലഞ്ഞു തിരിഞ്ഞ ദിവസങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഒരു നാടക കമ്പനിയിൽ അദ്ദേഹം ജോലി തരപ്പെടുത്തി. വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് ആ നാടക കമ്പനിക്ക് വേണ്ടി നാടകങ്ങൾ അഭിനയിക്കുക ആൻഡ് അവരുടെ മറ്റു ജോലികൾ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ജോലികൾ. ആ ഒരു സമയത്ത്, ആ ഒരു ജോലി കാലഘട്ടത്തിൽ വീണ് കിട്ടുന്ന വിശ്രമ സമയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പലയിടങ്ങളിലായിട്ട് അന്വേഷിച്ച് നടന്ന് അലഞ്ഞ് ഓഡീഷനുകൾക്കായിട്ട് കയറി ഇറങ്ങി. അവസാനം ടെലിവിഷനിൽ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു. അങ്ങനെ ടെലിവിഷനിൽ കുറച്ചു കാലം നിന്നു. അതിനുശേഷം സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ചെറിയ വേഷങ്ങളിലുമെല്ലാം പ്രവർത്തിച്ചു തുടങ്ങി. ഒടുവിൽ മുഗിന മനസ്സു എന്ന് പറയുന്ന ഒരു ചിത്രം, അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു ബ്രേക്കായി മാറി. പിന്നീട് ഗൂഗിളിയും മിസ്റ്റർ ആൻഡ് മിസ് രാമചാരിയും ഉൾപ്പെടെയുള്ള സിനിമകളിലൂടെ ഒരു മുൻനിര താരമായി അദ്ദേഹം മാറി. ഏതാണ്ട് 50 കോടി ബജറ്റിൽ കന്നഡയിൽ ഒരുങ്ങിയ ഒരു സിനിമ, അത് പാൻ ഇന്ത്യൻ റിലീസായി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇന്ത്യ എമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് മറ്റു ഭാഷകളിലേക്ക് എത്തണമെന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ഒട്ടും തന്നെ മറ്റു ഭാഷയിലുള്ളവർക്ക് പരിചിതമല്ലായിരുന്നിട്ടുകൂടി അദ്ദേഹം വാശി പിടിച്ചു. അങ്ങനെ KGF 1 എന്ന ചിത്രം ഇന്ത്യ എമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തി. 50 കോടിയിൽ ഒതുങ്ങി, അല്ലെങ്കിൽ ഒരുങ്ങിയ ആ ഒരു ചിത്രം ഏതാണ്ട് 250 കോടിയുടെ കളക്ഷൻ നേടിയെടുത്തിരുന്നു. പക്ഷേ തിയേറ്റർ കളക്ഷൻ അപ്പുറത്തേക്ക് OTTയിലൂടെയും മിനി സ്ക്രീനിലൂടെയും നിരവധി പ്രേക്ഷകർ ആ സിനിമ ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ റീലുകൾ കൂമ്പാരമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒന്നാം ഭാഗം 250 കോടി നേടിയെങ്കിൽ അതിൻ്റെ രണ്ടാം ഭാഗം ഏതാണ്ട് 1200 കോടിയിലധികം നേടിക്കൊണ്ടാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെന്ന് വെറുമൊരു പേര് മാത്രമല്ല, നവീൻ കുമാർ ഗൗഡ ഇന്നൊരു ബ്രാൻഡ് കൂടിയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ബ്രാൻഡ് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. യഷാണ് ആ വ്യക്തി. ആൻഡ് 4 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം യഷ് ഒരു സിനിമയുമായിട്ട് വരികയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ടോക്സിക് കാണുന്നതിന് വേണ്ടിയിട്ട്.
1: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
1: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
0: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
1: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
0: മാർക്കൻസേവ് മുഹേസിന അൽക്യുസേസ്.
1: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
0: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
2: പൊന്നോണം വിത്ത് മാർക്ക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Back to home. Back to home. Back to home. Back to home.
2: മുംബൈയിലൊരു മെട്രോ സ്റ്റേഷൻ ഒരാളെ പുതിയതായിട്ട് ജോലിക്കെടുത്തു. പക്ഷേ സംഗതി സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാണ് കേട്ടോ. കാരണം ഈ ജോലിക്ക് എടുത്തിരിക്കുന്നത് ഒരു മനുഷ്യനെയല്ല, പൂച്ചയാണ് എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ കൗതുക ഫാക്ടറായിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. സംഭവം ആക്ച്വലി ഇങ്ങനെയാണ്, ഒരു പൂച്ചയ്ക്കൊക്കെ എന്ത് ജോലിയാണ് ഒരു മെട്രോ സ്റ്റേഷനിൽ കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഉത്തരവാദിത്തപ്പെട്ട പല ജോലികളും ഒരു പൂച്ചയ്ക്ക് ഒരു സ്റ്റേഷനിൽ ചെയ്യാൻ പറ്റും എന്ന് ഇദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുംബൈ മെട്രോയിലെ ഗുണ്ടാവലി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഈ ഒരു ഓറഞ്ച് ക്യാറ്റിന്, ഒരു ജിഞ്ചർ ക്യാറ്റിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പോസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് അറിയാലോ മെട്രോ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന യാത്രക്കാരിൽ ഒരാളായിട്ടുള്ള സന്ദേശ് സാമന്ത് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു പൂച്ചയെ കൃത്യമായിട്ട് ഒരേ സ്ഥലത്ത് കുറേ നാളുകളായിട്ട് ശ്രദ്ധിക്കുകയും ഇതിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ട് അദ്ദേഹം ഷെയർ ചെയ്തിട്ട് ഈ ഒരു ആത്മാവിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം നിങ്ങൾ കൊടുക്കണം, കാരണം എല്ലാ ദിവസവും അദ്ദേഹം കൃത്യമായിട്ട് ഈ ഒരു സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ പദവിയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ. എന്തായാലും അതിന് കുറേ ഷെയറുകളും കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു തമാശ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനൊരു ട്രെൻഡായിട്ട് ഏറ്റെടുക്കാമെന്ന്

0: അങ്ങനെ മുംബൈ മെട്രോ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇതിന് പിന്നാലെ മഹാ മുംബൈ മെട്രോ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ പേജിൽ നിന്നും ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പുതിയ ട്വീറ്റ് അവർ പുറത്തുവിടുകയായിരുന്നു. സംഗതി വേറൊന്നുമല്ല, പുള്ളിക്കാരന് ഒരു പുതിയ പദവി നൽകിയിട്ടുണ്ട്, ചീഫ് ഫെലിൻ ഓഫീസർ, അതായത് CFO എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പോസ്റ്റിലേക്ക് ഈ പൂച്ചയെ അവർ ഹയർ ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു പൂച്ചയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഓഫർ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്തരത്തിൽ ഇദ്ദേഹത്തിനുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് സ്റ്റേഷൻ പരിശോധിക്കുക, എല്ലാവരെയും കൃത്യമായിട്ടൊന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, ആൻഡ് യാത്രക്കാരെല്ലാം കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുക, ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് കയറി സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ജോലികൾ. എന്തായാലും ഇദ്ദേഹം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം പക്ക പെർഫെക്റ്റ് ആണ് എന്നാണ് മെട്രോ അറിയിച്ചിട്ടുള്ളത് വീണ്ടും ഒരു ട്വീറ്റിലൂടെ. ശരിക്കും ഭയങ്കര ഇന്നോവേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ക്യൂട്ടല്ലേ, രസകരമായിട്ടുള്ള സംഗതികളല്ലേ ഇത്. ഭയങ്കരമായിട്ട് നമ്മുടെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിനിടയിൽ നമ്മളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് നോർമലി കേൾക്കുന്ന സമയത്താണെങ്കിലും കാണുന്ന സമയത്താണെങ്കിലും ഒരു കൗതുകം ഉണർത്തുന്ന ഇത്തരം ചില സംഗതികൾക്ക് ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് തരാൻ വേണ്ടി പറ്റുമല്ലേ. എനിവേ, എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന എഡ്കോപ്പ് ഓണത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എഡ്കോപ്പിൻ്റെ മീനാ സെൻട്രലുള്ള ബ്രാഞ്ചിലായിരുന്നു ഓണാഘോഷം. ഭയങ്കര കിടിലൻ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു കേട്ടോ. ശരിക്കും അവിടെ പൂക്കള മത്സരം ഉണ്ടായിരുന്നു, പായസ മത്സരം ഉണ്ടായിരുന്നു, മലയാളി മംഗ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. വന്ന പാർട്ടിസിപ്പൻസ് ആവട്ടെ, അതിന് വേണ്ടിയിട്ട് അവിടെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളവരാവട്ടെ, ആൻഡ് അതിൻ്റെ സംഘാടകരാവട്ടെ, എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര വൈബുള്ള മനുഷ്യരായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ്സിൽ നമ്മൾ കൊണ്ടാടിയ ഒരു ആഘോഷം തന്നെയായിരുന്നു. ആൻഡ് പായസങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര വെറൈറ്റി പായസങ്ങൾ. അവിയൽ പായസം ഉണ്ടാക്കിയ ആൾക്കാണ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വിന്ററിൻ്റെ പേര് മറന്നുപോയി. പക്ഷേ ഒരു അവിയലിന് നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടുകൾ കൊണ്ട് പായസം ഉണ്ടാക്കുക ശരിക്കും ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ് പായസം. ശരിക്കും ആ ഒരു പായസം കഴിച്ചിട്ട് ഞാൻ രണ്ട് മിനിറ്റ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നു പോയി. കാരണം അത്രയും കിടിലൻ പായസം. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പായസങ്ങൾ ഒന്ന് തന്നെയായിരുന്നു അത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഭയങ്കര നമുക്കും ഹൃദയം കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നിയൊരു ഒരു ഒരു ഒരു ഇവൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും അബുദാബിയിലേക്ക് വരണം, തീർച്ചയായിട്ടും നമ്മൾ വരും, അടിച്ച് പൊളിക്കണം, ആഘോഷിക്കണം. അറ്റ് ദ സെയിം ടൈം എഡ്കോപ്പിൽ കുറേ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ കുറേ പേർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം 250 ദിർഹംസിനൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 ദിർഹംസിൻ്റെ വരെ വോച്ചേഴ്സ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ ലോയാലിറ്റി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 ക്യാരറ്റിൻ്റെ ഗോൾഡ് കോയിൻസ് ഉൾപ്പെടെ വിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഓണക്കാലത്ത് ഗംഭീര പ്രൊമോഷൻസും അവർ റൺ ചെയ്യുന്നുണ്ട്. എഡ്കോപ്പിന് അബുദാബി മിനാ സെൻട്രലിൽ മാത്രമല്ല, ഒരുപാടിടത്ത് ബ്രാഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ദുബായിലും ഷാർജയിലും ഒക്കെ അവർക്ക് ഇതുണ്ട്. പക്ഷേ മെയിൻലി അബുദാബിയിലാണ് കൂടുതൽ. ഇപ്പോൾ മദീനത്ത് സെയ്ദിലുണ്ട്, അബുദാബി മോളിലുണ്ട്. അപ്പോൾ ഈ ഔട്ട്ലെറ്റ്സിലെല്ലാം ഗംഭീരമായിട്ടുള്ള ഓണം പ്രൊമോഷൻസ് അവർ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അവർ ചാടുന്ന കുതിര
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൻസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൻസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
3: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
1: മൂന്നാം ഓണം മാർക്കൻസീവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
3: മാർക്കൻസീവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
1: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
3: മാർക്കൻസീവ് മുഹേസന അൽക്യുസേസ്.
1: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
3: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസീവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: പൊന്നോണം വിത്ത് മാർക്കൻസീവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്. You are listening to

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മലപ്പുറത്ത് മൂന്ന് ജില്ല വരെയാക്കേണ്ട സ്ഥിതിയെന്ന PMA സല. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി തയ്യാറാകണമെന്ന് CPI. ചതിക്കപ്പെട്ടെന്ന് PV അൻവർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളെയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. മലപ്പുറം വലിയ വിവേചനം നേരിടുന്നുവെന്ന PMA സല. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിനും കുറവുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്നത് ഒരേ സൌകര്യങ്ങൾ. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളെയും വിഭജിക്കണം. ജനസംഖ്യ പരിഗണിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ മൂന്ന് ജില്ലയാക്കേണ്ട സ്ഥിതിയാണെന്നും PMA സല. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ മൂന്ന് ജില്ലകൾക്കായുള്ള ആവശ്യം സജീവമാകുന്നത്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDFൽ തർക്കം. മുന്നണി യോഗത്തിൽ എതിർപ്പറയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ്. ഇടുക്കി ജില്ലയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ജില്ലാ രൂപീകരണത്തിന് രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമെന്നാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പറയുന്നത്. ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിനെതിരെ PV അൻവർ. ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ പരാജയപ്പെടുത്തി. കോഴിക്കോട്ടെ DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ പ്രസംഗം പങ്കുവച്ചാണ് വിമർശനം. മലർന്നുകിടന്ന് തുപ്പുന്നവർ നൽകുന്ന സന്ദേശമെന്തെന്ന് അൻവറിന്റെ ചോദ്യം. മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി. ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ തനിക്ക് ജാള്യതയുണ്ടെന്നും അൻവർ. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ നേരത്തെയുള്ള വിമർശനം. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് കടുപ്പിക്കാൻ CPI. ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് CPI ജനറൽ സെക്രട്ടറി DRാജ. ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയന്റെ പരസ്യ നിലപാടിനെതിരെ മുന്നണി നേതൃത്വത്തിന് പരാതി അറിയിക്കാനിരിക്കുകയാണ് CPI. സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിലെ ഏകോപനക്കുറവ് ആക്ഷേപത്തിന് കാരണം പോലും ഉപനേതൃപദവിയിലെ ഭിന്നതയാണ്. തീരാത്ത തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലാണ്. മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളാൽ മുന്നണിയിൽ അസാധാരണ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഉപനേതാവ് പദവി തർക്കം. VD സതീശൻ സർക്കാരിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പരിശോധിക്കേണ്ട സമയമാണിതെന്നും ഇക്കാര്യത്തിൽ വലിയ നിരാശയാണ് കേരളത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 5 ഗ്യാരണ്ടികൾ നൽകിയ സർക്കാർ അതിൽ ഒന്ന് മാത്രമാണ് നടപ്പാക്കിയത്. മറ്റ് ഗ്യാരണ്ടികൾ എന്തായെന്നും BJP അധ്യക്ഷന്റെ ചോദ്യം. CPMന്റെ അഴിമതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചവർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 12,500 കോടി രൂപയുടെ കടബാധ്യത വരുത്തിവച്ചതല്ലാതെ പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം. കോതമംഗലം കോടതിയാണ് ജാമ്യം നൽകിയത്. എന്നാൽ ജാമ്യം ലഭിച്ചെങ്കിലും കാപ്പ ചുമത്തിയതിനാൽ തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുന പുറത്തിറങ്ങാൻ കഴിയില്ല. ആലുവ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ കൂടി അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുണ്ട്. റിസോർട്ട് കേസിലെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ DYSPക്ക് സസ്പെൻഷൻ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനെയാണ് സസ്പെൻഡ് ചെയ്തത്. സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി. DYSP സുധീർ കല്ലൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. കേരളത്തിന്റെ 2014 ജയിൽ ചട്ടം ചോദ്യം ചെയ്ത പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽനാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയത്. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ജയിൽ ചട്ടത്തിലെ 587 വകുപ്പ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്ന് സ്വന്തം സംസ്ഥാനമായ അസമിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമീറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ED അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സ്റ്റേഷനിലെ റീൽസ് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കൂടിയാണെന്ന് ED പറയുന്നു. മലബാറിലെ ഖനന റോയൽറ്റി തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് ആശ്വാസവിധി. ഭൂ ഉടമകളിൽ നിന്ന് പിരിച്ച റോയൽറ്റി തുക തിരികെ നൽകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. റോയൽറ്റി തിരികെ നൽകേണ്ടി വന്നാൽ 1200 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. തമിഴ്നാട്ടിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ടി വി കെ സർക്കാർ. പ്രതിവർഷം 3 ഗ്യാസ് സിലിണ്ടറുകൾ സൌജന്യമായി നൽകും. സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ വെട്രി പയണം വിപുലീകരിച്ചു. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചത്. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിനാണ് 3 സിലിണ്ടറുകൾ നൽകുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കും. സർക്കാർ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ. എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കത്തയച്ച കോക്രോച്ച് ജനതാ പാർട്ടി. കുടിവെള്ളവും ബെഞ്ചും ശുചിമുറിയും ഇല്ലാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലെന്ന് സിജെപി കൺവീനർ അഭിജിത് ദീപ്കെ. മൃഗങ്ങളെക്കാൾ മോശമായാണ് വിദ്യാർത്ഥികളെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്കൂളുകൾക്കായി അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും പരസ്യപ്പെടുത്തണമെന്നും സിജെപി. ഉത്തരേന്ത്യയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റും. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ കനത്ത മഴ സാരമായി ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനങ്ങളാണ് മറ്റ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യതാ പ്രവചന പ്രകാരം കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ചെങ്കടലിൽ എണ്ണക്കപ്പലിന് തീപിടിച്ചു. സൌദി അറേബ്യയ്ക്കടുത്താണ് ആക്രമണമുണ്ടായത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. സൌദി നഗരം യെൻബുവിൽ നിന്ന് 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഇക്കണോമിക് ഡീ ഡേക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന 3 കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കുകയും ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് സ്കോട്ട് ബെസൻ എക്സിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾ ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഹോർമുസിൽ ഇറാന്റെ ഗതാഗത ക്രമീകരണം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ സാമ്പത്തിക യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഇറാൻ ഒരു യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മോസൻ റസായ്. യുഎസ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് റസായ്. യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇറാൻ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമാണെന്നും അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റസായ്. ധ്രുവ് ജുറേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 ദിനം 9 503 എന്ന നിലയിൽ ഇന്ത്യ കളി ഡിക്ലെയർ ചെയ്തു. 63 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും 45-43 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും രവീന്ദർ ജഡേജയും ഇന്ത്യയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ആസിഫാണ് കൂടെയുള്ളത്. ഹോം 92.2 എഫ് എം, ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. നമ്മൾ യു എയിലുള്ള മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വലിയ നേട്ടം ഒരു മലയാളി പെൺകുട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. അതിന്റെ വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളിലും നിറയുന്നുണ്ട് അല്ലേ. യു എയിൽ അബുദാബിയിൽ ജനിച്ചു വളർന്ന മലയാളിയായ 19-കാരി കസിയ ലിസ് മെജോ മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2026 കിരീടം നേടിയ ആ ഒരു വാർത്തയായിരുന്നു അത്. ജയ്പൂരിൽ നടന്നിരുന്ന അതിന്റെ ഫിനാലയിൽ ഏതാണ്ട് 51 മത്സരാർത്ഥികളെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ നിയമവിദ്യാർത്ഥിനിയായിട്ടുള്ള ഈ ഒരു മലയാളി പെൺകുട്ടി ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്ന പട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ മലയാളി എന്നുള്ള റെക്കോർഡ് കൂടിയാണ് കസിയ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വരുന്ന നവംബറിൽ പ്യോട്ടോറിക്കയിൽ നടക്കുന്ന വേൾഡ് ഗ്ലോബൽ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് റാമ്പിൽ നടക്കാനുള്ള ആ ഒരു അവസരം കൂടി കസിയയ്ക്കാണ് വന്ന് ചേർന്നിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ പ്രവാസികളുടെ റെപ്രസെന്റേഷനായിട്ട് കൂടി നമുക്ക് ഈ ഒരു വലിയ വിജയത്തെ കാണാവുന്നതാണ്. എന്തായാലും ആളുടെ കസിയ ലിസ് മെജോന്റെ തന്നെ ചില വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് കാതോർത്ത് നോക്കാം.
1: Can you describe the sound of silence in your life?
2: Namaskaram India and hello to the universe. To me, silence, I believe, is what I experienced just a few minutes ago. The calm before I enter a stage. I was born and brought up on stage as a classical dancer, as an actor, and of course, as a pageant lover. I fell in love with the world of pageants, with the stage, with the spotlight, having a microphone in my hand. That it seems difficult to believe, but I feel silence, and I feel calm, and I feel at my most peaceful self right before I enter a stage, because I feel at home. To me, that is silence, when you feel at home, when your heart lets you take a deeper breath, when your pulse calms down and you know that you belong. And that's exactly where I'm standing today, India. Thank you so much.
3: You are listening to Home 92.2 FM. Home is a feeling.
4: Trending song of the hour.
5: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാനി തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഹൈ ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട് അത്ര.
7: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
8: ലുലു, where the world comes to shop.
2: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
0: മൂന്നാം ഓണം മാർക്കൻസീവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
2: മാർക്കൻസീവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
0: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
2: മാർക്കൻസീവ് മുഹേസിന അൽക്കുസേസ്.
0: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
2: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസീവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
0: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
9: അതെന്താ
0: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ. മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
9: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീന ജെയ്ദ്, അലൈൻസ് സൂഖ്, അൽജാമി, ദുബായ് അൽനഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-07916.

കഴിഞ്ഞ ദിവസം ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസായതിനു ശേഷം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ നിറയുന്നത് ആ സിനിമ കണ്ട പ്രേക്ഷകർ എല്ലാവരും കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ സിനിമയിലെ പാട്ടുകൾ മാത്രമല്ല, ആ സിനിമയിലെ വിഷ്ണു വിജയ് കമ്പോസ് ചെയ്ത എല്ലാ പാട്ടുകളും ഗംഭീരമായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു നൊസ്റ്റാൾജിക്, ഇതുവരെയും റിലീസാകാത്ത സിനിമയിലുള്ള ഒരു ട്രാക്കിന്റെ ആദ്യ രണ്ട് വരികൾ മാത്രം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സോങ് പ്ലേസ് ചെയ്തിട്ടുള്ള വിധമാകട്ടെ, ആ പാട്ട് ആ സിനിമയിലൂടെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഏതോ ലോകത്തേക്ക് സ്വയം യാത്ര ചെയ്യും. ശരിക്കും അത്രമാത്രം സോൾഫുൾ ആയിട്ടുള്ളൊരു ട്രാക്കാണത്. നിങ്ങൾ എത്ര പേർ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. യവനകഥയിൽ ആ ഒരു പാട്ട് ഒരു പക്ഷേ നമ്മൾ കേട്ടു മറന്ന ട്രാക്കുകളിലൊന്നായിരിക്കാം. റിലീസാകാത്ത ഒരു സിനിമയിലെ പാട്ടാണെന്നുള്ളതാണ്. പ്രശസ്ത കഥാകൃത്തായിരുന്ന എൻ മോഹനന്റെ രചനയിൽ ജോഷി സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു അന്ന്. അരവിന്ദസ്വാമിയും രേവതിയും, രേവതിയാണോ മീനയാണോ എനിക്കറിയില്ല, സിനിമ റിലീസാകാത്തതുകൊണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അരവിന്ദസ്വാമിയും മീനയുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യ കഥാപാത്രങ്ങളാക്കിയിട്ടായിരുന്നു അന്ന് ഈ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണെന്ന് ആലോചിക്കണം, 98-ലോ 99-ലോ മറ്റോ ആണ് ഈ അന്ന എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ ഈ ഒരു സോങ് കമ്പോസ് ചെയ്യുന്നത്. നമ്മുടെ ചിത്രചേച്ചിയും ദാസേട്ടനും, ദാസേട്ടന്റെ ആ ഒരു സോൾഫുൾ ആയിട്ടുള്ള വോയിസ് ഉണ്ടല്ലോ, ആ ഒരു വോയിസിലായിരുന്നു ഈ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല വിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് കുറേയധികം സിനിമകളുടെ തിരക്കിലായിരുന്നു ജോഷി സാർ. അക്ഷര അംഗരക്ഷകുടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് സിനിമയുടെ ഒക്കെ തിരക്കിലായിരുന്നു അദ്ദേഹം എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് സിനിമ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റാതെ ഈ ഒരു സിനിമ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ സിനിമ റിലീസായില്ലെങ്കിലും ഇതിലെ ട്രാക്കുകൾ, ഇതിലെ പാട്ടുകൾ ഓഡിയോ കാസറ്റ് ആണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അന്ന് 500,000-ലധികം ഓഡിയോ കാസറ്റുകൾ വിൽറ്റയക്കപ്പെട്ട ഒരു പാട്ട് കൂടിയായിരുന്നു ഈ ഒരു പാട്ടും ഈ ഒരു അന്ന എന്ന സിനിമയിലെ മറ്റു ട്രാക്കുകളും ഒക്കെ തന്നെ. എന്തായാലും ആ സിനിമയിലെ റിലീസാകാതെ പോയ സിനിമയിലെ പാട്ടിന് പുതിയൊരു ജീവൻ, പുതിയൊരു ലൈഫാണ് ആക്ച്വലി ഇപ്പോൾ റിലീസായിരിക്കുന്ന മെഗാഹിറ്റായി കുതിച്ചുകൊണ്ടേയിരിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ വന്നത് ചേർന്നിരിക്കുന്നത്. ഇനിയും അധികം വർത്തമാനം ഞാൻ പറയുന്നില്ല. ഇനി അഥവാ ഇതുവരെയും ആ ഒരു സിനിമ കണ്ടതിന് ശേഷം ആ പാട്ട് കേൾക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ടിനെ ഇവിടെ കുറച്ചൊന്ന് പ്ലേ ചെയ്യാം കേട്ടോ.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ആയിരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഷോകളിലൊന്നാണ്. അവൻ എനിക്ക് പ്രത്യേകിച്ച് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അവനെ എനിക്കും പേഴ്സണലി പരിചയം പോലെയുള്ള, പക്ഷെ എന്തോ എനിക്ക് അവനെ ഇഷ്ടമല്ല. എനിക്ക് അവനോടൊരു പ്രത്യേക വെറുപ്പാണ്. നമ്മൾ പൊതുവേ ഈ വെറുപ്പെന്ന പദം നമ്മൾ പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കാറില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ വെറുക്കുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കാരണം പ്രത്യക്ഷത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇല്ല, അല്ലെങ്കിൽ ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ പോലും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്തോ ഒരു വെറുപ്പ് അതിനോടുണ്ട്. ഈ വെറുപ്പിൻ്റെ പിന്നിലെ സൈക്കോളജിയെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? സംഭവം വേറൊന്നുമല്ല, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പലപ്പോഴും പലർക്കും കണക്കിനോടായിരിക്കും വെറുപ്പ് അല്ലേ. എന്തോ മാത്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്സിനോട് ഒരു വെറുപ്പ് കൊണ്ട് നടന്ന ഒരുപാട് പേരുണ്ട് മനസ്സിൽ. എനിക്കും മാത്സിനോട് ചെറിയ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. കാരണം കണക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. വെറുപ്പിൻ്റെ സൈക്കോളജിയെ കുറിച്ച് പറയുന്നത്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പതിയെ നമ്മളിലൊരു വല്ലാത്ത ഇൻസെക്യൂരിറ്റി കൊണ്ടുവരും എന്നുള്ളതാണ്. ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. നമ്മുടെ ആ ഒരു ബലഹീനതയെ നേരിടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇൻസെക്യൂരിറ്റിയെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സംഭവത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ മാത്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, മാത്സ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്തോ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ടഫാണ് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു നമുക്കതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറുകയും അതിനെ ആ ഒരു ബലഹീനതയെ നേരിടാൻ മനസ്സ് കണ്ടെത്തുന്ന ഏറ്റവും ആദ്യത്തെ എളുപ്പ വഴിയാണ് അതിനെ വെറുക്കുക എന്നുള്ള സംഗതി. ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറുപ്പ്, ഒരുപാട് ഹേറ്റ് കാണാൻ വേണ്ടി പറ്റും. പ്രത്യക്ഷത്തിൽ ചില നടന്മാർക്ക് അല്ലെങ്കിൽ ചില സിനിമകൾക്ക് ഒക്കെ എതിരെ വലിയ രീതിയിൽ ഹേറ്റ് ക്യാമ്പയിൻസ് കാണുന്ന സമയത്ത് അതിൻ്റെ പിറകിലെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നുമില്ല, ചിലപ്പോൾ നല്ലൊരു സിനിമയായിരിക്കാം അതിൻ്റെ ഒരു മിക്സഡ് ഒപ്പീനിയനിൽ വരുന്നൊരു സിനിമയായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ആ നടൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ആ സിനിമ എന്നാ പിന്നെ ഇതിനെ ഒന്ന് താഴ്ത്തി കെട്ടിയേക്കുക എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ചിലരുടെ ആ ഒരു നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ കൊണ്ട് കാരണമോ പല തരത്തിലും ഇതിനെതിരെയുള്ള പലതരത്തിലുള്ള വെറുപ്പുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. മുൻപായിരുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു വെറുപ്പിനെ എക്സിബിറ്റ് ചെയ്യാൻ സ്ഥലങ്ങൾ ഇല്ലാതിരുന്നെടുത്തതെന്നും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ സോഷ്യൽ മീഡിയ സർവ്വസജീവമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഏതൊരു വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കെതിരെ ഒക്കെ തന്നെ നമുക്ക് ഇത്തരത്തിൽ വെറുപ്പ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു വോൾ, ഒരു വലിയ ക്യാൻവാസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും മോശം വശത്തെ, നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും മോശം വശത്തെയാണ് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവഞ്ച്വലി ഈ വെറുപ്പ് നമ്മൾ ആർക്കെതിരെയാണോ സ്പിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അവർക്കല്ല ഇത് നേരിടേണ്ടി വരുന്നത്. ഇതിൻ്റെ എല്ലാം അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം നെഗറ്റീവ് വശങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന നമ്മളിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് സ്റ്റോപ്പ് സ്പ്രെഡിങ് ഹേറ്റ്, സ്പ്രെഡ് ലവ് ലൈക്ക് എ വൈറസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. നാളെ ഉത്രാടമല്ലേ, എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഉത്രാട ദിനാശംസകളൊക്കെ നേർന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
3: 055-666-5859.
4: Home 92.2 FM. Home is a feeling. You are listening to Home.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ,
7: നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. You are listening to Home.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അവിടെ ചാടുന്ന കുതിര
2: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൻസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
5: സാൻഡ് ഡ്യൂൻസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. You

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: You are listening to Home.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ഇന്ന് മലയാ നാളെ കോലമ്പ് കോലാലമ്പോ നോക്കിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറേ ഞെട്ടിച്ച് ചീരിപ്പയണം.